ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 31, കൊല്ലവർഷം 1201, ഇടവമാസം 7 തീയതി, 2026 മെയ് 21 തീയതി വ്യാഴാഴ്ച. 101.5 മെഗാ ഹെഡ്സിൽ FM ബാൻഡിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ സുനിൽ മാത്യു.
2: വ്യത്യസ്തതയുള്ള ഒരു ജീവിത ശൈലിയുടെ ഉടമയാകുന്നത് ഏവർക്കും ഇഷ്ടമുള്ളതാണ്. ഒഴുക്കിനൊത്ത് നീന്താതെ ഒഴുക്കിനെ പ്രതിരോധിക്കുന്ന ജീവിതം. എല്ലാ വ്യക്തിത്വങ്ങളിലും വ്യത്യസ്തതയ്ക്കായുള്ള വാഞ്ചയുണ്ട്. വ്യത്യസ്തത എപ്പോഴും സൃഷ്ടിപരമായിരിക്കണം, രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം, മൂല്യ അധിഷ്ഠിതമായിരിക്കണം, സമൂഹത്തെ കണക്കിലെടുക്കുന്നതായിരിക്കണം. വർത്തമാനകാലം ഒറ്റപ്പെടലിന്റെ സംസ്കാരത്തെ വിളിച്ചറിയിക്കുന്നു. ബന്ധങ്ങൾ ചുരുങ്ങിപ്പോകുന്ന കാലം. മത്സരത്തിന്റെ ഒരു സംസ്കാരമാണ് ഇന്നുള്ളത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു മുദ്രാവാക്യത്തിൽ എല്ലാവരും മത്സരിക്കുകയാണ്. പ്രത്യേകിച്ചൊരു പ്രതീക്ഷയുമില്ലാതെ സ്വപ്നങ്ങൾ നഷ്ടമാകുന്നൊരു സമൂഹം. ലോകത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഒരു സ്വപ്നം നമുക്കുണ്ടാവണം. കടലിൽ പരിശീലനം നടത്തുന്ന യുദ്ധക്കപ്പലുകളിൽ ഒന്ന് രാത്രിയിൽ എതിരെ കാണുന്ന വെളിച്ചം കണ്ട് മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങൾ മാറി യാത്ര ചെയ്യുക. രണ്ടു മൂന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അത് അവഗണിക്കപ്പെടുന്നു. വെളിച്ചം കണ്ട സ്ഥലം നോക്കി ക്യാപ്റ്റൻ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ വെളിച്ചത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, നിങ്ങൾ യാത്ര മാറ്റുക. ഞാൻ ലൈറ്റ് ഹൌസ് ആണ്, എനിക്ക് മാറാനാകില്ല. ദിശ മാറി യാത്ര ചെയ്യുന്നതിന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ലൈറ്റ് ഹൌസസ് നമ്മുടെ യാത്രയിലുണ്ടാവും. ആ വെളിച്ചത്തെ അനുസരിക്കണം. വിദ്യാഭ്യാസത്തെ മൂന്ന് വിധത്തിലായി തരംതിരിച്ചാൽ നെറിവ്, അറിവ്, തിരിച്ചറിവ് എന്ന് നമുക്ക് പറയാം. നെറിവ് ഭവനത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. അറിവ് ശാസ്ത്രീയമാവാം, എന്നാൽ തിരിച്ചറിവ് സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. ദൂരെ നിൽക്കുന്ന വ്യക്തിയെ സ്വന്തം സഹോദരനായി തിരിച്ചറിയുന്ന ശൈലി. തിന്മശക്തി വളരെ ശക്തമാകുമ്പോഴും അവയോട് അരുത് എന്ന് പറയാനുള്ള ധൈര്യമാണ് ആവശ്യം. ആൾക്കൂട്ടങ്ങളുടെ നടുവിലാണ് നാം ഇന്ന്. ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നതിനുമാണ് നമുക്കിഷ്ടം. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം വേണം. അംഗീകാരത്തിന്റെയും ബഹുമതികളുടെയും ലോകമാണിത്. ദൈവീക മുൻഗണനകൾക്ക് വേണ്ടി ഇവയെ തിരസ്കരിക്കാനും തയ്യാറാകുന്നതാണ് ധൈര്യം. പരാജയങ്ങളിൽ നിന്നും ഒരു ഉയർപ്പ് ഉണ്ടാകുവാനും ആത്യന്തിക ലക്ഷ്യത്തിനുവേണ്ടി സ്വയം ഒരുക്കുന്നതിനും സാധിക്കുന്നത് വ്യത്യസ്ത ജീവിത ശൈലിക്ക് കാരണമാകും. സുരക്ഷിതമായ മേഖലകളിൽ നിന്നും ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥകളിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ശരിയായ ജീവിതം. പുഴു ചിത്രശലഭമാകുന്നതിന് പിന്നിലുള്ള പ്രക്രിയകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. യേശു തന്റെ ശിഷ്യനായ പത്രോസിനെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തുടർന്നൊരു ആഹ്വാനവും നൽകുന്നു, എന്റെ ആടുകളെ പാലിക്കാം. ഇത് രണ്ടും വിരൽ ചൂണ്ടുന്നത് സ്വയം ത്യജിച്ച് മരണത്തിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെയാണ്. ഒരു ശിഷ്യൻ സ്വന്തം ഇഷ്ടത്തേക്കാൾ ഗുരു പഠിപ്പിച്ച പ്രമാണത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കേണ്ടവനാണ്. അതിനാൽ പത്രോസ് എന്ന ശിഷ്യൻ പിന്നീട് രക്തസാക്ഷിയാകേണ്ടതായി വന്നിട്ടും ഗുരുവിൽ നിന്ന് അകന്നില്ല. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നു, നിങ്ങളാണോ യേശു? അവരുടെ ഉത്തരം, ഞാൻ അവന്റെ ഒരു നിഴൽ മാത്രമാണ്, അവൻ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ്. ഉന്നതമായ പ്രമാണങ്ങളുടെ പിന്നാലെ ഒരു നിഴലായെങ്കിലും നടക്കാൻ സാധിക്കുന്നൊരു ജീവിതം നമുക്കുണ്ടാവട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ സുനിൽ മാത്യു.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29th നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പ്രായക്കാരായ 6797 പെൺകുട്ടികളാണ് ജില്ലയിൽ ഇതുവരെ വാക്സിനെടുത്തത്. കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി വാരിക സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററുമായിരുന്ന TK രമേശ് ബാബു അന്തരിച്ചു. സംസ്കാരം രാവിലെ 11 കുറ്റ്യാടിയിലെ വീട്ടുവളപ്പിൽ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പോർട്സ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ NN കക്കാടിന്റെ കവിത അപാരതയുടെ ഗീതം, ആലപനം രാജേഷ് വാര്യർ പൂമംഗലം. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. സാധകത്തിന്റെ സാഫല്യം. സംഗീത സാധകത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. വിഖ്യാത കർണാടക സംഗീതജ്ഞൻ ശ്രീ പ്രണവും ശങ്കരൻ നമ്പൂതിരിയുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ കേൾക്കാം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ അറിയിപ്പുകൾ. 12:15 നാടൻ പാട്ട് കേൾക്കാം. PV ലീലാ ആനന്ദനും സംഘവും പാടിയത്. 12:40 ആരോഗ്യദീപ്തിയിൽ ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം. ഉച്ചയ്ക്ക് 1 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകുന്നേരം 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 വട്ടക്കളിപ്പാട്ട് സി കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6 ചലച്ചിത്രഗാനം. 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ മുണ്ടേരിയിലെ PM സുഹറ കാർഷിക അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. രാത്രി 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ കേൾക്കാം. രാത്രി 8 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം ഇത്തിൽ കണ്ണി പുനഃപ്രക്ഷേപണം. 10:30 ലളിത ഗാനങ്ങൾ, 11 സ്പോട്ട് ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi returned to New Delhi after successfully concluding his visit to Italy, marking the final leg of his five-nation official tour. India and Italy yesterday announced the upgradation of their ties to a special strategic partnership, marking a major step forward in bilateral relations. The two countries signed several agreements in areas including agriculture, critical minerals, Ayurveda, science and technology, and facilitation of mobility of Indian nurses from India to Italy. Both nations also signed MOUs for curbing tax crimes, money laundering, and terror financing. In a joint press statement with his Italian counterpart, Giorgia Meloni, in Rome, Prime Minister Narendra Modi said, Italy is renowned worldwide for design and precision, and India's identity is that of a powerhouse of scale, talent, and affordable innovation. The Prime Minister said, India and Italy will move forward on the principle of design and develop in India and Italy and deliver for the world. He said the India-Italy Defence Industrial Roadmap has paved the way for co-development and co-production. India and Italy will celebrate 2027 as the year of culture and tourism to promote cultural exchanges and strengthen dialogue between the two ancient civilizations. Italian Prime Minister Giorgia Meloni said the initiative will help deepen mutual understanding and further strengthen cultural diplomacy between the two countries. She said stronger ties between countries are measured not only through political and economic relations, but also through connections between people and societies. Union Education Minister Dharmendra Pradhan held a meeting with representatives of major social media platforms including Meta, Google and Telegram yesterday, raising serious concerns over the growing spread of misinformation related to competitive examinations, particularly through Telegram channels and anonymous online groups. The meeting was crucial ahead of the re-examination of NEET UG 2026 on 21st of June. In West Bengal, re-poll will be held in Falta Assembly constituency in South 24 Parganas district today. Voting will start at 7 a.m. and conclude at 6 p.m. A total of 6 candidates are in the fray, including 2 independents. Trinamool Congress candidate Jahangir Khan has announced that he would not contest the election. However, his name remains on the ballot formally as the deadline for withdrawal of candidature has already passed. The BJP's candidate is Debanshu Panda. The Congress has fielded Abdul Razak Mullah, while the CPIM has fielded Sambhu Nath Kurmi. West Bengal government has begun handing over land to Border Security Force for barbed wire fencing along the Indo-Bangladesh border. At Nabanna yesterday, Chief Minister Suvendu Adhikari formally initiated the process in the presence of Border Security Force officials. The Chief Minister accused the previous government of obstructing border security through non-cooperation. He stressed that fencing the border is vital for national and state safety, citing issues such as infiltration, smuggling, counterfeit currency, forced religious conversions and crimes linked to illegal Bangladeshi entrants. President of Cyprus, Nikos Christodoulidis, along with a high-level delegation, arrived in Mumbai last evening on a four-day official visit to India. President Christodoulidis was received by Maharashtra Governor Jishnu Dev Verma and Chief Minister Devendra Fadnavis at the Mumbai airport. He was also accorded a ceremonial welcome. In a social media post, spokesperson of the Ministry of External Affairs, Randhir Jaiswal, said President Christodoulidis' visit highlights the growing momentum of India-Cyprus partnership. U.S. Secretary of State Marco Rubio has said that he is looking forward to celebrating America's 250th birthday with partners in India. In a video message shared ahead of his visit, Mr. Rubio said that India is the world's largest democracy and U.S. is world's oldest, so the U.S. look forward to celebrating it together. In IPL cricket, Kolkata Knight Riders defeated Mumbai Indians by 4 wickets at their home ground Eden Gardens last night to keep playoff hopes alive. In today's fixture, Gujarat Titans will take on Chennai Super Kings at Narendra Modi Stadium in Ahmedabad at 7:30 p.m. Gujarat Titans have already qualified for the playoffs, while the Chennai Super Kings are eyeing for the fourth spot in the points table. And that is the end of this news bulletin.
0: Agasavani, Kannur.
2: Kavyanjali. ഇന്ന് NN കക്കാടിന്റെ കവിത അപാരതയുടെ ഗീതം ആലപിക്കുന്നത് രാജേഷ് വാര്യർ പൂമംഗലം.

0: നിങ്ങൾ കേട്ടത് അപാരതയുടെ ഗീതം. എൻ എൻ കക്കാടിന്റെ കവിത. ആലപിച്ചത് രാജേഷ് വാര്യർ, പൂമംഗലം. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ഇന്നാദ്യം യേശുദാസ് പാടിയ ഗാനമാണ്.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്ന്
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ ഗേറ്റ് ഇന്ന് രാവിലെ 8 മണി മുതൽ 25 തീയതി രാത്രി 11 മണി വരെ അടച്ചിടും. ഇടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28 തീയതി നടത്താനിരുന്ന അധ്യാപക കൂടിക്കാഴ്ച അന്നേ ദിവസം അവധിയായതിനാൽ 26 പുനഃക്രമീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 9446359905 എന്ന ഫോൺ നമ്പറിൽ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല പൂർവ്വ സുരക്ഷാ പരിശോധന സംഘടിപ്പിക്കുന്നു. മട്ടന്നൂർ ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന 23 തീയതി മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലോത്സവം ഈ മാസം 23 തീയതി നടക്കും. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിളിക്കാം 9446776859 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾക്കായി. അസാപ്പ് പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 23 തീയതി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 10 മണിക്ക് എത്തണം. 9495999712 എന്ന ഫോൺ നമ്പറിൽ വിശദവിവരങ്ങൾ അറിയാം. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ഫോളോ അപ്പ് ക്ലിനിക് ഈ മാസം 23 രാവിലെ 9 മണി മുതൽ കണ്ണൂർ ഏളി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ വെച്ച് നടത്തും. തിരുവനന്തപുരം RCCയിൽ ചികിത്സ പൂർത്തിയാക്കി പുനഃപരിശോധന നിർദ്ദേശിച്ചവർക്കും ചികിത്സ തുടർന്ന് നടത്തുന്നതിനിടയിൽ പരിശോധന ആവശ്യമുള്ളവർക്കും വേണ്ടിയാണ് ഫോളോ അപ്പ് ക്ലിനിക്. 0497270509 എന്ന നമ്പറിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യണം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം മെനി വോയിസസ് 24 സമാപിക്കും. കാസർഗോഡ് ജില്ലാ ക്യുസ് അസോസിയേഷന്റെയും നെല്ലിക്കാൽ പ്രാദേശിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 105 പ്രതിമാസ ക്യുസ് മത്സരം ഈ മാസം 31 രാവിലെ 9:30 നെല്ലിക്കാൽ പ്രാദേശിക വിദ്യാഭ്യാസ വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഷയം ഗണിതത്തിലെ രസക്കൂട്ടുകൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ LP UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങൾക്കായാണ് മത്സരം. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 25 വൈകിട്ട് 5 മണിക്കകം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085615. അസാപ് കേരള ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10-ാം ക്ലാസ് പാസ്, പ്രായം 18 വയസ്സിന് മുകളിൽ. വിശദവിവരങ്ങൾക്ക് 9495999971 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠന വകുപ്പിൽ MSc ഫിസിക്സ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത മാത്തമാറ്റിക്സ് ഒരു വിഷയമായി 50% മാർക്കോടെ ഫിസിക്സ് ബിരുദം. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് 9447649820 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ കണ്ണൂർ university.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തിവരുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് 23 വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ നടക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് 9495642722 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള PSC 23 നടത്താനിരുന്ന വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എൻസിഎ റിക്രൂട്ട്മെന്റ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികകളിലേക്കുള്ള ഒഎംആർ പരീക്ഷ കണ്ണൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്ന കണ്ണൂർ സിറ്റി ഡിഐഎസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന് പകരം വൻകുളത്ത് വയലിലെ അഴീക്കോട് ഹൈസ്കൂളിൽ നടക്കും. പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല. കണ്ണൂർ ഹാപ്പിനെസ് ഫൌണ്ടേഷനും എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ ഈ മാസം 30-31 തീയതികളിൽ നടക്കും. മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകും. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിലെത്തിക്കണം. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9895963172 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ മഴ പരീക്ഷണം പ്രാദേശികാനുഭവത്തിൽ എന്ന വിഷയത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയിൽ ക്ലാസ് ഉണ്ടാവും. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും പൈസകരി സ്പോർട്സ് അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ 6 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പൈസകരി ദേവമാതാ സ്കൂൾ ഗ്രൌണ്ടിൽ സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ പ്രമുഖ പരിശീലകരും രഞ്ജി താരങ്ങളും നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പ് പൈസകരി ദേവമാതാ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് 23-ാം തീയതി രാവിലെ 7:30 ആരംഭിക്കും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ള കുട്ടികൾ 23-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9495971867 എന്ന ഫോൺ നമ്പറിൽ. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷം രണ്ടാം വർഷ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് 9447685420 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ റൈസിംഗ് സ്റ്റാർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിലേക്കുള്ള ടീം തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 9 മണിക്ക് തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. 1-9-2011 1-9-2016 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള കുട്ടികൾ ക്രിക്കറ്റ് ഡ്രസ്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എന്നിവയുമായി തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരണം. വിശദാംശങ്ങൾക്ക് വിളിക്കാം 9605004563 എന്ന നമ്പറിൽ. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ ആയില്യ പൂജ നടക്കും. എള്ളരിഞ്ഞി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം 27-ന് സമാപിക്കും. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ. ഉദിനൂർ കിഴക്കേ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഇന്ന് സമാപിക്കും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 സ്പോർട്സ് ഡെവലപ്മെന്റ് ടെസ്റ്റ് ജിംഖാന എഫ്സിയുമായി ഏറ്റുമുട്ടും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വളവട്ടണം ടൗൺ ഫുട്ബോൾ കോച്ചിംഗ് സെന്റർ കണ്ണൂർ മൈത്രി സ്പോർട്സ് ക്ലബ്ബുമായും 5 മണിക്ക് ഇരിക്കൂർ ഡൈനാമോസ് കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബുമായും ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16-ാം പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-2235-246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-0101-67.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ,

0: നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
2: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
3: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
2: ഫോൺ 8590460017.
3: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
7: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
8: ലാപ്ടോപ്പോ?
7: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
9: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
10: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
11: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
12: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
13: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
16: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
17: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
18: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
17: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
18: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
17: ഏറ്റവും പുതിയ റിലീസുകൾ,
18: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
16: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
17: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
19: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
19: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ഇനി പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്.
12: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ.

0: നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം. രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 പരാജയപ്പെടുത്തി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടൈം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29th സഭ ചേരുക. June 1, 2, 3 നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
2: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
4: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിംഗിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
2: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യുവാണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ 10,00,000 കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. 1,00,000 ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും

0: ും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേശ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡെ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ സിബിഐ കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6-ാമത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയതലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്തി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മെയ് 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് BSathyabhamayയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീ കെടുത്താനുള്ള സൌകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങി

തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. ഡി ഡി എം എ അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്.

0: മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
1: ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പഞ്ചരാഷ്ട്രയാത്രയാഹ പഞ്ചമം അന്തിമം പ്രചരണം സഫലതയാ സമ്പാദ്യ ഇറ്റലി ദേശാത് നവദില്ലീം പ്രത്യാഗതവാൻ. ഹ്യഃ ഭാരത ഇറ്റലി ദേശയോഃ മധ്യേ വിശേഷ രണനൈതിക സഹയോഗ രൂപേണ സ്വസംബന്ധസ്യ ഉന്നയനസ്യ ഘോഷണാ അഭവത്. കൃഷിഃ മഹത്വപൂർണ ഖനിജാഃ ആയുർവേദഃ വിജ്ഞാനം തന്ത്രജ്ഞാനം ഇത്യാദിഷു അനേകേഷു ക്ഷേത്രേഷു ദ്വയോഃ ദേശയോഃ മധ്യേ അനേകാഃ സന്ധയഃ ഹസ്താക്ഷരിതാഃ. കര അപരാധാനാം ധനശോധനസ്യ ആതങ്ക വിത്തപോഷണസ്യ ച നിവാരണാർത്ഥം അപി രാഷ്ട്രദ്വയേന ജ്ഞാപനപത്രേഷു ഹസ്താക്ഷരം ജാതം. ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രിണ ജോർജിയ മെലോനി ഇത്യനയാ സഹ റോം നഗരെ സംയുക്ത വക്തവ്യേ പ്രധാനമന്ത്രിണ ശ്രീ നരേന്ദ്രമോദിന ഉക്തം യത് ഉഭൌ ദേശൌ നൌകാവഹന ക്ഷേത്രേഷു നൌകാപത്തനാനാം ആധുനികീകരണേ രസതക്ഷേത്രേ നീല അർത്ഥവ്യവസ്ഥായാം ച മിലിത്വാ കാര്യം കരിഷ്യതഃ.
2: दोनों देशों के स्टार्टअप्स रिसर्च सेंटर्स और उद्योगों को आपस में जोड़ने के लिए हम इंडिया इटली इनोवेशन सेंटर पर काम कर रहे हैं. हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग पोर्ट्स मॉडर्नाइजेशन लॉजिस्टिक और ब्लू इकोनॉमी पर काम करेंगे.
1: ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇത്യേഷാവദത് യത് ഭാരത ഇറ്റലി ദേശയോ സംബന്ധ വിശേഷ സാമരിക സഹഭാഗിത്വരൂപേണ വർദ്ധമാന അസ്തി അപി ച ഉഭൌ ദേശൌ ഉന്നത നിർമ്മാണസ്യ ആധാരഭൂത സംരചനായാഹ ഊർജായാഹ അർത്ഥവ്യവസ്ഥായാഹ രക്ഷായാഹ ച ക്ഷേത്രേഷു പരിശ്രമേണ കാര്യം കുർവന്തൌ സ്തഃ. ഭാരതം ഇറ്റലി ച സാംസ്കൃതിക വിനിമയം പ്രവർദ്ധയിത്തും പ്രാചീന സഭ്യതാനാം മധ്യേ സംവാദം സുദൃഢം കർത്തും ച ദ്വിസഹസ്രാബ്ദസ്യ സപ്തവിംശതിതമം വർഷം സംസ്കൃതേഹ പര്യടനച്ചയ ച വർഷരൂപേണ ആചരിഷ്യതഃ. ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇത്യനയാ ഉക്തം യത് ഏഷഃ ഉപക്രമഃ ദ്വയോഃ ദേശയോഃ മധ്യേ പരസ്പരം അവഗമനം ഗഭീരം കർത്തും സാംസ്കൃതിക കൂട്ടനീതിഞ്ച അധികം സുദൃഢം കർത്തും സഹായം കരിഷ്യതി. സാ അവദത് ദേശയോഃ മധ്യേ സുദൃഢതര സംബന്ധാഃ ന കേവലം രാജനൈതിക ആർത്ഥിക സംബന്ധൈഃ അപിതു ജനാനാം സമാജാനാം ച മധ്യേ സമ്പർക്കസ്യ മാധ്യമേന അപി മാപിതാഃ ഭവന്തി. പ്രധാനമന്ത്രിണെ ശ്രീ നരേന്ദ്രമോദിനെ ഇറ്റലി ദേശസ്യ റോം നഗരെ ഖാദ്യ കൃഷി സംഘടനേന പ്രതിഷ്ഠിതം എഗ്രികോലാ പദകം പ്രദത്തം. പുരസ്കാരം പ്രാപ്യ ശ്രീമോദി ഭാരതസ്യ കോടി കോടി കൃഷകാണാം പശുപാലകാനാം മത്സ്യപാലകാനാം കൃഷി വൈജ്ഞാനികാനാം ശ്രമികാണാം ച കൃതെ ഏതത് സമ്മാനം സമർപ്പിതവാൻ. പദകമിദം ഖാദ്യ കൃഷി സംഘടനസ്യ മഹാനിദേശകേന പ്രദത്തം. ഗൃഹമന്ത്രി അമിത്ഷാഹ വിത്തമന്ത്രി നിർമല സീതാരാമൻ തഥാ വാണിജ്യ ഉദ്യോഗ മന്ത്രി പീയൂഷ് ഗോയല പ്രധാനമന്ത്രിണ കൃത്തെ എഗ്രികോലാ പദകം പ്രാപ്ത്യർത്ഥം അഭിനന്ദനം കൃതവന്തഃ. ഗൃഹമന്ത്രി അമിത്ഷാഹ അവദത് യത് ഭാരതം കൃഷിക്ഷേത്രേ വൈശ്വിക നേതൃത്വേന ഉദ്ഭൂതമസ്തി തഥാ ച ദേശസ്യ കൃഷി പ്രതിരൂപം സമഗ്ര വിശ്വസ്യ കൃതെ ഏകം മാനദണ്ഡം സ്ഥാപയതി. പശ്ചിമബംഗാളരാജ്യ ദക്ഷിണ ചതുർവിംശതിഃ പരഗണമണ്ഡലസ്യ ഫാൾട്ടാ വിധാനസഭാക്ഷേത്രെ പുനർമതദാനം അധുനാ സപ്തവാദനതഃ ആരഭ്യത്തെ യദ്ധി സായം ഷഡ്വാദനെ സമാപ്തം ഭവിഷ്യതി. ആഹത്യ ഷഡ് പ്രത്യാശിനഃ സൌഭാഗ്യസ്യ പ്രരീക്ഷാം കുർവന്തി യേഷു ദ്വൌ നിർദലയൌ അപി സ്തഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന രക്തവർണീയ സഞ്ചേതന പ്രഖ്യാപിതാ യത് ഉത്തരപ്രദേശസ്യ മധ്യപ്രദേശസ്യ വിദർഭസ്യ ച ഭാഗേഷു ആഗാമി ദിനത്രയം യാവത് താപതരംഗതഃ തീവ്രതാപതരംഗസ്യ സ്ഥിതിഃ ഭവതി. വിഭാഗേന അനുമാനിതം യത് ഹരിയാണ ചണ്ഡിഗഡ് ദില്ലി പഞ്ചാബ് ബിഹാർ ഛത്തീസ്ഗഡ് തട്ടീയ ആന്ധ്രപ്രദേശ ഹിമാചലപ്രദേശ ഓഡിഷ രാജസ്ഥാൻ തെലങ്കാന ഉത്തരാഖണ്ഡേ ച ഏതാദൃശാഃ ഏവ പരിസ്ഥിതയഃ സംഭവന്തി. ഐപിഎൽ ഇതി വിംശതിം പ്രതിവിംശതിഃ ക്രിക്കറ്റ് ലീഗ് പ്രതിസ്പർദ്ധായാം ഗതരാത്രൌ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദലേന മുംബൈ ഇന്ത്യൻസ് ദലം ചതുസ്തോപകൈഃ പരാജിതം. അദ്യ സായം സാർദ്ധസപ്തവാദനെ ഗുജറാത്ത് ടൈറ്റൻസ് ദലം അഹമ്മദാബാദ് നഗരെ ചെന്നൈ സൂപ്പർ കിങ്സ് ദലം സമ്മുഖീകരിഷ്യതി. ഇതി വാർത്താഃ.

0: ആകാശവാണി കണ്ണൂർ. തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് ഇപ്പോൾ 45 മിനിറ്റ് വൈകിയോടുകയാണ്. മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു.
1: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്. ഫോൺ 0467220454.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവയ്പ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

2009 ഏറ്റവും പ്രായം കുറഞ്ഞ ആകാശവാണി എ ടോപ്പ് സംഗീതജ്ഞനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ എത്രയെത്ര കച്ചേരികൾ റേഡിയോ നാദ തരംഗങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിന്റെയും വീടിന്റെയും അകത്തളങ്ങളിൽ അമൃതം പൊഴിച്ചിട്ടുണ്ട്.

ഒരു മ്യൂസിക്കൽ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റിന്റെ സാധനയും അടക്കവും പാലിച്ച് ഇദ്ദേഹത്തിന്റെ കണ്ഠം അനർഗളം പാടുമ്പോൾ നമ്മൾ വിസ്മയിച്ചിരുന്നിട്ടില്ലേ? സാധകത്തിന്റെ സാഫല്യമാണത്. കേൾക്കാം ഇത് ഇന്നലത്തെ ജാലകത്തിന്റെ തുടർച്ച.

0: ഈ ആൺകുട്ടികൾക്ക് കൗമാരകാലത്ത് ശബ്ദം മാറുക എന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തില് ആലാപന സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ സാധകം കൊണ്ട് മറികടക്കാൻ പറ്റൂ?
1: തീർച്ചയായിട്ടും സാധകം കൊണ്ട് മറികടക്കാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാല് കണ്ടമാന സാധകം ചെയ്യുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ടത്. അത് ഗുരുവിന്റെ കീഴിൽ തന്നെ ഇരുന്നിട്ട് ഗുരുവിനോട് പറയണേ എനിക്ക് ത്രോട്ട് വളരെ ഇതായിട്ടുണ്ട്, പെയിൻ ഉണ്ട്, ഈ ശ്രുതിക്ക് എനിക്ക് പാടാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം അറിവുള്ള ആളാണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കും, ഇന്ന ശ്രുതിയിൽ പാടൂ അത്. എന്നിട്ട് കുറച്ച് ദിവസം അതിങ്ങനെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ നമ്മൾ ഒരു മണിക്കൂർ പാടുന്നെങ്കിൽ അന്ന് ഒരു ദിവസം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പാടിയാൽ മതി രാവിലെ. അത്രയും പാടിയിട്ട് ഒന്ന് നിർത്തണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അന്നേരം സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ പോവായിരിക്കുന്നതല്ല ആ സമയത്ത്. അപ്പൊ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 3 മാസം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് ഒന്ന് സെറ്റ് ആവും. അപ്പൊ ആ സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിടെ നമ്മളെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്കൊരു ശ്രുതി നമുക്ക് പാടാൻ പറ്റുന്ന ശ്രുതി അന്നേരം രൂപപ്പെട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക്

അങ്ങനെയായിരുന്നു. ആദ്യം ഒരു അഞ്ചര കട്ടയ്ക്ക് പാടിക്കൊണ്ടിരുന്ന ശ്രുതി പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഒരു കച്ചേരിക്ക് വന്നപ്പോഴത്തേ എനിക്ക് പാടാൻ പറ്റാണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന കച്ചേരിക്ക് മുമ്പേ മനസ്സിലാക്കി ഞാൻ എനിക്ക് ആ ശ്രുതി പാടാൻ പറ്റില്ലെന്ന്. അപ്പൊ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി കുറച്ചുകൂടെ കുറച്ചു ഒരു നാല് കട്ടയോ മറ്റാക്കി, മൂന്നരയോ നാലോ മറ്റാക്കിയിട്ട് പാടി നോക്കിയപ്പോ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ചു ദിവസം ഞാൻ റെസ്റ്റ് ഒക്കെ എടുത്തു. ഞാൻ അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ കൂടെ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ അധികം സ്ട്രെയിൻ ചെയ്യണം, നീ നന്നായിട്ട് റെസ്റ്റ് ചെയ്യ, നീ അത് നാച്ചുറൽ ആയിട്ട് ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യ എന്ന് പറഞ്ഞു. അപ്പൊ അതിനിടയിൽ എനിക്ക് മൂന്ന് കട്ടയ്ക്ക് പാടാൻ പറ്റുന്നുണ്ട്, ചിലപ്പോ നാല് കട്ടയ്ക്ക് പാടാൻ പറ്റുന്നുണ്ട്, ചിലപ്പോ പെട്ടെന്ന് ഒരു ദിവസം ഒരു കട്ടയായി. അങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സി ഷാർപ്പ് ഒന്നര കട്ടയായി പാടാൻ പറ്റുന്നൊരു നാച്ചുറലിലേക്ക് വന്നു. അത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഒന്നര കട്ടയ്ക്ക് തന്നെ ഞാൻ ശ്രുതി മാറ്റിയിട്ടില്ല. ആ സമയത്ത് നമ്മുടെ ത്രോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിനെ മർദ്ദിക്കരുത്. വെച്ചാല് അത് ഉള്ളത് ഓൾറെഡി അത് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് റെസ്റ്റ് കൊടുക്കുക, നല്ലോണം ഒരു വോയിസ് റെസ്റ്റ് ഒക്കെ ഒരു 10 ദിവസമൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഇരുന്നിട്ടില്ല. പിന്നെ നന്നാവുക ചെയ്യണേ.

0: ഇപ്പോ മുതിർന്നവരും അതുപോലെ തന്നെ പ്രായം ചെന്നവരൊക്കെ അവരെ നല്ല കാലത്ത് സംഗീതം പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പുതിയ കാലത്ത് ധാരാളമായിട്ട് സംഗീത ലോകത്തേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് പറഞ്ഞ പോലെ ചെറുപ്പത്തിലൊന്നും സാധകം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അവരുടെ ശബ്ദത്തിനെ വഴക്കിയെടുക്കാൻ അവർക്കായിട്ട് എന്തെങ്കിലും സാധക മുറകളുണ്ടോ?
1: ഇപ്പൊ എനിക്ക് വയസ്സ് ഒരു 37 വയസ്സുള്ള രണ്ടുപേർ സ്റ്റുഡൻസ് ഉണ്ട്, 40 വയസ്സുള്ള. അപ്പൊ അവർക്കും ഞാൻ ഇടയ്ക്ക് ഈ കീർത്തനങ്ങൾ അടക്കേണ്ടതിന്റെ ഇടയ്ക്ക് ശിവബാലം ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ശ്യാമള മീനാക്ഷി പോലുള്ള നോട്ട് സ്വരങ്ങൾ ഞാൻ എടുക്കാറുണ്ട്.
2: കമലാസനവന്ദിത പാദാബ്ജി കമനീയ കരോലലലാല
1: ഇങ്ങനെ ദീക്ഷിതരുടെ നോട്ട് സ്വരാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വരങ്ങളും പിന്നെ അതിന്റെ സാഹിത്യമൊക്കെ ആയിട്ട് ഒത്തിരി എണ്ണമുണ്ട്. ഈ ശക്തി സഹിത ഗണപതി ഇങ്ങനത്തെയുള്ള കുറച്ച് പഠിപ്പിക്കാം ആദ്യം. അപ്പൊ അവർക്ക് ആദ്യത്തെ ലെസൺസിൽ ഇങ്ങനെ ഈസിനെസ് വരുമ്പോഴൊക്കെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് നമ്മൾ മുതലെടുക്കണം, ആ ഇൻട്രസ്റ്റ് അവരെ കീപ്പ് ചെയ്യിപ്പിക്കണം. പ്രായമുള്ളവരിലും പറ്റും, ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും അത് ഇപ്പൊ പലരും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പെട്ടെന്ന് നിർത്തിപ്പോണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഗൈഡിങ് ഉണ്ടാവില്ല, അവർക്കൊരു പുഷപ്പ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെ അവർക്ക് തന്നെ സ്വയം ഒരു ഇത് എന്തിനാ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പൊ അത് പോവാതിരിക്കാൻ നമ്മള് ഗുരുവിന്റെ ഒരു കഴിവാണ്, അത് അവർ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഇങ്ങനെ നല്ലൊരു പുഷപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത്. അതൊരു ഉത്തരവാദിത്വമാണ് ഗുരുവിന്റെ. അതുണ്ടെങ്കിൽ മിക്കവാറും ഗുരുവിന് ശിഷ്യന് ആ ഒരു ഹംബിൾ സ്പിരിറ്റും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഈ പറഞ്ഞ പോലെ ആ ഒരു വയസ്സായവർക്ക് പോലും അത് എപ്പോ വേണേലും പഠിക്കുകയും ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും.

0: ഇത്തിരി കൂടി ഒരു ഉയർന്ന ലെവലില് നമ്മൾ ആലാപനത്തിനെ പറ്റി പറയുമ്പോൾ, മനോധർമ്മ സ്വരങ്ങള് അനായാസം ഇങ്ങനെ പാടുമ്പോൾ നമ്മൾക്ക് തൊണ്ടയിൽ വരാൻ അതിനൊരു പ്രത്യേക സാധകം ചെയ്യേണ്ടതുണ്ടോ?
1: ഇപ്പൊ മനോധർമ്മങ്ങൾ അനായാസമായിട്ടൊക്കെ പാടി ഇപ്പൊ ഹിന്ദുസ്ഥാനി സംഗീതത്തിലൊക്കെ ചിലർ പാടുന്നിട്ടില്ലേ, ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ 10 വർഷം വരെ നമ്മൾ പഠിക്കണം എന്നാ പറയണേ. അവര് പറഞ്ഞ ഒരു 10 വർഷം പഠിച്ചിട്ട് സ്റ്റേജിൽ കയറാവുന്ന അവർ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കുട്ടികളെ തന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി അവരെ വലുതാക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലതാണെന്ന് വെച്ചാൽ ഞാൻ ചില ആസ്പെക്ടിൽ അത് നല്ലതല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം സ്റ്റേജിൽ പാടാവൂ എന്നാണ് ഞാൻ, അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ഞാൻ പോലും ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. അത് ഞാനിപ്പോ സ്വയം അങ്ങനെ ഒരു സ്റ്റേജ് പിടിച്ചിട്ട് അങ്ങനെ പോയി പാടി, അല്ലെങ്കിൽ ആരെങ്കിലും കാല് പിടിച്ചിട്ട് പോയി പാടിയതല്ല, അല്ലെങ്കിൽ ഒരു ഒരു കോമ്പറ്റീഷൻ ആരെങ്കിലും കാല് പിടിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയതല്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം.

ഇങ്ങനെയൊക്കെയുള്ള ചില അകാരങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദുസ്ഥാനിയിലാണ് അത് കൂടുതലുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള

0: യൂട്യൂബിലൊക്കെ ഇത് കാണാൻ പറ്റും. അദ്ദേഹം ചില ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന കേട്ട് കഴിഞ്ഞാല് അതിന്റെ പാറ്റേൺസ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. ഞാൻ പോലും അത് കേൾക്കിട്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട്, എഴുതിയെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെ മകൾ പാടുന്ന കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ അത്രയ്ക്കും അവരുടെ ആ പ്രാക്ടീസ് സെക്ഷൻസ് അതുപോലെ അത്ര കേമാണ് അവരുടെ. നമ്മുടെ ഒന്നും അത്രയും പ്രാക്ടീസ് ലെവൽ ഈ പ്രിലിമിനറി ലെവൽസ് ഒക്കെ നമ്മുടെ വളരെ അവരെ കേട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. അവർക്കാണ് ആ ലെസൺസുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ചില ടിപ്സുകളും അതൊക്കെ കൂടുതലും നല്ലത് ഹിന്ദുസ്ഥാനിയിലാണ്. നമ്മൾ ബേസ് നമ്മൾ ആദ്യം പാടുമ്പോൾ തന്നെ നമ്മൾ പായി എന്ന് വേണം എടുക്കാൻ ആ ഷഡ്ജ. അപ്പൊ ആ പായി എന്ന് എടുക്കുമ്പോൾ ആ വോയിസിന് കുറച്ചുകൂടെ ഒരു വഴക്കം ഉണ്ടാവും, നമ്മുടെ ത്രോട്ടിനും നല്ലൊരു വഴക്കം ഉണ്ടാവും. അതിൽ അടുത്ത പായിലേക്ക് പോകുമ്പോൾ അത് സായി എന്ന് വേണം എടുക്കാൻ. അപ്പൊ ഈസിനെസ് തോന്നുന്നു, കുറച്ചുകൂടി ഈസിയായി. വെറുതെ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് എത്ര ബ്രീത്ത് കിട്ടുന്നോ അതുപോലെ അത്രയും വരെ. അതൊരു 50ഓ 100ഓ ഒക്കെ ചെയ്യാം, വേണമെങ്കിൽ 1 മണിക്കൂറോ വരെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ
1: ബ്രീത്തിങ് ലെവലാക്കാനും പറ്റും,
0: ബ്രീത്തിങ് ലെവൽ കിട്ടും, ബേസ് നല്ല, വോയിസ് നല്ല, കുറച്ചുകൂടെ ആ ശ്രുതി ശുദ്ധമായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ
1: ശ്രുതി ബോക്സ് ഓണാക്കിയൊരു ഫീലിംഗ് ഞാൻ കേൾക്കുന്നു.
0: അതെ അതെ, ആ ശ്രുതി ഇങ്ങനെ ആ കുറച്ചുകൂടെ എന്തെന്ന് പറയണേ ആ മെട്ട്, അതെ ആ ശ്രുതിയിൽ നിൽക്കുന്ന വോയിസ് ആയിരിക്കും നമ്മുടെ. നമ്മളിങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കർണാടകയിലൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ, വോയിസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ പാടണം, ഇതൊക്കെ ഒരു കൾച്ചറാണ്.

0: അതുപോലെ കേൾവി സാധകത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ.
1: കേൾവി നല്ലതായിട്ട് കേൾക്കണം. പറ്റുമെങ്കിലും നമ്മൾ യൂട്യൂബിൽ ഇപ്പൊ യൂട്യൂബ് എല്ലാവർക്കും യൂട്യൂബ് ആണല്ലോ. പണ്ടൊക്കെ കാസറ്റും സിഡീസ് ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് മാക്സിമം യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും എടുക്കാം. ഞാൻ പോലും ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പോഴും കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നല്ലോണം ഇന്ന ഇന്ന ആളുടെ ഇഷ്ടമുള്ള ആളുടെ ആരാച്ചാലും നിങ്ങൾ കേൾക്കും. മാക്സിമം നമ്മൾ കർണാടകയിൽ തന്നെ ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെയൊക്കെ നമുക്ക് കേൾക്കാം, കേൾക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല സംഗതികൾ എടുക്കണം. പിന്നെ കച്ചേരിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ പലരും പോയി കേൾക്കുന്ന പരിപാടി ഇല്ല. ഇപ്പൊ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ 10 വർഷം മുമ്പ് ആൾക്കാരൊക്കെ മൈലുകളോളം കാറ ഓടിച്ചൊക്കെ വന്നിട്ട് നമ്മുടെ അമേരിക്കയിലായാലും ഇവിടെയാണെങ്കിലും ഒക്കെ എന്റെ കച്ചേരിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനും കച്ചേരി പല കച്ചേരികളും എന്റെ അച്ഛന്റെ കൂടെ പല പ്രാവശ്യം വൈക്കം, പെരുമ്പാവൂര്, പിന്നെ അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള മിക്കവാറും കോട്ടയം, ഇങ്ങനെ എത്ര പോണത്ര ഇവിടെയൊക്കെ എന്റെ അച്ഛന്റെ കൂടെ ഞാൻ പോയി പണ്ട് കച്ചേരികൾ കേട്ടിട്ടുണ്ട്. ബാലമുരളീകൃഷ്ണൻ, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി അടിച്ചുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അപ്പൊ ആ കാസറ്റ് ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് നോക്കും. കളക്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് ആ കച്ചേരികൾ മുഴുവൻ ഇരുന്ന് കേൾക്കും. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ അവരുടെ അതായത് ഇത് കൊള്ളട്ടോ, എന്റെ സംഗതി നന്നായിട്ടുണ്ട്, ഇല്ല ഇന്ന കീർത്തനം പഠിക്കുക, അതെ ഇങ്ങനെ ബോധിപ്പിച്ച് ബോധിപ്പിക്കുക എന്ന് പറയും. അങ്ങനെ ആണ് എനിക്ക് കുറെ കൃതികൾ, ഞാൻ കുഞ്ഞുനാളിനെ ധാരാളം കൃതികൾ പഠിക്കാൻ എനിക്ക് സാധിച്ചു. പല സമ്പ്രദായങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഗുരുനാഥന്മാര് വേറെ, അത് വേറെ, അത് പഠിപ്പിക്കുന്നത് വേറെ. അപ്പൊ അതിൽ നിന്ന് വെച്ചാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള സമ്പ്രദായം ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. പല സമ്പ്രദായങ്ങളിൽ നിന്നും മെനഞ്ഞെടുത്തിട്ട് ഒരു ഒരു സമ്പ്രദായം മാത്രമല്ല.
0: ഈ ശബ്ദസുഖം കാത്തു സൂക്ഷിക്കാൻ ഭക്ഷണത്തിലും വല്ല നിഷ്ഠകളും പാലിക്കേണ്ടതുണ്ടോ?
1: കുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അധികം തണുത്ത് കഴിക്കാതിരിക്കുക, ഐസിട്ട സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ അതൊക്കെ ഈ പെട്ടെന്ന് വെയിലത്തു നിന്ന് വന്നിട്ട് ഉടനെ തന്നെ തണുത്ത മോര് അല്ലെങ്കിൽ തണുത്ത സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുക, ഐസിട്ട സാധനങ്ങൾ ഒഴിവാക്കുക, അതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കുറച്ച് ഇളം ചൂടുവെള്ളം എപ്പോഴും രാവിലെ എണീറ്റ് കുടിക്കുക. പറ്റുമെങ്കിൽ ചെറിയ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് ഉപ്പിട്ടിട്ട് വേണി കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പിടാണ്ട് കഴിക്കാം, അല്ലെങ്കിൽ മധുരം ഇട്ടിട്ട് കഴിക്കാം. അതൊക്കെ നല്ലതാണ്. ചെറു ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് എപ്പോഴും നല്ല. അതുപോലെ കച്ചേരിയുടെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും ചെറു ചൂടുകളുടെ ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രൈനസ്, ചിത്ര ചേച്ചിക്ക് അങ്ങനെ പാടുമ്പോ ഇടയ്ക്ക് ഡ്രൈനസ് വരുമോ അത്ര. അപ്പൊ അവരെപ്പോഴും ഒരു വെള്ളം, വെറും വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് ഓരോ പാട്ട് കഴിയുമ്പോഴും ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അതൊരു അവർക്ക് അവരുടെ അനുഭവം അവർ പറഞ്ഞപ്പോ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി, എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആയിട്ട് പാടിക്കൊണ്ടിരിക്കണേക്കാൾ നല്ലത് ഇടയ്ക്കൊന്ന് വെള്ളം കുടിച്ചിട്ട് പാടുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സുഖം ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പൈസസ് ഒക്കെ ഇടയ്ക്ക് കഴിക്കുന്ന നല്ല ഈ ആയുർവേദത്തിലുള്ള ചില നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്.

0: അതൊക്കെ ഇടിച്ച് അത് കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്ക് കുറച്ച് തേനും അതൊക്കെ ആയിട്ട് കുറച്ച് ഇഞ്ചിയുടെ ഇത് ചേർത്തിട്ട് നീര് പിന്നെ ലെമൺ കുറച്ച് പിഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെറിയ ഉപ്പ് ഇട്ട് അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നല്ല ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗാർഗിൾ ചെയ്യണം നല്ലതാണ്, ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യണം നല്ലതാണ്, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു മൂക്ക് അടച്ചിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് നിന്നിട്ട് വായി കൂടെ എടുത്തിട്ട് കളയാം, അതിൽ എടുത്ത മൂക്കി കൂടെ ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഇങ്ങനെ ഒന്ന് നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ആ ക്ലീൻ ഇവിടുത്തെ നമ്മുടെ ഈ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവും. ഈ ഭാഗങ്ങൾ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില സംഗതികൾക്ക് മേളിലേക്ക് ഒന്നും പാടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ത്രോട്ട് അടഞ്ഞു പോകുന്നൊക്കെ പോലൊക്കെ തോന്നുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആവാൻ ഇതൊക്കെ നല്ലതാണ്, ആവി പിടിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതൊക്കെ ചില ടിപ്സുകൾ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രോട്ടിന് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും.
1: ഇപ്പൊ സാറിന് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീത വിദ്യാർത്ഥികൾക്കും പ്രയോക്താക്കൾക്കും ഒരു അനുഗ്രഹ വാചകം കൂടി പറഞ്ഞിട്ട് നിർത്താമെന്ന് തോന്നുന്നു.
0: അതെ, സംഗീതത്തെ ഇപ്പൊ സംഗീതത്തിന് ഒരു നമ്മുടെ ശുദ്ധമായ ശാസ്ത്രീയ സംഗീതത്തിന് ഒരു വലിയൊരു ചുതി സംഭവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ ട്രൂ ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസിക്കിന് ഇപ്പൊ കേരളത്തിൽ ഇത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കച്ചേരികളുടെ എണ്ണം കുറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതിന് പകരം മറ്റ് ചില പ്രോഗ്രാംസുകളൊക്കെയാണ് ഇപ്പൊ കൂടുതലൊക്കെ വരുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ ആവശ്യം കുറച്ചുകൂടി ലളിതമായിട്ടുള്ള പാട്ടുകളും അങ്ങനെയൊക്കെയുള്ള അതിലേക്കാണ് വരുന്നത്. പ്യുവർ ആയിട്ട് ഒരു രാഗവിസ്താരത്തോടുകൂടി അല്ലെങ്കിൽ ഒരു രാഗന്താനം പല്ലവിയോടുകൂടി ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു സദസ് ഇപ്പൊ മദ്രാസിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കേരളത്തിൽ ഇപ്പൊ ഒരു ഉത്സവ സദസ്സിൽ നമുക്ക് പാടി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓഡിയൻസ് ഇല്ല ആ സമയത്ത്. അതേസമയം പാഹിമാവ് രാജ രാജേശ്വരി പോലുള്ള കൃത്യങ്ങൾ പാടിയ അല്ലെങ്കിൽ നൃത്തമാടു കൃഷ്ണ ഇങ്ങനെയുള്ള ഭക്തിഗാനങ്ങൾ പാടിക്കഴിഞ്ഞാൽ ഉടനെ ആൾക്കാര് അതിന് അത് കേൾക്കാനായിട്ട് ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേസമയം ഒരു വലിയൊരു കീർത്തനം മീനാക്ഷി മുദന്ദേഹി പോലുള്ള കീർത്തനം പാടിക്കഴിഞ്ഞാൽ അത് ഇരുന്ന് ആസ്വദിക്കുന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ അങ്ങനത്തെ ആയിരുന്നില്ല. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വേണേ ഇനി അതൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും മാറിയിട്ട് ഈ ഒരു തരംഗം ഇപ്പോഴത്തെ ഇത് മാറിയിട്ട് ഇനിയൊരു പുതിയ വീണ്ടും പഴയ തരംഗത്തിലേക്ക് വന്നുകൂടായിക്കൊന്നുമില്ല ഉണ്ടാവും. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചേരി ഉണ്ട്, നിങ്ങൾ എല്ലാവരും പോയി കേൾക്കണം, നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കേൾക്കണം. ആ സമയത്ത് നിങ്ങൾ സീരിയലുകൾ ഉപേക്ഷിക്കുക. പിന്നെ ഞങ്ങൾ കച്ചേരിക്ക് അവിടെ ഇരുന്നൊക്കെ കേട്ടോളാം, അവിടെ വീട്ടിലിരുന്ന് കേട്ടോളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ പറമ്പിൽ അവിടെ ഇരുന്ന് കേട്ടോളാം എന്നുള്ള ആ ഒരു അതൊരു മെന്റാലിറ്റി കൊള്ളില്ല. അവിടെ നിങ്ങൾ ഫ്രണ്ടിലിരുന്ന് അത് അല്ലെങ്കിൽ ആ ഏറിയയിലിരുന്ന് ആർട്ടിസ്റ്റിന് കാണാവുന്ന രീതിയിൽ ഒന്ന് ഇരുന്ന് അവർക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് നിങ്ങളൊന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതായിരിക്കും. അത് കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ കേരളത്തിൽ. പക്ഷെ കേരളത്തിൽ ഇപ്പൊ സംഗീത സഭകളിൽ കച്ചേരികൾ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വളരെ കുറവാണ്. ഉത്സവത്തിന് ആളുണ്ടാവും, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ധാരാളം ലളിതമായിട്ടുള്ള പാട്ടുകൾ പാടുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഒറ്റയ്ക്ക് പാടിയിട്ട് നമ്മൾ കൈയടി വാങ്ങിക്കുന്ന ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു കാലഘട്ടത്തിന് ഒരു അവർക്കൊരു മങ്ങൽ വന്നിട്ടുണ്ട്. ഇപ്പൊ അത് മാറിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വന്നിട്ട് പാടിയിട്ട് അതാണ് ആൾക്കാർക്ക് ഇപ്പൊ അത് മതി. അപ്പൊ അതൊരു എനിക്ക് വേണമെങ്കിൽ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിരിക്കും. പക്ഷെ ഇതിന് പഴയൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ ഇത് തിരിച്ചു പോകുന്നുള്ളു. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈ സ്റ്റുഡൻസും പേരൻസും അതേപോലെ ഫാമിലീസും ഒക്കെ അത് തീരുമാനിക്കണം. അടുത്തൊരു കച്ചേരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് പോയി കേൾക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യും ഇനിയും. പക്ഷെ ഓഡിയൻസിൽ ആർട്ടിസ്റ്റും ഉണ്ടാവില്ല, ഓർഗനൈസേഷനും ഉണ്ടാവില്ല, അതാണ് മെയിൻ.

ആചാര്യാത് പാദമാദത്തേ പാദം ശിഷ്യ സ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച. ആചാര്യമുഖത്തുനിന്ന് നേടിയ പാഠങ്ങളും സ്വയമേവ ഒരു ശിഷ്യൻ കഠിനാധ്വാനം ചെയ്ത് സ്വായത്തമാക്കുന്ന സിദ്ധിയും സഹപാഠികളിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും നേടുന്ന പരിചയവുമാണ് ഒരു വിദ്യാർത്ഥിയെ പ്രതിഭയായി രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് കേൾക്കുക ശുദ്ധസംഗീതം

പാടുക, വീണ്ടും വീണ്ടും സാധകം ചെയ്യുക, വീണ്ടും വീണ്ടും. സാധകത്തിന്റെ സാഫല്യം വിഖ്യാത കർണാടക സംഗീതജ്ഞൻ പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ സാധക പാഠങ്ങളുമായി ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥികൾക്കും പ്രയോക്താക്കൾക്കും ആസ്വാദകർക്കും ജാലകം രണ്ടു ദിവസങ്ങളിലായി ഒരുക്കിയ നാദോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപ കൃഷ്ണൻ, ആഖ്യാനം വിനീതാസുമം.

0: സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. തോട്ടട എസ്എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 5 ജൂൺ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. പട്ടുവം കയ്യന്തടം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണം. 9847-00-71-77 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാറടിസ്ഥാനത്തിൽ മൾട്ടിപേർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 വയസ്സിൽ താഴെയുള്ള GNM നഴ്സിംഗ് കോഴ്സ് പാസായി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 10 മണിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽബീയിംഗ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ്, ശ്രീകണ്ഠപുരം SES കോളേജ്, തളിപ്പറമ്പ സർ സയ്യിദ് കോളേജ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 രാവിലെ 9:30 കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0497-2746-175. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250 ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. കേരളത്തിൽ 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ് വികസന ഉൽപ്പാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നു

0: അന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
2: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AS സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യം.

0: ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: May 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്.
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: അപൂർവ ഗാനം.

വിജയ് ആനന്ദ് സംവിധാനം ചെയ്ത ബ്ലാക്ക് മെയിൽ എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രാജേന്ദ്ര കിഷോറിന്റെ വരികൾക്ക് കല്യാൺ ജി ആനന്ദ് ജിയുടെ സംഗീതം. 1973 പുറത്തിറങ്ങിയ ഈ പാട്ട് തലമുറകൾക്കിപ്പുറത്തും ജനപ്രിയ ഗാനമായി തുടരുന്നു എന്നതിന്റെ തെളിവാണ് 2016 2019 രണ്ട് സിനിമകളിലായി ഈ പാട്ട് പുനരാവിഷ്കരിക്കപ്പെട്ടു എന്നത്.

0: നിങ്ങൾക്കറിയാമോ, പണ്ഡിറ്റ് കറുപ്പന്റെ പ്രഖ്യാത കൃതിയായ ജാതികുമ്മി ഏതു വർഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? 1947 അർത്ഥശൂന്യതയെ വെളിപ്പെടുത്തുന്ന ജാതികുമ്മി എന്ന പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ വിഖ്യാത കൃതി 1905 രചിക്കപ്പെട്ടതെങ്കിലും അത് അച്ചടി രൂപത്തിൽ സഹൃദയർക്ക് മുന്നിലെത്തിയത് 1912. അച്ചടി മഷി പുരളുന്നതിനു മുമ്പ് അമ്മാനക്കുമ്മി എന്ന പേരിൽ നാടൻ ശീലിന്റെ മട്ടിൽ ആ കൃതി ജനസഹസ്രങ്ങൾ പാടി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ കീഴാളവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഓണക്കാലത്ത് ഈ കൃതിയിലെ വരികൾ പാടി കുമ്മി കളിച്ചിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധനായ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
4: രണ്ടായിരത്തി 2026 മാറ്റിവെച്ച നീറ്റ് പരീക്ഷ June 21 വീണ്ടും നടത്താൻ പോവുകയാണ്. വിദ്യാർത്ഥികൾ കോച്ചിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഹോസ്റ്റൽ ഉപേക്ഷിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവർ വീണ്ടും കോച്ചിംഗ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇനി കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെ ആകുമോ ഈ പരീക്ഷ എന്നൊരു ആശങ്ക വിദ്യാർത്ഥികളിലുണ്ട്.

ഈ ഒരു അർത്ഥത്തിലാണ് നീറ്റിന്റെ രണ്ടാമത്തെ പരീക്ഷ നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ അനാസ്ഥയോടുകൂടിയാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷയിലെ നടത്തിപ്പിനെ കുറിച്ചും ചോദ്യ പേപ്പറിലെ ചോർച്ചയും വലിയ വാർത്തയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് വിലയിരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഇതൊരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയായി എടുക്കണം, നന്നായി തയ്യാറെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് എഴുതിയ നീറ്റിനേക്കാളും നന്നായി പരീക്ഷ എഴുതാൻ തയ്യാറാകും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകണം. നീറ്റ് പരീക്ഷയ്ക്ക് മൊത്തം 150 ചോദ്യങ്ങളാണ് ഉണ്ടാകുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന്. അതിൽ ബയോളജിയിൽ നിന്ന് സുവോളജി, ബോട്ടണി എന്നിവയിൽ നിന്നായി 45 വീതം ചോദ്യങ്ങൾ ഉണ്ടാകും. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, മൊത്തം 720 മാർക്കാണ് നീറ്റിനുള്ളത്. നീറ്റിന്റെ വിജയം തീരുമാനിക്കുന്നത് ബയോളജിയാണ്. കാരണം മറ്റൊന്നുമല്ല, ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലെയും കെമിസ്ട്രിയിലെയും ചോദ്യങ്ങൾക്ക് അല്പം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആലോചിച്ച് സമയമെടുത്ത് ഉത്തരം എഴുതേണ്ടി വരും. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായി ഉത്തരം എഴുതാനും പറ്റും. അത് തന്നെയാണ് പറയുന്നത്, ബയോളജിയാണ് നീറ്റിലെ വിജയം തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത്. ആദ്യം തന്നെ പറ്റുമെങ്കിൽ ബയോളജിയിലെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ ശേഷം തുടർന്ന് കെമിസ്ട്രി, ഫിസിക്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മാത്തമാറ്റിക്സ് നീറ്റിനില്ല, മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ, സുവോളജി, ബോട്ടണിയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ, അങ്ങനെ 150 ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. ഇത് പ്രത്യേകം വിലയിരുത്തണം. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നന്നായി വായിച്ചാൽ മതി, ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ബയോളജി ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, തുടർന്ന് കെമിസ്ട്രിയും അറ്റംപ്റ്റ് ചെയ്യുക, പിന്നീട് ഫിസിക്സും. ഫിസിക്സിലെ വളരെ ബുദ്ധിമുട്ടുന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി സമയം കളയണ്ട, കുറേ സമയം അതിനുവേണ്ടി ആലോചിച്ചിരുന്ന സമയം കളഞ്ഞാൽ ഒരുപക്ഷെ ബയോളജിക്ക് ചോദ്യം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചില ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സിന്റെ എണ്ണം ഈ വർഷവും കുറച്ചിട്ടുണ്ട്. ആ ചോയ്സ് ഉള്ള ചോദ്യങ്ങളുടെ എണ്ണവും നോക്കേണ്ടതാണ്. നീറ്റ് പരീക്ഷയ്ക്ക് കറക്റ്റ് സമയത്ത് എത്തണം. ഹോൾ ടിക്കറ്റിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. ഡ്രസ് കോഡ് വളരെ നിർബന്ധമാണ്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. പരീക്ഷാ കേന്ദ്രത്തിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കണം. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് സഹപാഠികളുമായി ചോദ്യം ചർച്ച ചെയ്യുന്നതും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ഒഴിവാക്കണം. വളരെ ഏകാഗ്രതയോടെ, വളരെ കമ്മിറ്റ്മെന്റോടുകൂടി പരീക്ഷ എഴുതാനായിരിക്കണം തയ്യാറാകേണ്ടത്. ഇനി ആ ചോദ്യ പേപ്പർ ചോർച്ചയെ കുറിച്ചോ അതുണ്ടാക്കുന്ന അങ്കലാപ്പിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. വളരെ പോസിറ്റീവ് ചിന്താഗതിയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതണം. മികച്ച മാർക്ക് നേടി രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകളിലോ, ഡെന്റൽ കോളേജുകളിലോ, കാർഷിക വെറ്റിനറി കോളേജുകളിലോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതിനുള്ളൊരു തയ്യാറെടുപ്പാകട്ടെ. June 21 നടക്കുന്ന നീറ്റ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഹോൾ ടിക്കറ്റിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പഴയ ഹോൾ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത കാലത്തായി ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് ഉപരിപഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ജർമ്മനിയിൽ ഉപരിപഠനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് തീരെ കുറവാണ്. എന്നാൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഉണ്ട്. ഈ കാര്യം മറക്കരുത്. ജർമ്മൻ വിദ്യാഭ്യാസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ജർമ്മനിയിൽ സാധ്യതയുള്ളത്? സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ ജർമ്മനിയിൽ സാധ്യതകളുണ്ട്. സാധ്യതകൾ വിലയിരുത്താതെ ജർമ്മനിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൻ തുക മുടക്കി ജർമ്മനിയിൽ ഉപരിപഠനത്തിനെത്തി തൊഴിലവസരങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യമാണിത്. സാധ്യത വിലയിരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ മേഖലയിലാണ് ജർമ്മനിയിൽ തൊഴിലവസരങ്ങൾ ഉള്ളത് എന്നതാണ്. ഓട്ടോമേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. എഞ്ചിനീയറിംഗ്, ടെക്നോളജി പഠനം പൂർത്തിയാക്കിയവർക്ക് ഓട്ടോമേഷനിലൂടെ ജർമ്മനിയിൽ മികച്ച തൊഴിൽ കണ്ടെത്താം. എന്നാൽ ഓട്ടോമേഷനപ്പുറം നിരവധി മേഖലകളിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവയിലും ജർമ്മനിയിൽ തൊഴിലവസരങ്ങൾ യഥേഷ്ടമുണ്ട്. ജർമ്മനിയിലേക്ക് പോകണമെങ്കിലോ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം. B2 നിലവാരമെങ്കിലും വേണം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പഠന മാധ്യമം ഇംഗ്ലീഷാണ്. അതിനാൽ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം IELTS

0: കുറഞ്ഞത് 6.5 ബാൻഡോടെയെങ്കിലും പൂർത്തിയാക്കണം. പ്ലസ് ടുവിൽ 90% ഇംഗ്ലീഷിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷ എഴുതാതെ തന്നെ ജർമ്മൻ ഭാഷാ പ്രാവീണ്യം ഉണ്ടെങ്കിൽ ജർമ്മനിയിലേക്ക് കടക്കാം. ഇതാണ് ആത്യന്തികമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയേണ്ടത്. ജർമ്മനിയിലെ ജീവിത ചെലവ് മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് തുലം കൂടുതലാണ്. പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും നിരവധിയുണ്ട്. പക്ഷെ ഒരു കാര്യം അറിയേണ്ടത്, വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ പഠിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ 3 വർഷത്തെ പ്ലസ് ടു പ്രോഗ്രാമെങ്കിലും ചെയ്തിരിക്കണം. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലില്ല. അതിന് പകരം പ്ലസ് ടുവോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായും ചെയ്യേണ്ടത് ഓൺലൈൻ ഹൈബ്രിഡ് മോഡിലുള്ള ആഡ് ഓൺ കോഴ്സുകൾക്ക് പഠിക്കുക എന്നുള്ളതാണ്. കോഴ്സറ, എഡക്സ്, ഫ്യൂച്ചർ ലേൺ തുടങ്ങി നിരവധി പ്ലാറ്റ്ഫോമുകളിലൂടെ ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കാം. ഇതിലൂടെ നിശ്ചിത കാലയളവ് കാണിക്കാനും പറ്റും. മാനേജ്മെന്റ് രംഗത്ത് ജർമ്മനിയിൽ നിരവധി പ്രശസ്തമായ സർവകലാശാലകളുണ്ട്. മ്യൂണിക് യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രശസ്തമായ ഒരു സർവകലാശാലയാണ്. ജർമ്മനിയിൽ പാർട്ട് ടൈം തൊഴിൽ അന്വേഷിക്കുമ്പോൾ തൊഴിൽദാതാക്കൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജർമ്മൻ ഭാഷ അറിയുമോ എന്നുള്ളതാണ്. ഇതും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ജർമ്മനിയോടും ഫ്രാൻസിനോടുമുള്ള താല്പര്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ലോകോത്തര നിലവാരത്തിലുള്ള നിരവധി ബിസിനസ് സ്കൂളുകളും ഫ്രാൻസിലുണ്ട്. ഇൻസീഡ് ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സ്കൂളാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ടെക്നോളജി രംഗത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എംടെക് എംഎസ് പ്രോഗ്രാമിന് ഏറ്റവും മികച്ച സർവകലാശാലകൾ ഫ്രാൻസിലുണ്ട്. ജൈവശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് റീജനറേറ്റീവ് ബയോളജി, കോസ്മെറ്റോളജി തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ഏറ്റവും മികച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനിയിൽ ജൈവശാസ്ത്ര ഗവേഷണ രംഗത്തും ഒരുപാട് അവസരങ്ങളുണ്ട്.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് മൈനിംഗ് വിഭാഗത്തിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 276 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെവിടെയും നിയമനം ലഭിക്കാം. മൈനിംഗ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ ഫുൾ ടൈം ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. SC ST വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാവും. 2026 April 30 30 വയസ്സ് കവിയരുത്. OBC വിഭാഗത്തിന് 3 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷവും വിമുക്തഭടന്മാർക്ക് സേവന കാലയളവിനനുസരിച്ചും വയസ്സിളവ് ലഭിക്കും. 60,000 മുതൽ 180,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. പരിശീലന കാലയളവിൽ പ്രതിമാസം 60,000 രൂപ ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ E1 ഗ്രേഡിൽ ഓഫീസറായി നിയമിക്കും. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് തെരഞ്ഞെടുപ്പ്. GST ഉൾപ്പെടെ 1,180 രൂപയാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും കോൾ ഇന്ത്യ ജീവനക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7. അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കായിക താരങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ആർച്ചറി, അത്ലറ്റിക്സ്, അക്വാട്ടിക്സ്, ബോക്സിംഗ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, സൈക്ലിംഗ്, അക്വസ്ട്രിയൻ, ഫെൻസിംഗ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്സ്, ഹോക്കി, ഹാൻഡ്ബോൾ, ജൂഡോ, കബഡി, കരാട്ടെ, കയാക്കിംഗ്, പെൻകാക്, പവർ ലിഫ്റ്റിംഗ്, റോവിംഗ്, ഷൂട്ടിംഗ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, റസ്ലിംഗ്, വുഷു, വെയ്റ്റ് ലിഫ്റ്റിംഗ്, യോഗാസന തുടങ്ങിയ കായിക ഇനങ്ങളിലായി ആകെ 404 ഒഴിവുണ്ട്. വനിതകൾക്കും അപേക്ഷിക്കാം. 10-ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കായിക യോഗ്യതയിലേക്ക് പരിഗണിക്കുന്ന ചാമ്പ്യൻഷിപ്പുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭിക്കും. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 18 മുതൽ 28 വയസ്സുവരെയാണ് പ്രായപരിധി. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒബിസി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. 100 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.recruitment.ssb

0: ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
1: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആകാശവാണി കണ്ണൂർ.
3: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
2: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 27, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 10 മിനിറ്റും, 1 65 11, ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 1 മണിക്കൂർ 10 മിനിറ്റും ഇപ്പോൾ വൈകിയൊടുകയാണ്.
4: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
7: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
6: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
8: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
9: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
8: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
9: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
8: ഫോൺ 8590460017.
9: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
10: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
11: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
12: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
14: बेटा, मैं कल अपने भतीजे के घर होके आया, मैं देखकर हैरान रह गया कि वो लोग दिन भर AC चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में 2-2 फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0। मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है। मतलब सोलर पैनल की। मैंने सोचा अब तो लगवाना ही पड़ेगा।
15: PM सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर।
16: हर घर सूर्य घर।
17: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं प्रियंका अरोड़ा।

ചിരിക്കൂ ചിരിക്കൂ ചിത്രശലഭമേ നീ. വയലാറിന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. നാടകം അശ്വമേധം. പാടിയത് കെ സുലോചന.

0: ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
1: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
2: ലാപ്ടോപ്പോ?
1: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
3: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: നാടകഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി കിലുകിലെ ചെപ്പുകിലുക്കും എന്നാരംഭിക്കുന്ന ഗാനം. പാടിയത് കെ സുലോചന. നാടകം മൂലധനം, വയലാർ ദേവരാജൻ എന്നിവർ ഒരുക്കിയതാണ്.

മുത്തേവാ മണിമുത്തേവാ. എ പി കോമളയും സംഘവും പാടിയത്. നാടകം കാക്കപ്പൊന്ന്. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജി ദേവരാജൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഈ മണ്ണിൽ വീണ നിന്റെ തൂവേർപ്പിൽ നിന്നുയർന്നിത എന്നാരംഭിക്കുന്ന ഗാനം കെ എസ് ജോർജ്, ജി ദേവരാജൻ എന്നിവരും സംഘവും പാടിയത്. നാടകം സർവേ കല്ല്, ഒ എൻ വിയുടെ രചന, ദേവരാജന്റെ ഈണം.

0: ഉലർന്ന രാഗരേഖ കാണു
1: പിന്നിൽ
0: പിടരുമരിയ പുലരിതൽ തൊഴിലുണർത്തു പാട്ടുമായ

നീലമലകളിൽ പൂമഴ തൂകാൻ പോവുകയാണോ കാർമുകിലെ. പി എൽ എൽ സി പാടിയത്. നാടകം സുന്ദരമായ ഭൂമി. വരികൾ കെ കെ പ്രകാശ്, സംഗീതം കെ വി ജോബ്.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി എന്നാരംഭിക്കുന്ന ഗാനം AP കോമള പാടിയത്. നാടകം പുതിയ ആകാശം പുതിയ ഭൂമി.

കുഴലിൽ പൂക്കൾ ചൂടി എന്നാരംഭിക്കുന്ന ഗാനമാണിനി. കോഴിക്കോട് അബ്ദുൽ ഖാദർ, എം എസ് ജയ എന്നിവർ പാടിയത്. നാടകം നീലക്കുരുവി. ഗാനരചന പി ജെ ആന്റണി. സംഗീതം എം എസ് ബാബുരാജ്.

നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. ഇന്നും നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വെച്ചുപൊറിപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സോളിൽ ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ കേസ്. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. ഇന്നലെ അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം തൃക്കണ്ണാപുരം വീട്ടുവളപ്പിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർ ജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കൾ. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും ചാമ്പ്യന്മാരായി. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ONV യുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

അടുത്ത ഗാനം പൂമരം എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്. രചന അജീഷ് ദാസൻ, സംഗീതം ലീല ഗിരീഷ് കുട്ടൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഗാനാമൃതം തുടരുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഗാനമാണിനി യേശുദാസും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

ഇനി പൂവച്ചൽ ഖാദർ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ് ഒരു വർഷം ഒരു മാസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രൈം സ്റ്റോറി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്വേതാമോഹൻ പാടിയത്. ഗാനരചന തങ്കൻ തിരുവട്ടാർ,

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഗാനാമൃതം തുടരുന്നു. ഇനി പതിവ്രത എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനമാണ്. വിച്ചു തിരുമലയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം പകർന്നിരിക്കുന്നു.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത് ഈണം പകർന്ന് ചിത്രയും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കവർ സ്റ്റോറി.

ഇനി എസ് ജാനകി പാടിയ ഗാനമാണ് ചിത്രം വിലക്ക് വാങ്ങിയ വീണ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

ഗാനാമൃതത്തിൽ ഒരു ഗാനം കൂടി. ദേവദാസി എന്ന ചിത്രത്തിനു വേണ്ടി സബിത ചൗധരി പാടിയത്. ONB വരികൾ സലീൽ ചൗധരിയുടെ ഈണം.

0: ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. മുസ്ലിം ലീഗിലെ VE അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും തുടരും. പേരിന്റെ അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ മുൻപാകെ സത്യവാചകം ചൊല്ലുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി വാദ്ര തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമായ വീർഭൂമിയിൽ എത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യയിലെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക നേതൃ ഉച്ചകോടി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടങ്ങും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. രണ്ട് സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത് രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിന്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി.പി. ശ്രോതാക്കളോട് സംസാരിക്കുന്നു.

ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക്, അതായത് രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത മുന്നേ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ. ഏറ്റവും പ്രധാനം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുന്നതിനും വേണ്ട ശ്രദ്ധ വേണം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തില് വായു, ജലം, ഭൂമി ഇവയെല്ലാം ഒരുപോലെ രോഗകാരകമാകാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ചെറിയ അശ്രദ്ധ കൂടി വലിയ രോഗാവസ്ഥയ്ക്ക് വഴിതെളിക്കാം. പ്രധാനമായും വീടിനും സ്ഥാപനങ്ങൾക്കും ചുറ്റും കാണുന്ന ചിരട്ട, പാത്രങ്ങൾ, ടയറുകൾ മുതലായവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പതിവായി നീക്കം ചെയ്യുകയും ശരിയായി സംസ്കരിക്കുകയും വേണം. സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ അടച്ചു വയ്ക്കുക. കക്കൂസ്, വിൻപൈപ്പ് കൊതുക് കടക്കാത്ത വിധം സംരക്ഷിക്കുക. ഫ്രിഡ്ജ്, കൂളർ, ചെടിച്ചട്ടികൾ മുതലായവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്നതാണ്. വീടിനും കെട്ടിടങ്ങൾക്കും ചുറ്റുമുള്ള പാഴ്ചെടികൾ, കാടുകൾ ഇവ വെട്ടിത്തെളിക്കേണ്ടതാണ്. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക. കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം. മണിപ്ലാന്റ് പോലുള്ള ചെടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചു വയ്ക്കുക. വെള്ളത്തിലാണ്

ത്തിന്റെ ഉൾഭാഗം ആഴ്ചയിൽ ഒരിക്കൽ കഴുകുക. മരക്കുറ്റികളിലും മരപ്പൊത്തുകളിലും മണ്ണ് നിറയ്ക്കുക. അതുപോലെ മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. മണ്ണിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ, പ്രത്യേകിച്ചും തൊഴുത്ത്, കൂട് ഇവ വൃത്തിയാക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ, അവയെ കുളിക്കുമ്പോൾ ഒക്കെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ ശ്ലേഷ്മ സ്തരങ്ങൾ, ഇവ വഴിയാണ് രോഗാണു ഉള്ളിൽ കടക്കുന്നത്. ആയതിനാൽ മുറിവുകൾ, കാലിൽ വിള്ളൽ ഒക്കെ ഉള്ളവർ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കേണ്ടതാണ്. ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവർ കൃത്യമായ ചികിത്സയും കൈകളുടെ ശുചിത്വവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശൗചകാര്യങ്ങൾക്ക് ശേഷവും ഭക്ഷണത്തിന് മുന്നേ മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിൽ വൃത്തിയായി കഴുകുക. ഇതുപോലെ കൊതുകു നിയന്ത്രണത്തിനും അതുപോലെ മറ്റ് ജന്തുജാലങ്ങളുടെ മാലിന്യങ്ങളിൽ സംസർഗം വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. കൊതുകു നിയന്ത്രണത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുകയില കഷായം, സോപ്പ് ലായനി, വേപ്പെണ്ണ ഇവ 5:3:1 എന്ന അനുപാതത്തിൽ നന്നായി യോജിപ്പിച്ചൊഴിക്കുക. കടുക്, മഞ്ഞൾ, കുന്തിരിക്കം, വെളുത്തുള്ളി എന്നിവ വേപ്പെണ്ണയുമായി ചേർത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ തുമ്പയോ അല്പം ചതച്ച് വീടിനു സമീപം തൂക്കിയിടാം. പുൽത്തൈലം, യൂക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂര തൈലം തുടങ്ങിയവ കൊതുക് ഇരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കൊതുക് തിരി, മറ്റു രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ പരമാവധി കുറച്ച് പ്രകൃതിദത്ത മാർഗങ്ങൾ അവലംബിക്കുക. സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപരാജിത ധൂമം അന്തരീക്ഷത്തിന്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലെ വൈറൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലും കൊതുക് സാധ്യത ഉള്ള പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും ഒരേ സമയം ഇതുപയോഗിച്ച് പുകയ്ക്കുന്നതാണ് ഉത്തമം. പരിസര ശുചിത്വത്തിനോടൊപ്പം തന്നെ വ്യക്തിശുചിത്വവും വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിൽ ജീവിതചര്യകൾ മാറ്റുക. രോഗപ്രതിരോധ ശേഷി എന്നത് ഒരൊറ്റമൂലി കൊണ്ടോ മഞ്ഞളോ വെളുത്തുള്ളിയോ കൂടുതൽ കഴിച്ചതുകൊണ്ടോ കിട്ടുന്നതല്ല. അന്തരീക്ഷത്തിൽ ഈർപ്പാംശമുള്ളപ്പോൾ രോഗാണുക്കളുടെ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളുടെ വളർച്ച കൂടുന്നു. അവ പരത്തുന്ന രോഗവാഹകർക്കും അനുകൂലമായൊരു കാലാവസ്ഥയാണിത്. ഇവയൊക്കെ എത്ര ശക്തമായിരുന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാണ് എങ്കിൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാം. എന്നാൽ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒക്കെ കാരണം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സമയക്കുറവ്, ജനസാന്ദ്രത കൂടിയത്, അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളുടെ വരവ്, യാത്രകൾ കൂടിയതൊക്കെ രോഗസംക്രമണത്തിന്റെ നിരക്കും കൂട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ജീവിതചര്യകളിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, വ്യായാമം, മാനസികാരോഗ്യം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുടെ സൂചകങ്ങൾ. ആയതിനാൽ വരാൻ പോകുന്ന മഴക്കാലത്തെ മുന്നിൽ കണ്ട് നമുക്ക് ഇവയിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമാക്കുവാൻ സാധിക്കും. ആയുർവേദം ഒരു വ്യക്തിഗത ആരോഗ്യശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷേ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏത് പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിന് മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചെറുപയറ്, ഉലുവ, മുതിര, ഗോതമ്പ്, ഇറവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതണങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക.
മുന്തിരി മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്

0: പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയറ്, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്ത് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നത് വരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിന്റെയും രക്താതിമർദ്ദത്തിന്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health @gmail.com

0: എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നാടോടി തെൻട്രൽ എന്ന ചിത്രത്തിലെ ഗാനം ഇളയരാജ, മനോ, എസ് ജാനകി എന്നിവർ പാടിയത്.
2: മണിയേ മണിക്കുയിലേ മാലയിളം കതിരഴകേ, കൊടിയേ കൊടിമലരേ

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ്, ചിത്രം രാജ ചിന്ന റോജാ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല എന്നിവർ പാടിയ ഗാനം, ചിത്രം പോക്കരി രാജ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 11 മണിക്ക് ഹലോ ആകാശവാണി, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, അറിയിപ്പുകൾ. 12:15 നാടൻ പാട്ട് കേൾക്കാം. പി വി ലീല ആനന്ദനും സംഘവും പാടിയത്. 12:40 ആരോഗ്യദീപ്തിയിൽ ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന്റെ മുൻപാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. May 4 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് TVK ഗവൺമെന്റ് രൂപീകരിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയ പാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയ പാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാസൌകര്യം കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ചികിത്സാ പിഴവിനിരയായ KK ഹർഷിന, സമരസമിതി അംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രി VD സതീശനെ കാണും. തിങ്കളാഴ്ചയാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. വൈകിട്ട് മുതലക്കുളം കേന്ദ്രീകരിച്ചാണ് സമാപന സമ്മേളനം. സംസ്ഥാനത്ത് സ്വർണത്തിന് ഏകീകൃത നിരക്ക് കൊണ്ടുവരാൻ കൊച്ചിയിൽ ചേർന്ന സ്വർണ വ്യാപാര സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഒരു ദിവസം പല തവണയായി നിരക്ക് മാറ്റുന്നതിന് പകരം രാവിലെ 9:30 ഉച്ചയ്ക്ക് 2 ഇനി നിരക്ക് മാറുക. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 പിന്നിട്ട 6797 പേരാണ് ജില്ലയിൽ ഇതുവരെ വാക്സിൻ എടുത്തത്. FM പ്രധാന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇനി പരിപാടിയിൽ ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകുന്നു. പന്ത്രണ്ട് മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9495655321 മറ്റൊരു നമ്പർ 9496596321. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊട്ടക്ഷൻ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം ആണ്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം.
1: നമുക്കറിയാം, മറ്റ് നിയമ മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയുന്നത് വളരെ പുതിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല ശ്രോതാക്കൾക്കും പല നമ്മുടെ ആൾക്കാർക്കും ഇതേക്കുറിച്ച് ഒരുപക്ഷെ അവർ അജ്ഞരാണ്, അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് അറിവ് മാത്രമുള്ള ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇന്നത്തെ മാറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ, നമ്മുടെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കം, എന്താണ് ഐ പി ആർ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ബൗദ്ധിക സ്വത്തവകാശം, അതേക്കുറിച്ച് ഒന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്?
2: ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് അറിയുന്ന മുൻപ് നമ്മൾ വാട്ട് ഇസ് പ്രോപ്പർട്ടി, അതിൻ്റെ എങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വരണുണ്ട് അത് ആദ്യം നമ്മൾ അറിയാം. സോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മൂവബൽ പ്രോപ്പർട്ടി, ഇമൂവബിൾ പ്രോപ്പർട്ടി എന്നുണ്ട്. മൂവബൽ പ്രോപ്പർട്ടി, ഇപ്പോൾ സാർക്ക് ഒരു കാറുണ്ടാവും, അത് സാർ രജിസ്റ്റർ ചെയ്തിരിക്കും സാറിന്റെ പേരിൽ. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനും
1: അവകാശം
2: എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി, സാർക്ക് ഒരു വീടുണ്ട്, അത് വീട് വേണമെങ്കിൽ സാർ വെറുതെ ഇട്ട് വെക്കാം, ഇല്ല ലീസിൽ വിടാം, ഇല്ലെങ്കിൽ അത് വിൽക്കാം.
1: എന്ത് ചെയ്യാനുള്ള
2: അവകാശം സാർക്കുള്ളതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ടൈപ്പ്. അഗെയിൻ ദർ ഇസ് അനദർ പ്രോപ്പർട്ടി ടൈപ്പ്, അത് ടാൻജിബിൾ പ്രോപ്പർട്ടി, ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. ടാൻജിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, അത് വെച്ചിട്ട് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻ വെച്ചിട്ട് നമുക്കത് എന്താണ് അങ്ങനെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാർക്ക് അതുപോലെ തന്നെ ഒരു ഒരു ജ്വല്ലറി ഉണ്ട്,
1: ഒബ്ജക്റ്റീവ് ആണ്,
2: ഒബ്ജക്റ്റ് ആണ്, അത് അറിയാൻ പറ്റും, തൊട്ടോ കണ്ടോ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി. ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി മീൻസ് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ബിക്കോസ് അത് അത് അവിടെ തന്നെ
1: യെസ്
2: സാർ കറക്റ്റ്. അത് എങ്ങനെ നമ്മൾ പറയുമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഒരു പോയട്രി ഉണ്ട്, അത് ഞാൻ എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും, എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും. അതല്ല, അത് ഇൻടാൻജിബിൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അത് ഞാൻ പോയം എഴുതി പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ എന്താവും, അത് ടാൻജിബിൾ ആവുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉരുവം എങ്ങനെ ഇരിക്കുമെങ്കിൽ ആദ്യം ഉള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ആദ്യം അതിൻ്റെ ഉരുവമുള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ടാൻജിബിൾ ആക്കി എടുക്കുന്നുണ്ട്. എങ്ങനെ എടുക്കും അത്? ഞാൻ പോയം ഒരു പേപ്പറിൽ എഴുതും, പിന്നെ ഒരു അതുപോലത്തെ എല്ലാം ഒരു ടാൻജിബിൾ
1: ഇൻവെൻഷൻ
2: എക്സാക്ട്ലി സർ, അതുപോലെയാണ്. സോ ഇതാണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഈ പുതിയതായിട്ട് ഉള്ള നമ്മളുടെ ഇന്റലക്ച്വൽ ക്രിയേഷൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം വേരിയസ് ഗ്രൂപ്പ്സിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറ്റന്റ്സ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, അതുപോലത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നോർമലി ഇത് എങ്ങനെ നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്സ്. ഈ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീനകത്ത് വരുന്നതാണ് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രി

0: ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പിന്നെ ട്രേഡ് സീക്രറ്റ്സ് വരുന്നുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീന്റെ അകത്ത് വരാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഒരു
1: കാറ്റഗറിയിലുള്ള
0: റൈറ്റ്സ്, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുമെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട്, ഇപ്പൊ എങ്ങനെ സാർക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു റൈറ്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ, ഈ പേറ്റന്റ് ട്രേഡ് മാർക്ക് വേരിയസ് ക്ലാസ്സിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പൊ വേറെ ആരെങ്കിലും ഈ റൈറ്റ് മിസ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്കെതിരിൽ നമ്മൾ കേസ് കൊടുക്കാനോ അതിന്റെ എന്താ റെമിഡി കിട്ടാനോ നോക്കാം. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ ഇത് ഞാൻ ഒന്നൊന്നായിട്ട് വാട്ട് ഇസ് പേറ്റന്റ്, അതിൽ എന്ത് പ്രൊസീജിയേഴ്സിന് ഫർദർ ടോക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും.
1: നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില് ഈ ആദ്യമായിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ടുള്ള ഒരു നിയമം പാസ്സായത് 1957 കോപ്പിറൈറ്റ് ആക്ട് ആണ്. അതാണ് വളരെ ഏറ്റവും ആദ്യമായിട്ട് വന്നതെന്ന് നിലവിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതിനുശേഷമാണ് വളരെ റീസെന്റ് ആയിട്ട്, അതായത് 1970 വന്നിരുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് ട്രേഡ് മാർക്ക് ആക്ട് ഒക്കെ ഏകദേശം 1999-2000 അങ്ങനെയൊക്കെയാണ് വന്നത് അല്ലേ. അപ്പൊ കോപ്പിറൈറ്റ് ആക്ട് 1957 മുതൽ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. എവിടെയൊക്കെയാണ് ഈ കോപ്പിറൈറ്റ് ആക്ട് ബാധകമാവുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: യെസ് സർ. ഇപ്പോ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അതേവഴി കിട്ടുന്ന റൈറ്റ്സ് നമ്മൾ ബണ്ടിൽ ഓഫ് റൈറ്റ്സിനാണ് പറയുന്നത്. അതായത് ഒരുപാട് വ്യക്തികൾ അതിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വേരിയസ് കാറ്റഗറീസ് ഉണ്ട്. ലിറ്റററി വർക്ക്, ലിറ്റററി വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പോയം എഴുതുന്നുണ്ട്, അതിൻ്റെ റൈറ്റിംഗ്, ആ സ്ക്രിപ്റ്റ്, ആ ലിറിക്സ്, അതിനു വേണ്ടി കിട്ടുന്ന ഒരു റൈറ്റാണ് ഈ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാമാറ്റിക് വർക്ക്, ഡ്രാമാറ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലൊരു പെർഫോമൻസ് ഉണ്ടാവും, ഡ്രാമ പോലെ ഉണ്ടാക്കും. അപ്പം അതിൽ ഒരുപാട് ആളുകൾ കാണും, ലൈക്ക് ഒരാൾ പെർഫോം ചെയ്യും, ഒരാൾ പാട്ട് പാടും, ഒരാൾ വിൽ ബി നു സ്പീച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വേരിയസ് റൈറ്റ്സ്, അതാണ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് അതിനകത്തുണ്ട്. പിന്നെ മ്യൂസിക്കൽ വർക്ക്, മ്യൂസിക്കൽ വർക്കും പാട്ട് പാടുന്നത് കമ്പോസേഴ്സ് അതുപോലത്തെ സോങ്സ് അതുപോലത്തെ വരാം. ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ റൈറ്റ്സ് വാങ്ങിക്കാൻ പറ്റും, കോപ്പി റൈറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് സിനിമറ്റോഗ്രാഫിക് വർക്ക്, സിനിമറ്റോഗ്രാഫിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അതുപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഒരുപാട് ആളുകൾ അതിലുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സോങ് പാടാനോ ലിറിക്സ് കൊടുക്കാനോ ഇല്ല ഒരു ആക്ടർ ഉണ്ടാവും, പിന്നെ ഒരു
1: കൊറിയോഗ്രാഫർ,
0: ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചേർന്ന് ചെയ്യുന്നതാണ്, അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെങ്കിൽ അവരവരുടെ അടുത്ത് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് റൈറ്റ്സ്, ആ പർട്ടിക്കുലർ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ സിനിമ, അതിന്റെ ഫുൾ റൈറ്റ്സ് ഈ പ്രൊഡ്യൂസർക്കാണ് കിട്ടുന്നത്. പക്ഷെ അതിൽ വരുന്ന
1: എല്ലാ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അദ്ദേഹം ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടണം.
0: അങ്ങനെ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്, അവർക്ക് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ മോറൽ റൈറ്റ് എന്നൊന്ന് പറയും, മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓത്തർക്ക്, ഒരു ഓത്തർഷിപ്പുള്ള ഒരു റൈറ്റാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതണമെങ്കിൽ അതിന്റെ ഓത്തർ ഞാനാണ്. പക്ഷെ അത് ഞാൻ വേറെ ആൾക്ക് അഗ്രിമെന്റ് ചെയ്തിട്ട് ആ ലിറിക്സ് ഉപയോഗിക്കാൻ കൊടുക്കാം. പക്ഷെ ഓത്തർഷിപ്പ് ഇസ് നോട്ട് അറ്റ് ഓൾ ട്രാൻസ്ഫറബിൾ, അത് ഞാൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ആദ്യമായിട്ട് ഞാനത് ചെയ്തത് ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓത്തർഷിപ്പ്, അതായത് മോറൽ റൈറ്റ് ഉണ്ടാവും. ആ ഓരോരോ പ്രാവശ്യം ആ വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റോയൽറ്റിയും മറ്റ സാധനങ്ങൾക്ക് പ്രൊഡ്യൂസർ തരേണ്ടി വരും മറ്റ ആളുകൾക്കും. സോ പിന്നെ
1: അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ?
0: ഒരു ജോയിന്റ് ഓത്തർ ആയിരിക്കാം സർ. ഇപ്പൊ ഒരു പാട്ട് തന്നെ രണ്ട് പേർ പാടിയെങ്കിൽ ജോയിന്റ് ഓത്തർ ആയിരിക്കാം. പക്ഷെ അത് ട്രാൻസ്ഫറബിൾ അല്ല, അത് ആ വ്യക്തിക്ക് മാത്രമുള്ള റൈറ്റാണ്. പക്ഷെ നമ്മൾ ആ പാട്ട് അതുവഴി വരുന്ന ഔട്ട്കം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് അസൈൻ ചെയ്യാം, ലൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതുപോലത്തെ കുറച്ച് ടൈപ്സ് ഓഫ് വർക്ക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വർക്ക്സ് നമ്മൾ അവിടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പോയം ഞാൻ എഴുതി എന്റെ പേരും ഡേറ്റും ഇട്ട് കഴിയുമ്പോൾ തന്നെ അപ്പത്തൊട്ട് തന്നെ കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തന്നെ ഈ സമയത്തിൽ തന്നെ ഞാൻ ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് ഒരു പ്രൂഫ് വേണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ എങ്ങനെ നമ്മൾ വാഹനം വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മൾ നമ്മളുടെ കോപ്പി റൈറ്റ് ഓഫീസിൽ നമ്മൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്, ഈ സമയത്തിലാണ് ഈ സമയത്തിൽ ഞാൻ ഈ വർക്ക് ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ നമ്മൾ ഒരു നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ പേരിൽ അത് കാണും. നമ്മൾ ഈ വർക്കാണ്, ഇതാണ് ഈ ആള്, ഇന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു നമ്മൾ ഒരു പ്രൂഫ് പോലെ വെച്ചിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ എവിഡൻസ് ഫോർ സോ ദാറ്റ് പിന്നെ വേറെ ആരും വന്നിട്ട് ഞാനും ഇത് ചെയ്തു എന്ന് പറയാൻ. അതെ സർ, യാ. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി കോപ്പി റൈറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും?
1: ഓക്കെ, ഈ കോപ്പി റൈറ്റിൽ ഇപ്പം മാഡം പറയുകയുണ്ടായി, ഇപ്പൊ ഒരു ഒരു ലിറിക്സ് റൈറ്റ് ചെയ്തു, അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോപ്പി റൈറ്റ് നമുക്കായി. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് അത്, അദ്ദേഹം ആ എല്ലാ അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് വഴി അത് പ്രൊഡ്യൂസർക്ക് അതിൻ്റെ ഒരു അവകാശം ലഭിക്കുന്നു.
0: അതെ സർ.
1: അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു അവകാശം അദ്ദേഹത്തിന് വേറൊരാൾക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ?
0: അതെ,
1: ഈ പ്രൊഡ്യൂസർക്ക്
0: ചെയ്യാം, ലൈസൻസ് കൊടുക്കാം, അസൈൻമെന്റ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി അഗ്രിമെന്റ് വഴി ചെയ്തിട്ട് അതും കൂടെ നമ്മുടെ ഓഫീസിൽ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ അറിയിക്കാം.
1: ഈ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ എല്ലാ എല്ലാ എവിടെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ ഒരു കവിത എഴുതി, അപ്പോൾ അത് എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഓക്കെ സർ, ഇവിടെ റീജിയണൽ അതായത് സ്റ്റേറ്റ് വൈസ് ഓഫീസ് ഒന്നുമില്ല, ത്രൂഔട്ട് ഇന്ത്യ കോപ്പിറൈറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയിക്കെ ചെയ്യാറില്ല, നമ്മൾ ഓൺലൈൻ വഴിയാണ് കോപ്പിറൈറ്റ് ഓഫീസ് ഇൻ്റർനെറ്റിൽ ഇടുമ്പോൾ അവിടെ കോപ്പിറൈറ്റിന്റെ വെബ്സൈറ്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും, അതിൽ നമ്മൾ യൂസർ ഐ ഡി ലോഗിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യാം. അതിൽ ഓൺലൈനിൽ അപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ യാറ് ആത്തർ യാറ് അപ്ലിക്കൻ്റ് യാറാണ്, ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, ലൈക്ക് ഇത് ലിറ്റററി ആണോ, പിന്നെ ആ വർക്കിന്റെ സാമ്പിൾ.
1: ഈ കോപ്പിറൈറ്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് മാഡത്തിന് പറയാൻ കഴിയുമോ?
0: ജസ്റ്റ് ഗൂഗിളിലെ കോപ്പിറൈറ്റ് ഓഫീസ് അങ്ങനെ ഇട്ടാൽ മതി സർ. ഇത് കോപ്പിറൈറ്റ് മാത്രം സെപ്പറേറ്റ് ഓഫീസാണ്. ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ഐ പി ആർ ഉണ്ടല്ലോ, പേറ്റന്റ് ട്രേഡ് മാർക്ക്, അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ഒരു വിംഗിൽ തന്നെ വരുന്നത്.
1: എക്സാക്ട്ലി
0: സർ, കറക്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ
1: കോപ്പിറൈറ്റ്ന്റത്
0: ഇതാണ് സർ. ആത്തർ ആരാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ആദ്യം, എപ്പോ ക്രിയേറ്റ് ചെയ്തു വർക്ക്, അത് കുറേ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇത് ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ലൈക്ക് അത് വേറെ വർക്ക് എന്തെങ്കിലും.
1: ഞാൻ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു കവിത എഴുതിയാലേ, ആ കവിത കംപ്ലീറ്റ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? കംപ്ലീറ്റ് അതിന്റെ ആ ലൈൻസ് എല്ലാം അതിനകത്ത് കൊടുക്കേണ്ടി വരുമോ?
0: അതെ സർ, അത് നമ്മൾ വർക്ക് ഫയലായിട്ട് നമ്മൾ അത് ഒരു പി ഡി എഫ് ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. പിന്നെ പബ്ലിഷ്ഡ് ആണോ അൺപബ്ലിഷ്ഡ് ആണോ എങ്ങനെ, ഓൾറെഡി എവരെങ്കിലും കൊടുത്തിട്ടുണ്ടോ,
1: അതെങ്ങനെ വെരിഫൈ ചെയ്യും?
0: അങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല സർ, നമ്മൾ വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും, പിന്നെ ആരെങ്കിലും അത് കണ്ടിട്ട് ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ തന്നെയാണ്
1: മാത്രമേ
0: നമ്മൾക്ക് അത് അറിയാൻ പറ്റും. ബിക്കോസ് ഈ കോപ്പിറൈറ്റ് വർക്ക് നമ്മൾ പബ്ലിക്ക് അക്സസിബിൾ ഇല്ല. നമ്മൾ ഈ വർക്ക് ലിറ്റററി വർക്ക് ഇയാൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണേ അറിയാൻ പറ്റും. ഏത് വർക്കാണ് അതിൽ എന്താണ് വർക്ക് ഉള്ളത് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ഫെസിലിറ്റി ഈ കോപ്പിറൈറ്റ് ഓഫീസിന്റെ സെർച്ചിലില്ല.
1: അപ്പം വേറൊരാള് ചലഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ രജിസ്റ്റർ ചെയ്ത ആളിന്റെ പേരിൽ തന്നെ കിടക്കും.
0: അതെ,
1: അങ്ങനെയാണ് അല്ലേ?
0: അത് അറിയത്തില്ല ആർക്കും, അൺലെസ് ആൻഡ് അതർവൈസ് ഇപ്പൊ സാറ് ഈ കവിത എവിടെയെങ്കിലും ലീക്ക് കൊടുത്തു, അപ്പൊ അത് എടുത്ത് അവർ ചെയ്താലേ നമ്മൾക്ക് അത് അറിയാൻ പറ്റും, ഇതുപോലത്തെ കോപ്പിറൈറ്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ എല്ലാ ഐ പിയിലും ഇതാണ് ബേസിക് റൂൾ, ഇസ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ അപ്ലിക്കന്റ് ടു ടേക്ക് കെയർ ദാറ്റ് വേറെ ആരും എന്റെ ഐഡിയാവും ഇല്ല എന്ത് കോപ്പി റൈറ്റ് എടുക്കാതെ ഇരിക്കുന്ന ഇല്ലയാ നോക്കുന്നത് അപ്ലിക്കന്റിന്റെ ബർഡൻ ആണ്.
1: അതെ,
0: സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കോപ്പി റൈറ്റിന്റെ.
1: ഇപ്പം അതുകൊണ്ട് അനുബന്ധമായിട്ട് ഇപ്പൊ ഒരു ഒരു കവിത എഴുതി ഞാൻ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ കവിത വേറൊരാളിന്റെ പേരിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വരികയാണ്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയോ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുക?
0: ഇത് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്, ഇതിന്റെ പേര് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയും. പറയുമ്പോൾ അതായത് എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ എന്റെ കൺസെന്റ് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കാതെ ആരെങ്കിലും ആ കോപ്പി റൈറ്റ് കണ്ടന്റ് ഉപയോഗിച്ചെങ്കിൽ അത് നമ്മൾ ഹൈക്കോർട്ടിൽ പോയിട്ട് കോടതിയിലോ പോയിട്ട് നമ്മൾ ഇതുപോലെ ഡാമേജസ് ചോദിക്കാം. ഇതുപോലെ ഇത് നിങ്ങളുടെ
1: അത് ചലഞ്ച് ചെയ്യാൻ ഹൈക്കോടതികളിൽ മാത്രമേ കഴിയൂ. മറ്റുള്ള കീഴ്ക്കോടതികളിൽ
0: കമേർഷ്യൽ കോർട്സിൽ ചിലപ്പോൾ നമ്മൾ കമേർഷ്യൽ കോർട്സ് ഒരു ഡിസ്ട്രിക്ട് കോർട്സിൽ ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്തിലും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ എത്ര ലോസ് ഉണ്ടോ അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് ഫയൽ
1: ചെയ്യാം. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
0: നോർമൽ ഒരു കമേർഷ്യൽ സൂട്ടിന്റെ ഇത് വാല്യൂ നോക്കിയിട്ട് അവിടെ പോയി ചെയ്താൽ മതി.
1: അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമം പറയാൻ കഴിയുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഈ കോടതി അത് എങ്ങനെയാണ്?
0: ആക്ച്വലി സർ, ടു ബി ഫ്രാങ്ക്, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ വലിയ കോപ്പി റൈറ്റിന്റെ ഫയലിംഗ് കുറവാണ്. പിന്നെ കേസസ് അത്ര ഒന്നും നമ്മൾക്ക് കിട്ടാറില്ല. ദാറ്റ് ഇസ് ദി ഫാക്ട്. വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അവരുകളാണ് ഇതുപോലത്തെ ഒരുപാട് കോപ്പി റൈറ്റ് റിലേറ്റഡ് ആയിട്ട് സൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് അത്ര നോർമൽ പേഴ്സൺസ് അത്ര പോകാറില്ല.
1: ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പേറ്റന്റ് ആണല്ലോ. ഈ പേറ്റന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാഡം ഒരു പേറ്റന്റ് ഏജന്റ് കൂടിയാണ്, രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പേറ്റന്റുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പറയാമോ?
0: സോ ഇപ്പൊ ഞാൻ പറഞ്ഞത് കോപ്പി റൈറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. ലൈക്ക് നമ്മൾ ഇന്റലക്ച്വൽ ക്രിയേഷൻ ആയിട്ടുള്ള ലിറ്റററി ആർട്ടിസ്റ്റിക് വർക്ക് പോലെ ഒരു കല റിലേറ്റഡ് സംതിങ് അതുപോലത്തെയാണ്. ഇത് പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിങ് ആണ്. ലൈക്ക് ഇത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രീസ്, ടെക്നോളജി റിലേറ്റഡ്, സയൻസ് റിലേറ്റഡ്. ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു പുതിയതായിട്ട് ഒരു ഫാന് കണ്ടുപിടിക്കുന്നുണ്ട്. ഫാനിൽ തന്നെ എസിയും വെച്ചിട്ട് ഒരു പുതിയ ഡിവൈസ് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇറ്റ്സ് മൈ എൻ്റെ ഇന്റലക്ച്വൽ ആയിട്ട് ഈ ഐഡിയ കിട്ടി, അതിന് ഞാൻ അത് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിവൈസ് ഉണ്ടാക്കി, അത് വർക്കിംഗ് എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. സോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു റെക്കഗ്നിഷൻ വേണം, ഒരു എക്കണോമിക് വാല്യൂ വേണം. അപ്പം അത് ഞാൻ എവിടെയെങ്കിലും മാർക്കറ്റിൽ എനിക്ക് മാത്രം ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് വേണം. അതാണ് ഈ പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് മാത്രം അത് സെൽ ചെയ്യാനോ അല്ലാതെ മാർക്കറ്റിൽ വിടാനോ എന്ത് ചെയ്യാനോ ഉള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് കൊടുക്കുന്നത് ഈ പേറ്റന്റ് റൈറ്റ്സ് വഴിയാണ്. ഈ പേറ്റന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു അപ്ലിക്കന്റ് തന്നെ ചെയ്യാൻ പറ്റും. നിയമംക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെ എഴുതണം പേറ്റന്റ് അപ്ലിക്കേഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്ലിക്കന്റ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് പറയുന്നത് അവർക്ക് കുറച്ച് ഈ നിയമംക്ക് അറിഞ്ഞിട്ട് എങ്ങനെ പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിൽ കുറച്ചുകൂടെ അവർ മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിനേഴ്സിന്റെ കൂടെ എങ്ങനെ അത് ഒബ്ജക്ഷൻസ് എന്തൊക്കെ വരാം അങ്ങനെ പ്രിഡിക്ട് ചെയ്തിട്ട് ഒരു നല്ല ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഇറ്റ്സ് റെക്കമെൻഡ് ടു ഗോ വിത്ത്, ബിക്കോസ് നമ്മൾ ഇത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മാത്രം ആ അപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. അപ്പൊ പേറ്റന്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അവർ ഒരു മോഡലോ ഇല്ല വർക്കിംഗ് പ്രോട്ടോടൈപ്പോ ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ ബെസ്റ്റ് മെത്തേഡ് എന്താണ്, നിങ്ങളുടെ ഇൻവെൻഷനിൽ അതിൽ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് നീറ്റായിട്ട് അത് അവർ കൊടുക്കണം, പ്രസന്റ് ചെയ്യണം. അത് പേറ്റന്റ് ആപ്ലിക്കേഷൻ പറയും, അതിലെയാണ് അവർ കൊടുക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: അതെ, എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്.
1: അബ്ദുൽ ഹക്കീം, എന്താണ് അബ്ദുൽ ഹക്കീമിന് അറിയാനുള്ളത്?
2: എനിക്ക് പിന്നെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കാഴ്ച പരിമിതർക്ക് ഈ പുസ്തകങ്ങൾ ബ്രെയിലിലേക്കോ അല്ലെങ്കിൽ ഓഡിയോയിലേക്കോ വെക്കുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്.
1: ഒരു ബ്ലൈൻഡ് ആൾക്കാരുടെ കാര്യമാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ മാഡത്തിന്?
2: അതായത് പാഠം പുസ്തകങ്ങളുണ്ടല്ലോ, പല പുസ്തകങ്ങളും പിന്നെ ബ്രെയിൻ ലിപിയിലേക്ക് പകർത്തുമ്പോൾ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഡിയോ പുസ്തകമാക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട പ്രസാധകരിൽ നിന്ന് കോപ്പിറൈറ്റ് നേടേണ്ടതുണ്ടോ?
1: ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ്, അത് ബ്രെയിൽ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ അതിനെ ഓഡിയോ ബുക്കായിട്ട് മാറ്റുന്നതിനോ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ?
0: സാർ, ഈ ബുക്ക് ഉണ്ടല്ലോ, അത് ആരെങ്കിലും കോപ്പിറൈറ്റ് കണ്ടന്റ് ആരെങ്കിലും കോപ്പിറൈറ്റ് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് കൺസെന്റ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നമ്മൾ അഡാപ്റ്റീവ് വർക്ക് എന്ന് പറയും, ഒരു ബേസ് വർക്കിൽ എടുത്തിട്ട് അതിലിരുന്ന് നമ്മൾ വി വിൽ ബി ഡൂയിങ് വോയിസ് റിലേറ്റഡ് ആയിട്ടോ ഇല്ല വേറെ ഫോമുള്ള മാറ്റുന്നുണ്ട്. അപ്പൊ അഡാപ്റ്റീവ് വർക്കായിട്ട് അത് മാറ്റാൻ പറയും. പക്ഷെ അത്

0: കൺസെന്റ് വേണം. മെയിൻ ആളിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ട് അത് ഒരു വർക്കായിട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും.
1: ഓക്കെ,
2: ഞാനത് ചോദിക്കാൻ കാരണം അത് കാഴ്ച വൈദ്യുതർക്ക് ഇത് ബാധകമല്ല എന്നുള്ള ഒരു കേട്ടു, അതുകൊണ്ടാണ് സംശയം ചോദിക്കാൻ കാരണം.
0: അങ്ങനെ എനിക്കൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല സർ, എല്ലാവർക്കും ഈക്വലി ആണ്.
2: അല്ല, അപ്പൊ അവർക്ക് ഈ പുസ്തകങ്ങളൊന്നും ആക്സസ് ആയിട്ട് വായിക്കാനോ അതോ ലഭ്യത മാർക്കറ്റിംഗ് കാര്യമായിട്ട് വരുന്നില്ലല്ലോ, കുറച്ച് ഒരു ചെറിയൊരു മൈനോറിറ്റി എല്ലാം ഉണ്ടാവും, അതുകൊണ്ട് അത് ബാധകമല്ല എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പല പുസ്തകങ്ങളും
1: മാഡം പറഞ്ഞതനുസരിച്ച് ഒറിജിനൽ ഓതറിന്റെ ഒരു കൺസെന്റോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്.
2: മരണപ്പെട്ട പോലെ ആൾക്കാരൊക്കെ പഴയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും പുരാണങ്ങളൊക്കെ ആണെങ്കിലും
1: ഇല്ല, അതിനെ കോപ്പിറൈറ്റ് ആക്ട് നിയമപ്രകാരം അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ടല്ലോ, 50 വർഷം 60 വർഷം അതിനുശേഷം പിന്നെ കോപ്പിറൈറ്റ് നിയമം ബാധകമാണ്.
0: സോറി,
1: ഒരു
0: സർ ഇപ്പോ ലൈഫ് ഓഫ് ദി ഓത്തർ പ്ലസ് 60 ഇയേഴ്സ് ആണ് കിട്ടുന്നത് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോപ്പി റൈറ്റ് ഇപ്പോ ആ വ്യക്തി മരണമായി പോയെങ്കിൽ അവർ ലീഗൽ ഹെയേഴ്സ്ക്ക് 60 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ,
2: പാഠപുസ്തകങ്ങൾ

0: അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. അത് അത് അത് ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് അത് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ അബ്ദുൾ ഹക്കീം, വിളിച്ചാൽ വളരെ സന്തോഷം. അപ്പൊ നമ്മൾ പേറ്റന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അതെ സർ. ഇപ്പോൾ പേറ്റന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് കുറച്ച് പേറ്റന്റ് ഓഫീസ് വെച്ചിട്ടുണ്ട്. പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈ പേറ്റന്റ് പേറ്റന്റ് ഓഫീസ് കൊടുക്കണമെങ്കിൽ, ഗ്രാന്റ് ചെയ്യണമെങ്കിൽ അവർ നോക്കുന്ന കാര്യം എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇസ് നോവൽറ്റി. നോവൽറ്റി പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം ഈ വേൾഡിൽ തന്നെ, ഇന്ത്യ അല്ല. ഇപ്പം ഇന്നൊരു കാര്യം നോക്കണമെങ്കിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആണ്. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് എനിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ പേറ്റന്റ് എന്ന് പറയുമ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, പേറ്റന്റ് ഡിസൈൻ ഏതായാലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ത്രൂ ഔട്ട് ദ വേൾഡിൽ അതുപോലത്തെ സാധനം ഇരിക്കാൻ പാടില്ല. നോവൽറ്റി എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ വേൾഡ് ആണ് നോക്കുന്നത്. പക്ഷെ ഈ പേറ്റന്റ് ഡിസൈൻ പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ടെറിട്ടോറിയൽ ആണ്. അതായത് ഓരോരോ കൺട്രിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് ഫയൽ ചെയ്യണം. സോ ഈ നോവൽറ്റി എന്ന് പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം. ഇത് എവിടെയും മുൻപ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർനെറ്റിലെയോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പാടില്ല ഇതുപോലത്തെ ഐഡിയ. അതാണ് നോവൽറ്റി എന്ന് പറയുന്നത്.
0: ഈ പേറ്റന്റിംഗ് ഓഫീസ് ഇത് എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്?
1: അത് സർ, ഇത് ഈ പ്രോസസ്സിൽ നമ്മൾ പേറ്റന്റ് പ്രൊഫഷണൽസ് ആയാലും ശരി, ഈ അപ്ലിക്കൻസ് ആയാലും ശരി, ഇത് അവര് ആദ്യം ഒരു സെർച്ച് നടത്തണം. നടത്തിട്ട് ഈ നമ്മളിപ്പോൾ പ്രെയർ ആർട്ട് സെർച്ച് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിലുള്ള ആരെങ്കിലും ഒരു ഇൻവെൻഷൻ ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ നോക്കണമെങ്കിൽ നേരെ ഇവിടെ പട്ടത്തിൽ പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്.
0: അത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് ആണ്
1: സർ. അവിടെ പോയിട്ട് നമ്മളുടെ ഒരു ഷീറ്റ് അവർ തരും. അതിലെല്ലാം ഗവൺമെന്റിലെ ഇമെയിൽ വഴിയോ അവർ പറയുന്ന രീതിയിൽ അത് റെഡിയാക്കി ആ കണ്ടന്റ് എടുത്ത് അവർ കൊടുക്കുമ്പോൾ അവർ പേറ്റന്റബിലിറ്റി സെർച്ച് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. അപ്ലിക്കന്റ് തരും. അതായത് ആറ് ഇൻവെൻഷന്റെ ഓണറോ അവർക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടും. അത് വെച്ചിട്ട് ഹി ക്യാൻ ഡിസൈഡ് പേറ്റന്റ് പോകണോ വേണ്ടേന്ന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും.
0: ഇത് ആപ്ലിക്കേഷൻ
1: അപ്ലിക്കേഷൻ കൊടുക്കുന്ന മുമ്പ് ചെയ്യുന്നതാണ് ഈ പ്രെയർ ആർട്ട് സെർച്ച് എന്ന് പറയുന്നത്.
0: അപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാം.
1: രജിസ്റ്റർ ചെയ്യാതിരിക്കാം. ഈ സെർച്ച് എന്ന് പറയുന്നത്
0: അങ്ങനെ വേറൊരു ആർട്ടിക്കിൾ ഇതുമാതിരി സെയിം ഡിസൈനില് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ റീഡിസൈൻ.
1: അതാണ് നമ്മൾ ആസ് എ പ്രാക്ടീസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ പ്രെയർ ആർട്ട് സെർച്ച് നടത്തുമ്പോൾ നമ്മൾക്ക് എന്താണ് അറിയാമെങ്കിൽ നമ്മളിപ്പോ എവിടെയാണ്, നമ്മളുടെ മുൻപ് ഏത് എന്തൊക്കെ ടെക്നോളജീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമ്മൾ എവിടെയാണ്, അത് ഫസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓൾറെഡി ഒരുപാട് കോമൺ ആയിട്ടുണ്ട്, ഏത് ഫീച്ചറിൽ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പേറ്റന്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, അതുപോലത്തെ ഒരു അനാലിസിസ് ആണ് ഈ പ്രെയർ ആർട്ട് സെർച്ചിന്റെ സാധനം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി പേറ്റന്റ് ഫയലിംഗ്. അപ്പോൾ ഈ സെർച്ച് ഇതുപോലത്തെ ഒരു സെർച്ചാണ് പേറ്റന്റ് ഓഫീസും നടത്തിയിട്ട് നമ്മൾക്ക് പറയാൻ പോകുന്ന നാല് ക്രൈറ്റീരിയാസ് ഉണ്ട്. നാല് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് പേറ്റന്റ് ഓഫീസ് സെർച്ച് നടത്തും. എക്സാമിനേഷൻ എന്ന് പറയും, എക്സാമിനേഷൻ ഓഫ് ദി പേറ്റന്റ് അപ്ലിക്കേഷൻ. പേറ്റന്റ് അപ്ലിക്കേഷനിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, പിന്നെ ഡയഗ്രാംസ് കൊടുക്കണം. ക്ലെയിംസിന് ഒരു സാധനമുണ്ട്, അതിലെയാണ് പേറ്റന്റിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഡയഗ്രാംസും ആ ഇൻവെൻഷനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ് എക്സാമിനേഷൻ ചെയ്യും പേറ്റന്റ് ഓഫീസ്. ചെയ്തിട്ട് ഇപ്പൊ പറയുന്ന ഈ ക്രൈറ്റീരിയാസ്, ഫസ്റ്റ് ഇസ് എ നോവൽറ്റി. ഈ നോവൽറ്റി ഉണ്ടാ, ഓൾറെഡി ആരെങ്കിലും ഇതുപോലെ സിമിലർ ആയിട്ട് എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പേറ്റന്റ് ഓഫീസ് നോക്കും. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് ഇൻവെന്റീവ് സ്റ്റെപ്പ്. ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇപ്പൊ പുതിയതായിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് 100% ആയിട്ട് പുതിയതായിട്ടുള്ള ഇൻവെൻഷൻ ഒന്നും ഇല്ല. ബിക്കോസ് എല്ലാം കുറച്ച് കുറച്ച് അഡ്വാൻസ്മെന്റ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ബേസ് ഇൻവെൻഷൻ ഉണ്ടാവും, അതിന്റെ മുകളിലുള്ള ഒരു ലെയർ ആയിട്ടാണ് അപ്കമിംഗ് ഇൻവെൻഷൻസ്. അതെ, യെസ്. അപ്പം ഈ ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം ഓബിയസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ സാർക്ക് ഒരു ഇലക്ട്രിക്കൽ ആയിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് സാർക്ക് എല്ലാം അറിയാം. അപ്പൊ ഞാൻ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരണം സാറിന് മുൻപ്. അപ്പൊ സാർ എന്താ പറയും, അയ്യോ ഇത് ഒരുപാട് സിമ്പിൾ ആയിട്ടുണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. ദാറ്റ് ഇസ് കോൾഡ് ഓബിയസ്നെസ്. സ്കിൽഡ് ഇൻ ദ ആർട്ട് ഉള്ള ആളുകൾക്ക് അത് ഓബിയസ് ആയിട്ട് തോന്നാൻ പാടില്ല. അവിടെ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം. ഇതാണ് ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് സാധനം പറയുന്നത്. നെക്സ്റ്റ്
0: നിലവിലുള്ളതിനേക്കാൾ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള,
1: അത് ഓബിയസ് ആയിട്ട് ഇല്ലാതെ കുറച്ചുകൂടെ അതിൽ അഡ്വാൻസ്മെന്റും
0: ഉണ്ടായിരിക്കണം.
1: പിന്നെ ഒരു സാധനം കാര്യം, ഒരു ഇൻവെൻഷൻ പറയുമ്പോൾ ഒരു ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ട്.

0: ആവും. പ്രോബ്ലം ഇരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഇൻവെൻഷൻ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ എനിക്ക് ഫാൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഐ മീൻ വേണ്ട, ഇനി കുറച്ചുകൂടെ കൂളിംഗ് വേണം, അതുകൊണ്ടാണല്ലോ എ സി വന്നത്. അതുപോലെ കുറച്ച് ഏതോ സം പ്രോബ്ലം ഇസ് ദേർ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആയിട്ടുള്ള
1: അത് പരിഹരിക്കാൻ അത് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്.
0: അതാണ് ഒരു ഇൻവെൻഷന്റെ സാധനം പറയുന്നത്. അപ്പൊ അതാണ് ഒരു അഡ്വാൻസ്മെന്റ്, അതാണ് ഒരു ടെക്നിക്കൽ ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാവണം, അത് ഉണ്ടാകാൻ നോക്കും പേറ്റന്റ് ഓഫീസ്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റിയാണ്. ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്യാനും അത് പ്രോസസ് ആയിരുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് പബ്ലിക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാവണം. ഈ മൂന്ന് ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൾറെഡി പേറ്റന്റ് ആക്ടിൽ തന്നെ ഏത് ഇൻവെൻഷൻസ് ഒക്കെ നോൺ പേറ്റന്റബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പേറ്റന്റ് ചെയ്യാൻ പാടില്ല,
1: അങ്ങനെ
0: കുറെ ഉണ്ട്, ഒരു 13 അങ്ങനെ ഉണ്ട്. അതിൽ പറയുന്നത് ഡിസ്കവറീസ്, ഡിസ്കവറി പറയുന്നത് ഒരു ഇൻവെൻഷൻ അല്ല, അത് ആൾറെഡി ഉണ്ട്, അത് ആരും നോക്കിയില്ല ഇതുവരെ. ജസ്റ്റ് ഇപ്പോഴാണ് അത് നമ്മൾ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. അത് അതുപോലത്തെ. പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതായത് അത് ഒന്നുമില്ല, ജസ്റ്റ് മൈൻഡിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻടാഞ്ചിബിൾ ഫോമിലെ തന്നെ അത് ഉണ്ട്, അത് വലുതായിട്ട് അതൊന്നും പ്രോഡക്റ്റ് ആക്കാൻ പറ്റാതെ ഒരു ഐഡിയാസ്. പിന്നെ പറയണത് സോഫ്റ്റ്വെയർ കോഡിംഗ്, സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ആസ് സച്ച് സോഫ്റ്റ്വെയർ ഇസ് നോട്ട് അറ്റ് ഓൾ പേറ്റന്റബിൾ. പക്ഷെ അതെല്ലാം ഒരു ഹാർഡ്വെയർ ആക്കിയിട്ട് ഒരു അതെല്ലാം ഒരു ഇന്റർകണക്റ്റഡ് സിസ്റ്റം ആക്കിക്കൊണ്ട് ഒരു ടാഞ്ചിബിൾ ഫോമിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒരുപാട് വരുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രാൻറ്റിംഗ് റേറ്റും കൂടുതൽ, ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ്
1: 2025.
0: പേറ്റന്റ് ഓഫീസാണ്, പേറ്റന്റ് ഓഫീസ്ക്ക് ഒരുപാട് ചാലഞ്ചാണ് ബിക്കോസ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ അത് അഡ്രസ് ചെയ്യണം, വേരിയസ് കേസ് ലാസ് വെച്ചിട്ടും പിന്നെ ജുഡീഷ്യറിന്റെ ഹെൽപ്പ് വെച്ചിട്ടും ഒരു നല്ല ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പേറ്റന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എഴുതണം ക്ലെയിംസ് ഒക്കെ, അതുപോലത്തെ ഒരുപാട് ആ ഗൈഡ് ലൈൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്.
1: പേറ്റന്റ് വ്യക്തികൾക്ക് ഇത് എവിടെ നിന്ന് ലഭ്യമാണ്?
0: ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ, IP India എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഫസ്റ്റ് ലിങ്ക് വരും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അവിടെയാണ്
1: നമുക്ക് അത് വിശദമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്തേ സർ, ഞാൻ നെടുമങ്ങാടുന്ന വിളിക്കുന്ന രാജേന്ദ്രൻ.
1: ഓക്കെ, എന്താണ് അറിയേണ്ടത്?
2: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് സർ, നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്ത് ഒരു PhD ആണെങ്കിൽ റിസർച്ച് എടുക്കട്ടെ, അതിന്റെ ഒരു പേറ്റന്റ് നമുക്ക് വേണമെങ്കിൽ അതിന് എന്താണ് സർ അതിന്റെ പ്രൊസീജിയേഴ്സ്?
0: ഓക്കെ സർ, റിസർച്ച് പബ്ലിഷ് ചെയ്താണോ സർ?
2: ആ,
0: എവിടെയാണ് സർ പബ്ലിഷ് ചെയ്തത്? ലൈക്ക് സർ, നമ്മളുടെ പേറ്റന്റ് ആക്ട് പറയുന്നത്
2: കേരള യൂണിവേഴ്സിറ്റി. ഞാൻ എനിക്ക് വേണ്ടിയല്ല, മകളുടെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത് സർ. പേറ്റന്റ് ആയി കഴിഞ്ഞാല് പേറ്റന്റ് നമുക്ക് അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ സർ, അതെങ്ങനാന്നറിയാൻ. പിന്നെ വേറെ കൂടെ ഉണ്ട് സർ, ഇതൊരു പക്ഷേ നമ്മളിപ്പോ ഒരു പേറ്റന്റ് ഇതായി അത് ആരെങ്കിലും ഒരു മിസ്യൂസ് ചെയ്താൽ അതിന് നമ്മൾ എങ്ങനെ അതിന്റെ നിയമ നടപടികള്, ഇത് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്.
0: സർ, ഇപ്പം ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്, ഓക്കെ, അത് ആ റിസർച്ച് പേപ്പർ നമ്മൾ പബ്ലിഷ്, ഫസ്റ്റ് പേറ്റന്റിന്റെ മെയിൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് നോവൽറ്റി ആണ്. നോവൽറ്റി എന്ന് പറയുമ്പോൾ അത് പുതിയതായിട്ടിരിക്കണം, എവിടെയും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് പോയെങ്കിൽ നമ്മൾക്ക് പേറ്റന്റ് ആക്ടിലെ തന്നെ ഒരു 1 ഗ്രേസ് പീരിയഡ് കൊടുക്കുന്നുണ്ട് പേറ്റന്റ് ഓഫീസ്. ഒരു ലേൺഡ് സൊസൈറ്റിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പബ്ലിഷ് ആയി പോയാലും നമ്മൾ ഒരു 1 ഇയറിന്റെ ഗ്രേസ് പീരിയഡ് എടുക്കാൻ പറ്റും. പക്ഷെ പേറ്റന്റ് ആപ്ലിക്കേഷൻ 1 ഇയറിന്റെ അകത്ത് ഫയൽ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേസ് പീരിയഡ് നമ്മൾ ചോദിക്കാൻ പറ്റും ഓഫീസിനകത്ത്, ഇതുപോലെ ആയിപ്പോയി. പക്ഷെ ദാറ്റ് ഈസ് എ പബ്ലിക്, ഞാൻ പറയാനുള്ളത് ഇതാണ്, പേറ്റന്റിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇൻവെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് അടുത്ത് പറയാൻ പാടില്ല, ബിക്കോസ് അത് തന്നെ നമ്മൾക്ക് ഒരു ഒബ്ജക്ഷൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് സാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സാധനം ഞാൻ ഇപ്പൊ പ്രോസസ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാൻ പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം ഈ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ട് ഞാൻ ഈ പേറ്റന്റ് പ്രോസസ് ഞാൻ എലബറേറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ അത് പേറ്റന്റ് പ്രോസസ് ഞാൻ
1: ആരെങ്കിലും ഓക്കെ
0: അതാണ് മിസ് യൂസ് ചെയ്യ സാർ. ഇപ്പൊ സാർക്ക് പേറ്റന്റ് എടുക്കുന്ന പ്രോസസ്സ് ഇസ് എ വെരി ലെങ്തി പ്രോസസ്. ഇപ്പൊ ഞാൻ ഇന്ന്

0: ചെയ്തെങ്കിൽ എനിക്ക് രണ്ട് വർഷം അത് മിനിമം ആവും പേറ്റന്റ് ഗ്രാന്റ് ആവാൻ. ചിലപ്പോൾ ഈ എക്സ്പ്ലീറഡ് എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരു 1 year 8 months. ചിലർക്ക് നമ്മുടെ പേറ്റന്റ് ഏജൻസി ഗ്രൂപ്പ് സർക്കിൾ 6 മാസത്തിൽ പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരുപാട് ക്വിക്കായിട്ട് എല്ലാ റെസ്പോൺസ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കണം, ക്വിക്ക് പ്രോസസ് റെഡിയാക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ഈ ബേർഡൻ, ഇപ്പോൾ ഒരു ഏത് പേറ്റന്റ് ഐ പി ആർ റൈറ്റ്സ് ആയാലും ബേർഡൻ ഇസ് ഓൺ ദ അപ്ലിക്കന്റ്. ഇപ്പോൾ എനിക്ക് ഒരു പേറ്റന്റ് കിട്ടിയെങ്കിൽ അത് എന്റെ ബാധ്യതയാണ്, ഞാനാണ് നോക്കണം ആരെങ്കിലും എന്റെ പേറ്റന്റ് എടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേന്ന് ഞാനാണ് നോക്കണം. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മളിത് കോടതി വഴിയാണ് പോകേണ്ടത്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത്
1: മാഡം പറഞ്ഞ പോലെ
0: അതെ ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എന്റെ ഐഡിയ, എന്റെ അനുവാദം ഇല്ലാതെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് അതാണ് കൊടുക്കേണ്ടത്.
1: ഓക്കെ സാർ, വിളിച്ചതിൽ വളരെ സന്തോഷം.
0: സോ ഇപ്പൊ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലേ സാർ, ഈ 4-ാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പേറ്റന്റ് അപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷൻസ് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷനിൽ ഇപ്പൊ കമ്പ്യൂട്ടർ അസറ്റ് അതായത് കമ്പ്യൂട്ടർ കോഡ് മാത്രം എടുത്ത് എഴുതിയിട്ട് പേറ്റന്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അത് ഒരു അൽഗോറിതം പ്രോസസ് ആയിട്ട് എഴുതിയിട്ട് ഒരു അതിൽ ഇന്റർകണക്റ്റഡ് ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് കൃത്യമായിട്ട് പേറ്റന്റ് ഓഫീസ് ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒക്കെ പേറ്റന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ പറ്റത്തില്ല, ലൈക്ക് ജസ്റ്റ് ഒരു അറേഞ്ച്മെന്റ് ഓഫ് ദി എലിമെന്റ്സ്, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻവെൻഷൻ എ ബി സി ഡി എന്നുണ്ട്, അത് കുറച്ച് എലിമെന്റ്സ് ഉണ്ട്, ചുമ്മാ അത് ഞാൻ മാറ്റിയിട്ട് ഡി സി ബി എന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു ഇൻവെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ കുറച്ച് ഒരുപാട് ഉണ്ട് നമ്മളെ ഫാർമ റിലേറ്റഡ് ലൈ എഫ് എക് സി എന്ന് പറയും. അപ്പം ഒരുപാട് നമ്മളുടെ കുറച്ചുകൂടെ ഒരു
1: പ്രോസസ് പേറ്റന്റ്
0: പേറ്റന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്മെന്റ് കാണിക്കണം, എഫക്കസി എന്ന് പറയും. ഒരു ഒരു കുറച്ചുകൂടെ അതുണ്ട്, ഈ ഫാർമ റിലേറ്റഡില് കുറേ വരുന്നുണ്ട്. ഇത് ഇൻവെന്റീവ് സ്റ്റെപ്പും ഈ എഫക്കസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഫാർമ റിലേറ്റഡില്. അതൊക്കെ നോക്കി നമ്മൾ എഴുതുമ്പോൾ ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ എന്താണ് റിസൾട്ട് കാണിക്കണം. ഫാർമ ആളുകൾക്ക് കുറച്ചുകൂടെ ഈ റിസൾട്ട്സ് കാണിച്ചാലേ അവർക്ക് ഈ പേറ്റന്റ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ 4 ക്രൈറ്റീരിയ ഓഫീസ് നോക്കിയിട്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് റിഫ്യൂസ് ആർ ഗ്രാന്റ് ചെയ്യും. സോ ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് എന്തൊക്കെ പ്രോസസ്, പേറ്റന്റ് പ്രോസസ് പറയാം. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഫീസ് ഒക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിളാണ്. 1600 രൂപ ആണ് നമ്മളുടെ ഈ പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള ഇൻഡിവിജ്വലിന്റെ ഫീസ്. അത് കുറച്ചുകൂടെ വലിയ കമ്പനീസ് ആകുമ്പോൾ 8000 രൂപ ആണ് ഫൈലിംഗ് ഫീസ്, 8000. അത് പിന്നെ അവർ എക്സാമിനേഷനുക്ക് നോർമലായുള്ള ആളുകൾക്ക് 4000 പ്ലസ് കുറച്ചുകൂടെ അതർ എൻറ്റിറ്റീസ് ലൈക്ക് വലിയ കമ്പനീസ്ക്ക് 8000 ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഗ്രാന്റ് വരെ ഉള്ള ഓഫീസ് ഫീ. പക്ഷെ പ്രൊഫഷണൽ ഫീ അതിൽ ഒരു വേരിയസ് സ്റ്റേജസിൽ വരും. പിന്നെ ഈ ഫൈലിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കുറച്ച് സ്റ്റാർട്ടപ്സ് MSMEs അവർക്ക് കുറച്ച് റിഡക്ഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങൾ കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും ഫീസ് എടുത്തോണാണ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസും സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും. സ്റ്റാർട്ടപ്പ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 1600 രൂപ വെച്ചിട്ട് വി ക്യാൻ ഫയൽ ദി പേറ്റന്റ്. അതുപോലെ MSME ഉദയം ഉദ്യം രജിസ്ട്രേഷൻ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ഇത് ഇത് ഇതാണ് മെറിറ്റ്സ് ഓഫ് ഗവൺമെന്റ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഇതിൽ ഡീമെറിറ്റ്സും ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള വേറെ കൺട്രീസിലൊക്കെ ചെയ്യുമ്പോൾ ഫീസ് ചിലപ്പോൾ ഇത് കൂടാൻ സാധ്യത ഉണ്ട്. ബിക്കോസ്
1: ഇൻഡിവിജ്വൽസ്
0: മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് അല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യണമെങ്കിൽ അതൊക്കെ വേറെ കുറച്ച് റൂട്ട്സ് ഉണ്ട്, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പൊ ഫയലിംഗ് കഴിഞ്ഞെങ്കിൽ ഫയൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 18 മാസമാകുമ്പോൾ പബ്ലിഷ് ആവും പേറ്റന്റ് ഓഫീസ്. ഞാൻ പറഞ്ഞത് ഈ ഐ പി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതിൽ ഇപ്പൊ നല്ല ഇപ്പോൾ വെബ്സൈറ്റ് ഒക്കെ ലാസ്റ്റ് മന്ത് കുറച്ച് നല്ല വെബ്സൈറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൽ വേരിയസ് ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും, ആവശ്യപ്പെടുന്ന ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടന്റ് ഒക്കെ നോക്കാൻ പറ്റും. അപ്പൊ അതിൽ പോയിട്ട് അതിലൊരു ജേണലുണ്ട്, പേറ്റന്റ് ജേണൽ. എവറി ഫ്രൈഡേ ആണ് ആ ജേണൽ വരുന്നുണ്ട്. അതിൽ പബ്ലിഷ് ആവും എപ്പോ 18 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയൽ പബ്ലിഷ്, ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിഷ് ആവും. ഇല്ല എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇയർലി പബ്ലിക്കേഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ്.
1: അഡീഷണൽ ഫീസ്
0: അതെ സാർ, 2500 കൊടുക്കുമ്പോൾ നമ്മൾക്ക് അഡീഷണൽ കൊടുക്കുമ്പോൾ വിത്തിൻ ഇപ്പൊ 1 വീക്കിൽ തന്നെ അത് പബ്ലിഷ് ആവുന്നുണ്ട്. 18 മാസം വെയിറ്റ് ചെയ്യേണ്ട. സോ അപ്പൊ നമ്മൾ 18 മാസം നമ്മൾ ടൈം കുറച്ചു. പിന്നെ പറഞ്ഞത് ഈ എക്സാമിനേഷൻ റിക്വസ്റ്റ് തരണം, മാൻഡറ്ററി ആയിട്ട് എക്സാമിനേഷൻ റിക്വസ്റ്റ് നമ്മൾ തരണം. എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അബാൻഡ് ആയി പോകും, നമ്മളുടെ പേറ്റന്റ് പബ്ലിഷ് ആയിട്ട് അബാൻഡ് ആയി പോകും, അത്രയേ ഉള്ളൂ. അത് പബ്ലിക് ഡൊമൈനിക്ക് പോകും, അത് റൈറ്റ്സ് ഒന്നും കിട്ടത്തില്ല.
1: എന്താണ് ഈ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞപ്പോൾ, ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, 4 ക്രൈറ്റീരിയ, നോവൽറ്റി, അത് വെച്ചിട്ട് പേറ്റന്റ് ഓഫീസ് എക്സാമിനേഷൻ ചെയ്യും. നമ്മുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻ ആണ് ബേസ്, അതിലെല്ലാ കണ്ടന്റും അതിൽ കാണണം, അത് വെച്ചിട്ട് അവർ എക്സാമിൻ ചെയ്യും. പിന്നെ ഹിയറിംഗ് നോട്ടീസ് തരും, ഹിയറിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എന്താണ് നമ്മളുടെ ഇല്ലാന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം.
1: പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ റൈറ്റ് കിട്ടില്ല, അത് അടുത്ത ഫർദർ പ്രോസസ് ഉണ്ട്.
0: അത് എന്താണെങ്കിൽ കുറച്ച് അക്കാഡമിക്സ്, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആളുകളൊക്കെ വിചാരിക്കുന്നു പബ്ലിഷ് ആയെങ്കിൽ പേറ്റന്റ് കിട്ടിയെന്ന്. അത് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അത് തെറ്റാ. ജസ്റ്റ് അത് ഈ ഇയർ, അതായത് ഗ്രാന്റ് മുൻപ് വരുന്ന പബ്ലിക്കേഷൻ ഇസ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ടു ദ പബ്ലിക് ദാറ്റ് ഇതുപോലത്തെ ഒരു ഇൻവെൻഷൻ ഉണ്ട്. ആൾറെഡി ഗ്രാന്റ് ആയവർ വേണമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഒബ്ജക്ട് ചെയ്യാൻ പറ്റും, അപ്പോസിഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസ് ഓഫ് ദി പ്രീ ഗ്രാന്റ് പബ്ലിക്കേഷൻ. പിന്നെ ഹിയറിംഗ് ഒക്കെ നടത്തും, ഹിയറിംഗ് ഒക്കെ നമ്മൾ റിപ്ലൈ തരും. പിന്നെ പേറ്റന്റ് ഓഫീസ് ഗ്രാന്റ് ആർ റെഫ്യൂസ് ചെയ്യും പേറ്റന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോ ആരെങ്കിലും ഫോറിൻ കൺട്രീസിൽ ഫയൽ ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഫയലിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, അതിൽ തൊട്ട് 12 മാസത്തിനകത്ത് ഏത് ഇൻഡിവിജ്വൽ കൺട്രീസിൽ ഫയൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പി സി ടി പറയും, പേറ്റന്റ് കോഓപ്പറേഷൻ ട്രീറ്റി, അങ്ങനെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അതിലെ മെമ്പർ ആയിരിക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാം നടക്കും. 30 മാസം വരെ സമയമുണ്ട്. അവിടെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ നടക്കും, ഇന്റർനാഷണൽ എക്സാമിനേഷൻ ഒക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻഡിവിജ്വൽ കൺട്രീസ്ക്ക് പോകാൻ
1: പറ്റും. ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാനൊരു വീട്ടമ്മയാണ് സാർ.
1: പേരെന്താ?
2: ഹിന്ദു, പാപ്പനംകോട്.
1: ചോദിച്ചോളൂ, എന്താണ് സംശയം?
2: എനിക്ക് ഒരു ചെറുകിട വ്യവസായം പോലെ എനിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഒരു സംശയമുണ്ട്, എങ്ങനെയാണത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഐഡിയ ഇല്ല.
1: ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം അല്ലേ?
2: അതെ അതെ.
1: ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് നടത്തുന്നത്.
0: നെക്സ്റ്റ് നമ്മൾ ട്രേഡ് മാർക്ക് പോവാം. ട്രേഡ് മാർക്ക് പറയുമ്പോ ഇപ്പൊ മാഡം പറഞ്ഞ
3: ക്വസ്റ്റ്യൻ,
0: മാഡം പറഞ്ഞ ക്വസ്റ്റ്യനിൽ, സോ ഫസ്റ്റ് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഏത് ക്ലാസ്സിൽ വരണം, അതായത് ഈ ട്രേഡ് മാർക്ക് പറയുന്ന സാധനം എല്ലാം സ്പ്ലിറ്റ് ആക്കിട്ട്, ഇത് ട്രേഡ് മാർക്ക് കൊടുക്കുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളടുത്തുള്ള ഒരുപാടുള്ള സർവീസസ്, ലൈക്ക് ഹോട്ടൽ, അതുപോലത്തെ കുറച്ച് സർവീസസ് ഉണ്ട്. അപ്പൊ ഏത് കാറ്റഗറി ഓഫ് ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് ഓക്കെ, അത് നമ്മൾ ഏത് ആ ക്ലാസ്സിൽ നമ്മൾ സെർച്ച് നടത്തണം. ഇത് ഇപ്പൊ മാഡമിന്റെ ഉള്ള ഒരു പേര് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട്, ലോഗോവോ ഇല്ല പേര് അതുപോലെ കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ IP India അവിടെ പോയിട്ട് ഗൂഗിളിൽ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ട്രേഡ് മാർക്കിന്റെ സെർച്ച് നടത്തണം, ആ പേര് അവൈലബിൾ ആണോ, പർട്ടിക്കുലർ ക്ലാസ് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് നടത്തണം. അപ്പോൾ അവൈലബിൾ ആയിരുന്നാലേ നമ്മൾക്ക് ഈ ട്രേഡ് മാർക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ തന്നെ പബ്ലിക് തന്നെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ വൺസ് ട്രേഡ് മാർക്കിന്റെ പേര് ഉണ്ടാ ഇല്ല നോക്കിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് മാർക്കിന്റെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അതിന് മുൻപ് പബ്ലിക്ക് അറിയേണ്ട രണ്ട് സാധനം, രണ്ട് ഗ്രൗണ്ട്സ് ഉണ്ട് ട്രേഡ് മാർക്ക് റിജക്ട് ആവാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് ഇസ് എ വെരി കോമൺ ആയിട്ടുള്ള പേരായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആ പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് അഗ്രികൾച്ചറൽ റിലേറ്റഡ് എങ്കിൽ അഗ്രി സർവീസ് അതുപോലെ ഇരിക്കാൻ പാടില്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ റിലീജിയസ് അതുപോലെ ഉള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്നത് പോലെ ലോഗോ അതുപോലത്തത് ഇരിക്കാൻ പാടില്ല. പിന്നെ അതുപോലത്തെ സെയിം കാറ്റഗറി, ഇപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അവിടെ സെയിം ആളിന്റെ പേര് തന്നെ എടുത്ത് അതുപോലത്തെ കുറച്ച് ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാർക്ക് അറിയാമല്ലോ, ഇപ്പൊ ലക്സൺ
1: വളരെ വ്യത്യസ്തമായിരിക്കണം
0: ഇരിക്കണം. ഇപ്പൊ ലക്സൺ ഉണ്ടെങ്കിൽ ലൊക്സൺ വെക്കാൻ, LUX ഉണ്ടെങ്കിൽ LOX വെച്ചുമ്പോ സ്വാഭാവികമായിട്ട് പബ്ലിക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ
1: ചോദിച്ചോളൂ.
2: ഹലോ,
1: പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
2: ചിപ്സ് ഇതിന്റെ സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണ്. അത് യൂണിറ്റ് ആയിട്ട് ഞാനിപ്പോ വീട്ടിലെ ചെറുതായിട്ട്,
1: ഏതാണ് എന്തൊരു ചിപ്സോ?
2: ചിപ്സ് വായു,
1: ബനാന ചിപ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ പേര്,
2: പേര് മാത്രല്ല സാർ, അത് പേര് നമുക്ക് പ്രത്യേകിച്ച് തീരുന്നതായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ സംശയം ചോദിക്കുന്നതാ എന്തൊക്കെ ചെയ്താലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ സംശയമുണ്ട്.
1: ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ പേറ്റന്റ് ഏജന്റ്സ്, അങ്ങനെ
0: അഡ്വക്കേറ്റ്സ്, ട്രേഡ് മാർക്ക് അറ്റാർണീസ് ഉണ്ട്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആളുകളുണ്ട്, വെബ്സൈറ്റിൽ പോയെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ
1: ആരെങ്കിലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അല്ല, നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രേഡ് മാർക്ക് അറ്റോർണീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ.
0: അതെ, പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ പേറ്റന്റ് പോലെ തന്നെ ഇവർക്കും കൺസെഷൻ ഉണ്ട്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്ക്ക്, പിന്നെ ഇൻഡിവിജ്വൽസ്, പിന്നെ MSMEs, സ്റ്റാർട്ടപ്സ്, ഇവരെല്ലാവർക്കും ഫീസ് കുറവാണ്. 4,500 ഫൈലിംഗ് ഫീസ്. അതല്ലാതെ മറ്റ കാറ്റഗറീസ് ഉള്ളവർക്ക് 9,000 ആണ്. സോ അതുപോലത്തെ എല്ലാത്തിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് സാർ. ഇവിടെ എല്ലാവരും ഈ MSME, സ്റ്റാർട്ടപ്പ്, സോൾ പ്രിപ്പറേറ്ററിഷിപ്പിലെ തന്നെ മിക്കവാറും ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും.
1: പക്ഷെ ട്രേഡ് മാർക്കിന് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്?
0: അത് സാർ, അവരെ ഒരു ജൂറിസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മളുടെ കേരളത്തിൻ്റെ ചെന്നൈ ആണ് ജൂറിസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേറ്റന്റുക്കും ഒരു സെറ്റ് ഓഫ് 4 റീജിയൻ ആയിട്ട് സൗത്ത്, നോർത്ത് അതുപോലെ പിരിച്ചു വെച്ചിട്ടുണ്ട് അവർ. അതുപോലത്തെ അവരെടുത്ത് ഫയൽ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഓഫീസ് അത് തന്നെ ഓട്ടോമാറ്റിക്, അതിലൊന്നും വലിയതായിട്ട് നമ്മൾ ഒന്നും ചെയ്യാറ് പോകില്ല. ഓൺലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജൂറിസ്ട്രിക്ഷൻ അത് തന്നെ പോയിക്കോളും. സോ ഓൺലൈനിലാണ് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ മിക്കാറും. അവിടെ പോയിട്ട് ഓഫീസിലും കൊടുക്കാൻ പറ്റും. ഫീസ് ഒരു 10% കൂടും. അതാണ് ബേസിക്കലി പോകുമ്പോൾ.
2: ഒരു സംശയം ചോദിച്ചോട്ടെ മാം, മോള്, എനിക്കൊരു മകളുണ്ട്, അത് ഭിന്നശേഷി മോളാണ്, അവളുടെ ഇത് മുൻനിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കൺസെഷൻ എന്തെങ്കിലും കിട്ടുമോ?
0: സോറിയ,
2: മോള് പറയുന്നത് സ്പെഷ്യൽ ചൈൽഡ് ആണ്, അതായത് IQ കുറഞ്ഞ കുട്ടിയാണ്. അപ്പൊ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള മോളാണ്. അപ്പൊ അവളുടെ പേര്
1: അതിന്
0: കൺസെഷൻ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ ഷുവർ ആയിട്ട് വരാൻ പറ്റും. സോൾ പ്രിപ്പറേറ്ററിഷിപ്പ്, പിന്നെ വരുന്നത് ഈ MSME ഉദ്യം സർട്ടിഫിക്കറ്റ്, അതൊക്കെ എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എടുക്കാം. ഈ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് കൺസെഷൻ ആണ്, 4,500 മാത്രം കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യാൻ പറ്റും.
1: ഓക്കെ ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ,
0: താങ്ക് യു. സോ ട്രേഡ് മാർക്ക് കുറച്ചുകൂടെ നോക്കണോ സാർ? നമ്മൾ കുറച്ചുകൂടെ, ബിക്കോസ് അതാണ് കുറച്ചുകൂടെ ഈ ട്രിവാൻഡ്രത്തിൽ ആവശ്യമുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രേഡ് മാർക്ക് പറയുന്നത് എന്തെങ്കിൽ, ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു മാർക്കറ്റ്, ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ കുറേ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് ഈ ആളിൻ്റെ അടുത്താണ് വരുന്നത്. അത് അറിയാൻ വേണ്ടിയുള്ളതാ. സോ ദാറ്റ് ആ പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് തന്നെ ഇരിക്കുമ്പോൾ ഒരു 10 ഉണ്ട്, പക്ഷെ ആ 10 ബിലോങ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് പ്രൊപ്പറേറ്ററിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷനിലെയാണ് ഓരോരു ഐറ്റംസും വെച്ചിട്ടുണ്ട് ട്രേഡ് മാർക്ക് ഓഫീസ്. അതായത് ടോട്ടലി 45 ക്ലാസസിലെയാണ് ഓവറായിട്ടുള്ള ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ 1-34 പറയുന്നത് ഗൂഡ്സ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റാണ്. വേറെസ് 35-45 എന്ന് പറയുമ്പോൾ സർവീസസ്. ഈ ഹോട്ടൽ, ഇല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഔട്ട്ലെറ്റ് ആയിരിക്കാം, ഇല്ല ഒരു റെസ്റ്റോറൻറ്റ്, അതുപോലത്തെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു കാറ്റഗറി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏത് കാറ്റഗറിയിലാണ് നമ്മളുടെ ഗൂഡ്സ് വരുന്നുണ്ട്, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷനാണ്. ഒരു ബൾക്കായിട്ട് നമ്മൾ പോയിട്ട് 45 അല്ലെങ്കിൽ 45 അപ്ലിക്കേഷൻ കൊടുക്കണം.
1: അപ്പോൾ
0: നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫയലിംഗ്, സെർച്ച് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ വൺ അപ്ലിക്കേഷൻ ഫോർ വൺ ക്ലാസ്, അതാണ് ബേസിക് റൂൾ. അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് ഉണ്ട്. മൾട്ടി ക്ലാസ്സിൽ കുറെ ഒരുപാട് ബഞ്ച് ഓഫ് ക്ലാസ്സസ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ
1: ഫീസ്
0: ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മളുടെ ഫീസ് വരുന്നത്. പിന്നെ ഈ മാർക്ക് ടൈപ്പിലും പേര് മാത്രം കൊടുക്കാം, ഇല്ല ഒരു ലോഗോ ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രേഡ് ഡ്രസ്സ് എന്ന് പറയും. അതായത് ആ പ്രോഡക്റ്റിലെ തന്നെ ഫുൾ ഡ്രസ്സ് അതായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് ദി ട്രേഡ് മാർക്ക്. അപ്പോൾ ട്രേഡ് മാർക്ക് പ്രോസസ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യും, 4,500 കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ അതുപോലെ തന്നെ പേറ്റന്റ് പോലെ തന്നെ ഒരു എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ പേര്, അബ്സല്യൂട്ട് ഗ്രൗണ്ട്സും പിന്നെ റിലേറ്റീവ് ഗ്രൗണ്ട്സ് ഞാൻ പറഞ്ഞല്ലേ, സിമിലർ ആയിട്ട് ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോക്കിയിട്ട് എക്സാമിനേഷൻ നടത്തിയിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യും ഇല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യും. സോ 10 വർഷത്തേക്കാണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ട്രേഡ് മാർക്ക്. പിന്നെ അഗെയിൻ നമ്മൾ റിന്യൂ ചെയ്യണം, ഫീസ് അടച്ചിട്ട് റിന്യൂ ചെയ്യണം. ഇതാണ് ട്രേഡ് മാർക്ക് ഉണ്ടത്. പിന്നെ സമയം കുറവായത് നെക്സ്റ്റ്
1: എനിക്ക് വേറൊരു സംശയം ഉള്ളത്, ഇതിലൊക്കെ ട്രേഡ് മാർക്ക് അറ്റോർണി അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അവരുടെയൊക്കെ റോൾ എന്താണ്?
0: സോ ഇപ്പം ഈ പേറ്റന്റ് എന്ന് പറയുന്ന സാധനം ഏതർ അപ്ലിക്കന്റ് ഫയൽ ചെയ്യണം ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. വേറെ ആളൊന്നും അവിടെ ഇല്ല. ബിക്കോസ് വേറെ അത് ഈ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു എക്സാം വെച്ചിട്ട് ഗവൺമെന്റ് ഒരു എക്സാം വെക്കും. ഈ പേറ്റന്റ് ആക്ട് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പോകണം, രണ്ട് പേപ്പർ എക്സാം ഉണ്ട്, അത് ക്ലിയർ ആകണം. പിന്നെ വൈവാക്ക വെച്ചിട്ടാണ് അവർ ഈ പേറ്റന്റ് ഏജന്റ് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റിനാണ് ടൈറ്റിൽ തരുന്നത്. ഒരു നമ്പർ തരും നമ്മൾക്ക്. ഓൾ ഇന്ത്യയില് ഓരോരോ ഏജന്റുക്കും ഒരു നമ്പർ ഉണ്ട്. നിയർലി ഇപ്പോൾ ഒരു 6000 പേര്, എനിക്ക് 6000 to 8000 ആയിരിക്കും ഇപ്പൊ ലേറ്റസ്റ്റ് എക്സാം
1: ഇന്ത്യയിൽ.
0: അതെ. സോ അത് അങ്ങനെയാ, അത് ആ രജിസ്റ്റർഡ് പേറ്റന്റ് ഏജന്റിനെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അപ്ലിക്കന്റ് തന്നെ എല്ലാം നോക്കിയിട്ട് ഓൾറെഡി സാമ്പിൾസ് ഒക്കെ ഓൾറെഡി കാണും, അത് നോക്കി എടുത്തിട്ട് അപ്ലിക്കന്റ് തന്നെ. പക്ഷെ അത് ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻ. പേറ്റന്റ് അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഫൈനൽ ഔട്ട്കം. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യവും നോക്കിയിട്ട് അപ്ലിക്കന്റ് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും, ഫയലിംഗ് ചെയ്യാൻ പറ്റും. എല്ലാ അപ്ലിക്കേഷനും ഐ പി ആറിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ ആവശ്യമോ ഇല്ല, ഒരു പേറ്റന്റ് ഏജന്റിന്റെ ആവശ്യമോ ഇല്ല, അവർ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അവർ
1: എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
0: പേറ്റന്റ് എസ്പെഷ്യലി എന്താവെങ്കിൽ അവർ തന്നെ ഫയൽ ചെയ്യും, പക്ഷെ ഡ്രാഫ്റ്റിംഗ് അത്ര ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ തിരുമ്പി ഒരുപാട് ആകെ വി ഹാവ് ടു ഗിവ് ദ സോ മെനി കറക്ഷൻസ് ചെയ്യണം. ചിലപ്പോൾ അത് തന്നെ നമ്മൾ ഗ്രാന്റ് കിട്ടാതിരിക്കാനുള്ള ഒരു
1: കാരണമായാകും.
0: അതുകൊണ്ട് പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഇതാണ് ബേസിക് ആയിട്ട് പേറ്റന്റിന്റെ സാറുടെ ക്വസ്റ്റ്യൻ.
1: അപ്പൊ ഈ പേറ്റന്റ് അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അറ്റോർണി ഇതിനൊക്കെയുള്ള ഇതിനെ ഈ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് ഈ ജോലി? ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ ആർക്കാണ് ഈ പേറ്റന്റ് ഏജന്റ് ആവാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഏത് സയൻസ് പഠിച്ചവരാണോ ആർട്സ് പഠിച്ചവരാണോ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ ഉള്ള സാധ്യത?
0: ഈ പേറ്റന്റ് പറയുന്നത് ഒരു ടെക്നോളജി ആൻഡ് സയൻസ് ബേസ് ആണ്, അത് ഇൻവെൻഷൻ ആണ്. അപ്പൊ ഇൻവെൻഷൻ ആവുമ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫസ്റ്റ് നമ്മൾ ഒരു സയൻസിന്റെ ഡിഗ്രി, മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ ഇല്ലെങ്കിൽ ഒരു ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് ഉള്ളവർക്ക് ഈ പേറ്റന്റ് ഏജന്റ് എക്സാം എഴുതാൻ പറ്റും. എഴുതി കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആവും. രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ആവും നമ്മളുടെ ഐ പി ഇന്ത്യ വെബ്സൈറ്റ് പറഞ്ഞല്ലേ, അതിൽ തന്നെ രജിസ്റ്റേർഡ് ഏജന്റ് ആവാൻ പറ്റും. പിന്നെ നല്ല സ്കോപ്പ് ഉണ്ട് ഇതിൽ, നമ്മൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രത്തിൽ കുറച്ച് ഫേംസ് ഒക്കെ കുറവാണ്, ഈ പേറ്റന്റ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ചെന്നൈ ബാംഗ്ലൂർ നോർത്ത് സൈഡൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ മത്ത ഐ പി ആർ പേറ്റന്റ് മാത്രം ഒരു സെപ്പറേറ്റ് ആണ്.
1: നിർബന്ധം
0: പേറ്റന്റുക്ക് ഇല്ല, പേറ്റന്റുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആവണം. വേറെസ് അതർ ഐ പി ആർസ് ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, അതെല്ലാം ഒരു അഡ്വക്കേറ്റ് ആയെങ്കിൽ ഓക്കെ ആണ്. പിന്നെ ഈ പേറ്റന്റിന്റെ കൂടെയാണ് ഡിസൈനും പറഞ്ഞത്. ഡിസൈൻ നമ്മൾ പറഞ്ഞില്ല, ഡിസൈൻ പറയുന്നത് ഒരു അപ്പിയറൻസ് ആണ്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ട് അത് മാത്രമാണ്, അപ്പിയറൻസ് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഉണ്ടാവാൻ പാടില്ല. സോ അതാണ് ഈ ഡിസൈനിന്റെ സാധനം, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതും ഈ പേറ്റന്റ് ഏജൻസ് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ അതർ ഐ പി ആർ ആയിട്ടുള്ള കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ് ഒക്കെ ഒരു അഡ്വക്കേറ്റ് ആവുമ്പോൾ അവർ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അഡ്വക്കേറ്റ് നമ്മളൊക്കെ അറിയാം, അഡ്വക്കേറ്റ് ആവണമെങ്കിൽ ആൾറെഡി ഒരു പ്രീ ഡിഗ്രി വേണം, ഇല്ലെങ്കിൽ ഒരു 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മുടെ കാര്യവട്ടത്തിൽ എടുക്കുമ്പോൾ ഐ പി ആറിന്റെ മാസ്റ്റേഴ്സ് ഓഫ് ലാ ഉണ്ട്. അവിടെ ഈ ഐ പി ആർ മാത്രം മാസ്റ്ററായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, അത് ആരും അറിയത്തില്ല.
1: കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ,
0: അവിടെ മാത്രമാണ് ഐ പി ആർ സ്പെസിഫിക് ആയിട്ട് ഉണ്ട്. അതല്ലാതെ വേറെ സ്ഥലത്തിൽ ഉണ്ട്, പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഇതുണ്ട്. പിന്നെ ഇത് അവയർനെസ്സും കുറവാണ്, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കുറിച്ച് അവയർനെസ് ട്രിവാൻഡ്രത്തിൽ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ബേസ് ആയിട്ട്. ഒരു ഡിഗ്രി വെച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് ആവുമ്പോൾ അതർ ഐ പി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇരുന്നെങ്കിൽ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പേറ്റന്റ് ഏജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും.
1: എന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ കേരളത്തിൽ ഇതിനുള്ള ഒരുപാട് സാധ്യതയുണ്ടോ?
0: സാധ്യത സർ, അതാണ് ഇപ്പൊ ഞാൻ കുറച്ച് എമർജിങ് സർ. ഞാൻ 2011 തൊട്ട് പേരന്റ് ഏജന്റ് ആണ്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടെ അവയർനെസ്സും ആളുകൾ കുറച്ചുകൂടെ ഇതുകുറിച്ച് അറിഞ്ഞിട്ട് പേറ്റന്റ് ഫയൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഐ പി ആർ, അതർ ഐ പി ആർസ് ഉണ്ട്, നമ്മൾ അത് ഡിസ്കസ് ചെയ്തില്ല.
1: അതില് മെയിനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്?
0: ഇതിലെ പറയുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് നമ്മൾക്ക് ട്രേഡ് സീക്രട്സ് ഉണ്ട്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഉള്ള ഒരു സ്പെസിഫിക് റെപ്പിറ്റീഷൻ ആർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡാർജിലിംഗ് ടീ, ഡാർജിലിംഗ് ടീ പറയുമ്പോൾ ആ പർട്ടിക്കുലർ
1: ആറന്മുള കണ്ണാടി,
0: കണ്ണമാടി, അവിടെ പർട്ടിക്കുലർ ആയിട്ട് ആ ലൊക്കേഷന്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. അത് ഒരു ടാഗ് പോലെ അവർക്ക് കൊടുക്കും. അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്നത്, അത് ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ്സ് ആണ്. ആ ടാഗ് അവർ ആ പ്രോഡക്റ്റിൽ അവർ ഇട്ടോളാം. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഐ പി ആർ. പിന്നെ പറയുന്നത് ട്രേഡ് സീക്രട്സ് ആണ്. ട്രേഡ് സീക്രട്സ് ഐ പി ആറിൽ വരാൻ ഉള്ളത്, ഇപ്പൊ കൊക്കക്കോല ഒരു മാഗിന്റെ മസാല ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് അതിൽ ഉള്ള കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾക്ക് അറിയത്തില്ല. അത് അവർ സീക്രട്ടായിട്ട് അവർ ജസ്റ്റ് ഒരു ലോക്കറിൽ അവർ പെൻഡ്രൈവിലെയോ ഇല്ല ഒരു ഡോക്യുമെന്റിൽ എഴുതിയിട്ട് അവർ സേഫ് ആയിട്ട് ലോക്കറിൽ വെക്കും, സീക്രട്ടായിട്ട് വെക്കും, അത്രേ ഉള്ളൂ. ഏതർ ആ ഓണർക്ക് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ അത് അവരുടെ കുറച്ച് എംപ്ലോയീസ്ക്ക് അറിഞ്ഞിരിക്കും. അത് അൺടിൽ അതർവൈസ് ഇറ്റ് ഇസ് സീക്രട്ട്, ഇറ്റ് ഇസ് കോൾഡ് ട്രേഡ് സീക്രട്ട്. വൺസ് അതിന്റെ സീക്രട്ട് ബ്രേക്ക് ആയി പോയെങ്കിൽ നമ്മൾക്കൊന്നും റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പേറ്റന്റ് അങ്ങനെ അല്ല, ഒരു 20 വർഷം വരെ നമ്മളുടെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. വേറെ ആരും അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കാം. പിന്നെ പറയണത് സെമികണ്ടക്ടർ ഡിവൈസസ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ലൈക്ക് ഈ സെമികണ്ടക്ടർ ഡിവൈസസ്ക്ക് നമ്മൾ ഒരു ചിപ്പ് ആക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലേ ഔട്ട് അതൊക്കെ നമ്മൾ ഒരു ഡിസൈനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതൊക്കെ ഒരുപാട് കുറവാണ്. നിയർലി ഐ തിങ്ക് സം 30 ഓൺലി രജിസ്റ്റേർഡ് സോ ഫാർ ഐ തിങ്ക് ഫോർ ദി സെമികണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ബേസിക്സ് ഐ പി ആർസ് ദറ്റ് ഇസ് അവൈലബിൾ സർ. പിന്നെ ഇതിൽ മെയിനായിട്ട് പബ്ലിക് അറിയേണ്ടത് ഫസ്റ്റ് ഒരു എന്തെങ്കിലും നമ്മളുടെ ഇന്റലക്ച്വൽ ക്രിയേഷൻ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ അത് ഏത് ടൈപ്പിൽ വരുന്നുണ്ടെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം.
1: അവർക്ക് തന്നെ ഈ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
0: അതെ, നമ്മൾ പറഞ്ഞ ഐ പി ഇന്ത്യയിലെ തന്നെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടപ്സൊക്കെ സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സ് നമ്മൾ പേറ്റന്റിന്റെ കാര്യം നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സിന് ഒരു ലിസ്റ്റുണ്ട്. അതിൽ കുറച്ച് ലിസ്റ്റഡ് പേറ്റന്റ് ഏജൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഫീസ് ഗവൺമെന്റ് അവർക്ക് ഡയറക്റ്റ്ലി പേ ചെയ്തോളും. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഫീസും കൂടെ ഇല്ലാതെ കൂടെ പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ എ റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ്. അതുപോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഒരെണ്ണമുണ്ട്. അവിടെ ഒരുപാട് കോഴ്സസ് അതിൽ വരുന്നുണ്ട്. ലൈക്ക് ബേസിക് ആയിട്ട് ഫ്രീ കോഴ്സസ് ഒരുപാട് ഉണ്ട്. അതൊക്കെ പബ്ലിക് ഉപയോഗിച്ചിട്ട് ദി കെൻ ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ് ഓൾസോ. പിന്നെ പേറ്റന്റ് ഓഫീസും ഒരുപാട് കോഴ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ പേറ്റന്റ് ഓഫീസ് ലാ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് കുറച്ച് ഇപ്പൊ കുറച്ചുകൂടെ ഇന്റേൺഷിപ്പ് നോട്ടീസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അത് നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് അഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് കാണുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ വരും.

0: ആവശ്യങ്ങൾ പറയുകയും അതിന് അതിനുള്ള മറുപടി മാഡം നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ആകാശവാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം സർ. താങ്ക് യു സോ മച്ച്. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇനി പരിപാടിയിൽ ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ഡി മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്ര മമ്മു, ധന്യരാജ്.
2: ആകാശവാണി കണ്ണൂർ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 നാടൻ പാട്ട് പി വി ലീല ആനന്ദനും സംഘവും ആലപിച്ചത്, 12:40 ആരോഗ്യദീപ്തി, ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം, 1:00 to 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തൽസമയം, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം.

വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 വട്ടക്കളിപ്പാട്ട്, അവതരണം സി കൃഷ്ണൻകുട്ടിയും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 പ്രായോജക പരിപാടി ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi has returned to New Delhi after successfully concluding his visit to Italy, marking the final leg of his five-nation official tour. India and Italy yesterday announced the upgradation of their ties to a special strategic partnership, marking a major step forward in bilateral relations. The two countries signed several agreements in areas including agriculture, critical minerals, Ayurveda, science and technology, and facilitation of mobility of Indian nurses from India to Italy. Both nations also signed MOUs for curbing tax crimes, money laundering and terror financing. In a joint press statement with his Italian counterpart Giorgia Meloni in Rome, Prime Minister Narendra Modi said Italy is renowned worldwide for design and precision, and India's identity is that of a powerhouse of scale, talent and affordable innovation. India has called out Pakistan's long-tainted record of genocidal acts at the United Nations Security Council. Speaking at the annual UNSC open debate on protection of civilians in armed conflict yesterday, India's permanent representative to the UN, Ambassador Harish Bharathaneni, said Pakistan's inhuman conduct reflects its attempts over decades to externalize internal failures through acts of violence within and beyond its border. He further said it is ironic that Pakistan, with its long-tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India.
1: It is ironic that Pakistan, with its long-tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred after airstrikes. It is hypocritical to espouse high principles of international law by targeting innocent civilians in the dark.
0: Defence Minister Rajnath Singh and Minister of Patriots and Veterans Affairs of South Korea Kwon Oh-yul today jointly inaugurated the Indian War Memorial at Imjingak Park in Seoul. Constructed as part of the commemorative events marking the 75th anniversary of the Korean War, the memorial stands as a tribute to the courage, sacrifice and humanitarian service rendered by the 60 Parafield Ambulance of the Indian Army and the Custodian Force of India during the war. Union Health Minister J.P. Nadda has said India has undertaken one of the world's largest screening and early detection efforts to eliminate tuberculosis under the National Tuberculosis Elimination Program. Mr. Nadda said this while addressing an event on ministerial perspectives on lung health screening during the 79th session of the World Health Assembly in Geneva. The Directorate General of Health Services has issued an advisory regarding Ebola disease for passengers arriving from or transiting through affected countries. According to the advisory, travelers who have visited high-risk countries including the Democratic Republic of Congo, Uganda and South Sudan and are experiencing symptoms such as fever, headache, muscle pain, unexplained bleeding and vomiting have been urged to seek immediate medical attention. The government has said no cosmetic product is permitted to be used as an injection by consumers, professionals and aesthetic clinics. The Central Drugs Standard Control Organization, CDSCO, said cosmetics are only intended to be rubbed, poured, sprinkled or sprayed on the human body. It said the manufacture and import of cosmetics for sale and distribution are regulated under the provisions of the Cosmetics Rules 2020. The West Bengal government has announced that Vande Mataram will now be compulsory as the prayer song in all madrasas. The Madrasa Education Department has issued a directive stating that from now on, students in institutions under the Minority Affairs and Madrasa Education Department must sing Vande Mataram before the start of classes, replacing earlier guidelines and practices. Tamil Nadu will have a coalition cabinet from today. The Joseph Vijay-led government had inducted 23 members, including two Congress members in the cabinet. The new cabinet also has four women ministers. The new ministers were sworn in by State Governor Vishwanath Arlekar this morning at Lok Bhavan. And with that, we end this news bulletin.
2: Akashavani, Kannur. Sevana Vartagal. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂൺ 5 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. പട്ടുവും കയ്യംതടം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9847007177. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാറടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 വയസ്സിൽ താഴെയുള്ള GNM നഴ്സിംഗ് കോഴ്സ് പാസായി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 10 മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0498 7284 2652. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽബീയിംഗ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ്, ശ്രീകണ്ഠാപുരം SES കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 രാവിലെ 9:30 കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497274615. കല്യാശ്ശേരി EK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷത്തിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിന്റനൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികകളിലേക്കും മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കുമുള്ള താൽക്കാലിക ഒഴിവുകളിലേക്ക് പാനൽ തയ്യാറാക്കാൻ അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സ്കാൻ ചെയ്ത അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും mptc@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ 25 സമർപ്പിക്കണം. ഫോൺ നമ്പർ 8547005082. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് 1 മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്യാട്രിയിൽ മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ 25 ഉച്ചയ്ക്ക് 12 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497273433. പയ്യന്നൂർ AKAS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9961246333. ആദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 നടക്കും. ഇംഗ്ലീഷ്, ഹിസ്റ്ററി സീനിയർ, മലയാളം, കന്നഡ, അറബിക് ജൂനിയർ വിഷയങ്ങളിലേക്ക് രാവിലെ 10 പൊളിറ്റിക്കൽ സയൻസ് സീനിയർ ആൻഡ് ജൂനിയർ, ഇക്കണോമിക്സ് ജൂനിയർ, സോഷ്യൽ വർക്ക്, കൊമേഴ്സ് സീനിയർ വിഭാഗങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 2 കൂടിക്കാഴ്ച നടക്കും. മടിക്കൈ IHRD മോഡൽ കോളേജിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 55% കുറയാതെ ബിരുദാനന്തര ബിരുദം. നെറ്റ്. ഫോൺ നമ്പർ 9494763734. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി വി ലീല ആനന്ദനും സംഘവും പാടിയ നാടൻ പാട്ട് കേൾക്കാം.
3: അത്തിന്തോൻ തിന്താരോധക തിന്തകത്താരോധകരിമിതാരാ, അത്തിന്തോൻ തിന്താരോധക തിന്തകത്താരോധകരിമിതാരാ, അത്തിന്തോൻ തിന്താരോധക തിന്തകത്താരോധകരിമിതാരാ, അത്തിന്തോൻ തിന്താരോധക തിന്തകത്താരോ

0: ഇലെ കാവും കുളവും ചീണ്ടി മുടിച്ച്
1: ചിന്തകത്താര
0: പള്ളിക്കേലെ കാവിലൊരു മുടി ചൂരലു നിന്ന്
1: ചിന്തകത്താര
0: അച്ചൂരലി വെട്ടിപ്പറിച്ച

പി വി ലീല ആനന്ദനും സംഘവും ആലപിച്ച നാടൻ പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം. മുഖ്യമന്ത്രി VD സതീശൻ 105th, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132th, BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ 83rd.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യക്ക് ഏകദേശം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. സന്ദർശനവേളയിൽ സെമി കണ്ടക്ടർ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൌകര്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ 50-ലധികം ബഹുരാഷ്ട്ര കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും മുതിർന്ന പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം എന്നീ സാമൂഹിക മാധ്യമ പ്രതിനിധികളുമായും ഉന്നത സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. പ്രധാന പരീക്ഷകൾക്ക് മുന്നോടിയായി ടെലിഗ്രാം ചാനലുകളിലൂടെയും അജ്ഞാത ഓൺലൈൻ ഗ്രൂപ്പുകളിലൂടെയും വ്യാജ ചോദ്യപേപ്പറുകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക ഉണ്ടാക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇത്തരം വ്യാജ ശൃംഖലകളെ കൃത്യമായി കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാനും ചാനലുകൾ നീക്കം ചെയ്യാനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായും നിയമപാലനവുമായും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കും സൗന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൗന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ തേച്ചുപിടിപ്പിക്കാനോ ഒഴിക്കാനോ തളിക്കാനോ സ്പ്രേ ചെയ്യാനോ മാത്രമാണ് അനുമതിയെന്നും അധികൃതർ വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകൾ തോറും നടത്തുന്ന സർവേ, മൊബൈൽ സ്ക്രീനിംഗ്, കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ, അപകട സാധ്യതാ പ്രദേശങ്ങളിലെ കേന്ദ്രീകൃത ഡ്രൈവ് തുടങ്ങിയവയിലൂടെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ സജീവമായ രോഗം മുൻകൂട്ടി കണ്ടെത്താൻ രാജ്യത്തിന് കഴിഞ്ഞതായും അദ്ദേഹം വിശദീകരിച്ചു. TBയും ശ്വാസകോശ രോഗങ്ങളും കണ്ടെത്തുന്നതിന് ഇന്ത്യ ആധുനിക പരിശോധനാ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും JP നദ്ദ അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയോളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇഞ്ചിങ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75th വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൌകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കോൺഗ്രസിൽ നിന്ന് രണ്ടുപേരടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ചെന്നൈയിലെ ലോക്ഭവനിൽ തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയമസഭയിൽ വിശ്വാസവോട്ട് വിജയിച്ച് ഭൂരിപക്ഷം തെളിയിച്ചതിന് പിന്നാലെയാണ് ടി വി കെ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വികസനം. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിൽ ഉണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ, കാസർകോട്, വയനാട് എന്നീ ജില്ലകളിലെ 2025 അധ്യയന വർഷം ചേർന്ന 17,343 വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൈമാറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യമിന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവേറാക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MPമാർ, MLA മാർ, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ആറളം ഓപ്പറേഷൻ ഗജമുക്തിയുടെ 2nd ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന

0: ആനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൌത്യം ഇന്നും തുടരുന്നു. പാർസലുകൾ അതിവേഗം എത്തിക്കുന്നതിന് കേരള പോസ്റ്റൽ സർക്കിളിൽ പുതുതായി ആരംഭിച്ച പിക് പോസ്റ്റ് എക്സ്പ്രസ് സേവനത്തിന് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഔപചാരികമായി തുടക്കം കുറിച്ചു. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാർസലുകൾ പിറ്റേ ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ വിൻഡോ ഡെലിവറിയായി ലഭിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. റെയിൽവേ സ്റ്റേഷൻ സമീപം സുഹൃദീന്ദ്ര കലാമന്ദിറിൽ രാവിലെ സംസ്ഥാന സമിതി നേതൃയോഗം ആധ്യാത്മിക ആചാര്യൻ AKP നായർ ഉദ്ഘാടനം ചെയ്യും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കേരള മാപ്പിളകലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനും നിരൂപകനുമായ MN കാരശ്ശേരിക്ക് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം May 23 ശനിയാഴ്ച കോഴിക്കോട്ട് ഡോക്ടർ MK മുനീർ സമ്മാനിക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം $40 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: ഫാമിലി മെഡിസിൻ എന്നാൽ നവജാത ശിശു മുതൽ വാർദ്ധക്യം വരെ ജീവിതത്തിന്റെ എല്ലാ പ്രായത്തിലും ഘട്ടത്തിലുമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമഗ്രവും നിരന്തരവുമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ഫാമിലി മെഡിസിൻ. സമഗ്രമായ രോഗി പരിചരണത്തിനും ക്ഷേമത്തിനും ഫാമിലി മെഡിസിൻ എന്നും ഊന്നൽ നൽകുന്നു. പണ്ട് നമ്മൾ കുടുംബ ഡോക്ടർ സംവിധാനം എന്ന് പറയാറുണ്ടല്ലോ, എനിക്കൊരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു, അതുതന്നെ ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി കേഡർ ആയിട്ട് നമ്മൾ ഒരു അംഗീകൃത നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എക്സാമിനേഷൻ ബോർഡ് അംഗീകൃതമായ കോഴ്സുകളിലൂടെ 3 വർഷം പഠിച്ച് പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി എടുത്തു വരുന്ന ഫാമിലി ഡോക്ടേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ എല്ലാ തലത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരെയും നമ്മൾ ചികിത്സിക്കും.
1: ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം.
2: അപ്പോൾ ഡോക്ടറെ, ഈ ജീവിതശൈലി രോഗങ്ങൾ അത് ഒരു വീട്ടിൽ ഒരുപാട് പേർക്ക് തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് തടയുന്നതിൽ ഫാമിലി ഡോക്ടറുടെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ജനങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫാമിലി ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധം സ്ഥാപിക്കുക വഴി അവരുടെ ജീവിതശൈലികൾ മനസ്സിലാക്കുവാനും അതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുവാനും ഭക്ഷണ രീതിയിലായാലും വ്യായാമത്തിലായാലും അവരെത്രത്തോളം മാറുന്നുണ്ടെന്നും ഫ്രീക്വൻ്റ്ലി അവർ സ്ഥിരം കാണുന്ന ഡോക്ടർ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് റിസപ്റ്റീവ് മൈൻഡ് ഉണ്ടാകുകയും ചെയ്യുക വഴി കൂടുതൽ ചികിത്സ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഭക്ഷണത്തിലുള്ള മിതത്വവും എക്സസൈസും ശീലിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങളെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഫാമിലി മെഡിസിൻ രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. വാക്സിനേഷനുകൾ കൊടുക്കുന്നതിനും സ്ക്രീനിങ് ക്യാമ്പുകൾ നടത്തുന്നതിനും ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്നതിനും എന്നിവയെല്ലാം പ്രാധാന്യം ഉൾക്കൊള്ളുന്നു.
2: അതെ, കുടുംബത്തെ മുഴുവൻ നിരീക്ഷിക്കുന്നതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നടപ്പിലാക്കാനും ഒരു ഫാമിലി ഡോക്ടർക്ക് വേഗം സാധിക്കുന്നതാണ് അല്ലേ?
0: തീർച്ചയായും. അതുപോലെ തന്നെ സമൂഹത്തിലായാലും പല പ്രമുഖ വ്യക്തികളുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ഇപ്പോൾ ഒരു പാൻഡമിക്കോ ഒരു എപ്പിഡമിക്കോ വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ കൊറോണ പോലെ വരുമ്പോൾ അതിന് ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഒരു നിർദ്ദേശം കൊടുക്കുവാനായിട്ടും ഇതിൻ്റെ സമൂഹത്തിലുള്ള പ്രധാന വ്യക്തികളുമായി കോണ്ടാക്ട് ചെയ്യാനും ഒരു സൊല്യൂഷൻ കണ്ടെത്താനുമൊക്കെ ഫാമിലി ഡോക്ടേഴ്സിന് കഴിയും. പ്രാദേശിക കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സമൂഹ ആരോഗ്യത്തിന് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് എപ്പോഴും പ്രതിജ്ഞാബദ്ധനാണ് ഫാമിലി ഡോക്ടർ.
2: ഇപ്പോൾ ശ്രോതാക്കൾക്ക് അറിയേണ്ടതിനായിട്ട് ഈ ഫാമിലി മെഡിസിൻ വിഭാഗത്തിൽ ലഭ്യമായ സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഫാമിലി മെഡിസിൻ കൊടുക്കുന്ന സർവ്വസാധാരണമായ സേവനങ്ങൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, ആസ്മ, പക്ഷാഘാതം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാനുള്ള സമഗ്ര ചികിത്സ കൊടുക്കുന്നു. മാനസിക സമ്മർദ്ദം, വിഷാദം അതായത് ഡിപ്രഷൻ തുടങ്ങിയവയ്ക്കുള്ള വ്യക്തിഗത പരിചരണം കൊടുക്കാൻ സാധിക്കുന്നു. ദീർഘകാലമായി വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള ചികിത്സയും പരിചരണവും ഒന്നിലേറെ രോഗങ്ങളുള്ളവർക്ക് കൃത്യവും വ്യക്തിഗതവുമായ ചികിത്സാ നിർദ്ദേശം വിവിധ പരിശോധനകളെ അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ രോഗനിർണയവും വിലയിരുത്തലുകളും ഇതെല്ലാം നമുക്ക് ഫാമിലി മെഡിസിൻ വിഭാഗത്തിൽ ചെയ്യുന്നതാണ്.
2: ഈ ലോക ഫാമിലി ഡോക്ടർ ദിനത്തിൽ പൊതുജനങ്ങൾക്ക് ഡോക്ടർക്ക് നൽകുവാനുള്ള സന്ദേശം എന്താണ്?
0: എപ്പോഴും ഒരു രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനാൽ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ചെലവില്ലാത്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭക്ഷണം മിതത്വം പാലിക്കുകയും എക്സസൈസ് ദിവസവും ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പ്രധാനമായും ഈ ഫാമിലി മെഡിസിൻ ഡേയിൽ നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെ തിരക്കപ്പിടിച്ച ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ആരോഗ്യത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ മറക്കരുത്. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വീട്ടിൽ തന്നെ നടക്കുന്നതാവാം, അതിനും അതിൻ്റേതായ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ആ ചെറിയൊരു 5 മിനിറ്റത്തെ നടത്തം പോലും നമ്മളെ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. അതിനെപ്പോലും കുറച്ച് കാണരുത്. പിന്നെ നമ്മൾ ഒരു എക്സർസൈസോ എല്ലാ ദിവസം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അതിന് പ്രതിബന്ധമായി നിൽക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് എന്തായാലും ആരോഗ്യത്തിന് പ്രാധാന്യം ഞാൻ കൊടുക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുകയും അത് അതിനുവേണ്ടി വ്യായാമവും ഭക്ഷണ രീതിയൊക്കെ ഒരു മിതത്വം പാലിക്കുകയും അതുപോലെ തന്നെ പുകവലിയും മദ്യപാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വഴി നമ്മുടെ ആരോഗ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യം. ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ യുഗത്തിലും ഫാസ്റ്റ് മൂവിംഗ് വേൾഡിലും പലതരം മാനസികമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡ്രഗ് ലഭ്യത മൂലമുള്ള ഇല്ലസിറ്റ് ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒരു വിദഗ്ധരുടെ സഹായം ചോദിക്കുന്നതിൽ മടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരാൻ തീർച്ചയായും സാധിക്കും. അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി കൂടുതൽ ഒരു ആരോഗ്യത്തിന് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുക. കാരണം നമുക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും ആരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ലോക ഫാമിലി മെഡിസിൻ ഡേയുടെ ആശംസകൾ നേരുന്നു.
1: ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ തത്സമയം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് ചെയ്യാം. നമ്പർ ഇതാണ്: 8547027054. ഫോർമാറ്റ്: നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, സിനിമ. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് 8547027054 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഇത് ഉച്ചയ്ക്ക് 1:30 2:30.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ ആറ് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. June 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെയ്ക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75131 നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു.

0: കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ മെസ്സേജ് അയച്ചോളൂ. ഫോർമാറ്റ് ഇതാണ്: നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, സിനിമ. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് 8547020554 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി: 8547020054. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ്: മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാലിന്റെ ജന്മദിനമായ ഇന്ന് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കീച്ചേരി ചിറക്കുറ്റിയിൽ നിന്നും വനജ ശ്രീനിവാസൻ. ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വനജ ശ്രീനിവാസനൊപ്പം നമുക്കും ഈ ഗാനം ആസ്വദിക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്.

0: കത്തിച്ച കരണാവിൻ ചുവട്ടിൽ.
1: ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചവരുടെ പേരുകൾ വായിക്കാം. കൊമ്പൻ ദിനേശൻ പാപ്പിനിശ്ശേരി, ശ്രീലത, സിന്ധു ചാലാട്, സ്നേഹ സഹർഷ് കരിവള്ളൂർ. എല്ലാവർക്കും വേണ്ടി വടക്കുംനാഥൻ എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

അടുത്ത മെസ്സേജ് പ്രിയഗീതത്തിന്. മെയ് 16 പിണറായി പന്തക്കപ്പാറ ദിനേശ് ബി ഡി കമ്പനിയിൽ നിന്നും വിരമിച്ച ഗീത, ശോഭ, പുഷ്പ എന്നിവർക്ക് വേണ്ടി സുഗ്രതം എന്ന ചിത്രത്തിലെ ഗാനത്തിനായി ആവശ്യപ്പെടുന്നു പന്തക്കപ്പാറ ദിനേശ് കമ്പനി മേസ്ത്രിയും തൊഴിലാളി സുഹൃത്തുക്കളും. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV, സംഗീതം രവി ബോംബെ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. കേരള ദിനേശ് ബി ഡി താവക്കര ബ്രാഞ്ചിൽ നിന്നും May 26 വിരമിക്കുന്ന സരസ്വതി ചേച്ചിക്ക് വേണ്ടി തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഗാനമാണിത്. ചിത്രം നീലക്കടമ്പ്, ഗായകൻ യേശുദാസ്. ഈ ഗാനത്തിന്റെ ശില്പികൾ K. ജയകുമാർ, രവീന്ദ്രൻ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത മെസ്സേജ്: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളായ രമ്യയ്ക്കും പ്രമോദിനും സിബിനും ശില്പയ്ക്കും വേണ്ടി രാവണ പ്രഭു എന്ന ചിത്രത്തിലെ അറിയാതെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഗാനം ആവശ്യപ്പെട്ടത് കീച്ചേരി പാറക്കടവിൽ നിന്നും സൌമ്യ, നിമ്യ, വിലേഷ്, നിധീഷ് എന്നിവർ. പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് മമ്പറത്ത് നിന്നും ഹുദ.
6: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത മെസ്സേജ് പിണറായി പാറപ്രം ദിനേശ് കമ്പനിയിൽ നിന്നും ഇന്ന് വിരമിക്കുന്ന ഷീല, രമ, പ്രസീത, അജിത എന്നിവർക്ക് വേണ്ടി പിരിയില്ല നാം എന്ന സിനിമയിലെ ഒരു ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് പാറപ്രം കമ്പനിയിലെ വനജ. യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം KV മഹാദേവൻ.

ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജ്യേഷ്മ പ്രകാശ് നായാട്ടുപാറയുടെ മകൾ തന്മയ്ക്കു വേണ്ടി പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ അനിയത്തിപ്രാവിന് എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? മെസ്സേജ് അയച്ചത് പരിപ്പായിൽ നിന്നും അഭിലാഷ് കെ പി. ചിത്രപാടിയ ഗാനം ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത മെസ്സേജ്: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ പ്രകാശൻ മാമനും ബീന മാമിക്കും കൂടെ വിജയൻ മാമനും ഉഷമാമിക്കും ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച റിനീഷ് മോനും വേണ്ടിയാണ് ഞാൻ ഗാനം ആവശ്യപ്പെടുന്നത്. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിലെ ഏഴഴകുമായി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ പാട്ടിനായി കാത്തിരിക്കുന്നു കൊറ്റാളിയിൽ നിന്നും വീണ. ദാ കേട്ടോളൂ, യേശുദാസും സുജാതയും പാടിയ ഗാനമാണ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

പിണറായി ദിനേശ് ബി ഡി കമ്പനിയിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന ഉഷയ്ക്കും 17 കൂട്ടുകാരികൾക്കും വേണ്ടി ദേശാടനം എന്ന സിനിമയിലെ കളിവീടുറങ്ങിയല്ലോ എന്ന ഗാനത്തിനായി ആവശ്യപ്പെടുന്നു കൊളശ്ശേരിയിൽ നിന്ന് ധനജ. യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ ശില്പി കൈതപ്രം.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ ശ്രോതാക്കൾ, വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഇനി 2:30 തുടർന്ന് കേൾക്കാം. ഇന്ന് നിങ്ങൾക്കൊപ്പം മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം ശശി കാപ്പാട്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായ ശേഷം സഭ പിരിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥിയായേക്കും. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ അഗ്രികോള മെഡൽ ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനമറിയിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നോർവേയുടെയും സ്വീഡന്റെയും പരമോന്നത ബഹുമതികൾ കൂടി പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിന് ലഭിക്കുന്ന അംഗീകാരത്തിന്റെയും തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നിർമ്മിത ബുദ്ധി കൃത്യമായ നിയന്ത്രണങ്ങളോടെയും ധാർമ്മികമായ മേൽനോട്ടത്തോടെയുമായിരിക്കണം നടപ്പാക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ജനീവയിൽ 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വാഹന വ്യവസായത്തെ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന്

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പ്രതിവർഷം 30 മുതൽ 40% വരെ വളർച്ചയാണ് ഈ മേഖല കൈവരിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കെമിക്കൽ മേഖലയ്ക്ക് 2040 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഏകദേശം 83 ലക്ഷം കോടി രൂപ മൂല്യം

0: Center issues health advisory for passengers arriving from or transiting through Ebola-affected countries. West Bengal government directs Vande Mataram compulsory as prayer song in all madrasas. Chief Minister C. Joseph Vijay led cabinet in Tamil Nadu expanded to 32, including 4 women ministers. And in IPL cricket, Gujarat Titans to take on Chennai Super Kings in Ahmedabad this evening. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: കൂട്ടുകാരൻ റസുമഹീന്റെ പാലുകാച്ചിനു പോയി മടങ്ങിവരുന്ന നിക്കോവിന്റെ മുറിയിൽ ദൂരെ നിന്നേ വെളിച്ചം കാണാം. ആരാണവിടെ സ്നേഹദീപം തെളിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു? പട്ടിണി കിടന്ന് മകനെ പഠിക്കാൻ വിട്ട് അവൻ ഉടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിൻ്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷിനെന്നൊരാളെ കെട്ടാൻ വാക്കു പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവിവരൻ ലൂഷിനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോവ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിന്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
3: നിക്കോവ്, നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ? ഡേയ്, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
4: അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? സ്വന്തമായ ഒരു വീട്, ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഞാനൊരു മരണശയ്യയ്ക്ക് അടുത്തു നിന്നാണ് വരുന്നത്.
3: ആരുടെ? എവിടെ? എനിക്കറിയാമോ ആളിനെ?
4: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക് കുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
3: എന്നിട്ട്
4: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ കയ്യിരുന്ന് പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
3: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
4: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്. ദുഃഖിതൻ.
3: നോക്ക്, നിന്റെ കെട്ടിടം എത്തി.
4: നീ അങ്ങോട്ട് നോക്ക്.
3: എങ്ങോട്ട്? എന്താണ്?
4: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
3: അത് നസ്താസ്യ വന്നിരിക്കും.
4: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
3: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
4: അട്ടെ, നിന്റെ പരിപാടി എന്താ?
3: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
4: മുറി അടച്ചിരിക്കുന്നു. അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാ അകത്ത്?
3: കേട്ടില്ലേ, ആരാ അകത്തെന്ന്?
4: അകത്ത് ആരാണെന്ന്?
5: നിന്റെ തള്ള.
4: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
3: അതുപോലെ നീ മറന്നോടാ.
5: എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്തു കോല മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എന്റെ സുഹൃത്ത് റസുമിഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും.
1: അപ്പൊ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കിടത്താനാണ് അഭാവം. അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിട്.
3: അമ്മേ, നിങ്ങൾ വെക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസുമഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ.
1: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: മൂന്ന് വർഷമായി ഞാൻ എന്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അമ്മേ, ഡോണിയെ ലൂഷിനെ കണ്ടിരുന്നോ?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷിൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാള് കാരുണ്യവാനാണ്. ഡോണിയ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഏതെങ്കിലും നരകത്തിലേക്ക് പോകാൻ അട്ടഹസിച്ച ഞാൻ പറഞ്ഞയച്ചത്.
2: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?
0: ഡോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
2: ദൈവമേ, എന്താ ഈ കേൾക്കുന്നത്?
1: ചേട്ടാ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ, ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
0: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
1: എനിക്ക് കഴിയില്ല.
2: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
3: അതെ അതെ അമ്മേ, പക്ഷെ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് നിക്കോ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലടാ? അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
2: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
1: നമുക്ക് പോവാമേ ചേട്ടൻ, വിശ്രമിക്ക.
2: ഇല്ല, ഞാൻ ഒരിടത്തേക്കുമില്ല, മോന്റെ കൂടെ തന്നെ. ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
3: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
2: നീ എന്താ ഈ പറയുന്നത്?
3: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ഡോണിയെ ഒറ്റയ്ക്ക് താമസിക്കൂ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരുമകൻ ലൂഷൻ നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്?
2: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേണപേക്ഷിക്കും.
3: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. വേണ്ട,
2: എന്താ?
3: വരൂ, നമുക്ക് പോവാം. വരൂ അമ്മ, വരൂ, നമുക്ക് പോവാം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി കണ്ണൂർ.

മലയാളത്തിന്റെ പ്രിയ നടൻ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച പ്രജയിലെ ചന്ദനമണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? മെസ്സേജ് അയച്ചത് പ്രശാന്ത് പി മണിയറ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. പ്രശാന്തിന്റെ ഇഷ്ടഗാനം അടുത്തതായി.

താളവട്ടം. ഈ ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് രഘുകുമാർ. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് അനിത നീലേശ്വരം.

കുഴിമ്പാലോട് ദിനേശ് ബി ഡി കമ്പനിയിലെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. കോളിളക്കം എന്ന സിനിമയിലെ ഓമൽ കലാലയ വർഷങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ഈ മാസം 26 പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അശോകൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദാ കേട്ടോളൂ, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് MS വിശ്വനാഥൻ, പാടിയത് ജോളി എബ്രഹാം, വാണി ജയറാം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: വാട്സാപ്പ് പ്രിയഗീതം.

ഞങ്ങൾ തുടരുന്നു. ചിത്രം ഉദയനാണ് താരം. പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്. ഇഷ്ടഗാനത്തിനായി വാട്സാപ്പ് ചെയ്തത് തളിപ്പറമ്പ് മാവിച്ചേരിയിൽ നിന്നും ദിയ.

അടുത്ത മെസ്സേജ്. ദിനേശ് ബി ഡി ഏച്ചൂർ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന ഇന്ദിര, കോമള, വിജയലക്ഷ്മി എന്നിവർക്ക് വേണ്ടി സ്ഫടികം എന്ന സിനിമയിലെ ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് ഏച്ചൂർ ബ്രാഞ്ചിൽ തന്നെ ജോലി ചെയ്യുന്ന മീന ആവശ്യപ്പെടുന്നു. പി ഭാസ്കരന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി ചിത്രപാടിയ ഗാനം കേൾക്കാം.

കാനാട് ഖാദിയിൽ നിന്നും വിലാസിനി ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം ഹരികൃഷ്ണൻസ്. പാടിയത് യേശുദാസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ. കേൾക്കാം വിലാസിനിയുടെ ഇഷ്ടഗാനം അടുത്തതായി.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിൽ ഇനി യോധ എന്ന പടത്തിലെ ഗാനം. പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ആർ റഹ്മാൻ. ഇഷ്ടഗാനത്തിനായി വാട്സ്ആപ്പ് ചെയ്തത് എളയാവൂരിൽ നിന്നും സരിത. കേൾക്കാം സരിതയുടെ ഇഷ്ടഗാനം.

ദിനേശൻ കരിക്കൻകുളം ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ദേവദൂതൻ. പാടിയത് യേശുദാസ്, പ്രീത. ഗാനരചന കൈതപ്രം. സംഗീതം വിദ്യാസാഗർ.

ഈങ്ങയിൽ പീടിക ദിനേശ് കമ്പനിയിൽ നിന്നും, ഈ മാസം 31 വിരമിക്കുന്ന കോപ്പാലം, ഷീബ, സജിത, സുജാത എന്നിവർക്കും, ഈ മാസം 13 വിരമിച്ച അനിതയ്ക്കും ജെസ്സിക്കും വേണ്ടി തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം മുറപ്പെണ്ണ്, ഗായകൻ യേശുദാസ്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

പ്രിയപ്പെട്ട ലാലേട്ടന് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പവിത്രം എന്ന സിനിമയിലെ ശ്രീരാഗമോ എന്ന് തുടങ്ങുന്ന ഗാനം ഈ മാസം 18 നടക്കാവ് ദിനേശ് ബി ഡി ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട രാധയ്ക്ക് വേണ്ടി കേൾപ്പിച്ചു തരുമോ. മെസ്സേജ് അയച്ചത് നടക്കാവ് കമ്പനിയിലെ തൊഴിലാളികൾ. യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന ONV, സംഗീതം ശരത്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി. ചിത്രം ചന്ദ്രലേഖ, പാടിയത് എം ജി ശ്രീകുമാർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് നാറിക്കോട് നിന്നും റീത്ത. കേൾക്കാം റീത്തയുടെ ഇഷ്ടഗാനം.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ. ശ്രോതാക്കൾ, വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. സന്ദേശമയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അവതരണം മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം ശശി കാപ്പാട്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ നിങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ചിത്രം മേരി ആവാസ് സുനു. പാടിയത് ഹരിചരൺ. രചന വി കെ ഹരിനാരായണൻ. സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വട്ടക്കളിപ്പാട്ട് കേൾക്കാം. അവതരണം ശ്രീ കൃഷ്ണൻകുട്ടിയും സംഘവും.
1: അച്ഛൻ്റെ മോറ്റ തുറമൂഞ്ഞ വന്നേ.

കൊന്നു മുല്ലമാറോ. കളിയളി പാട് ലച്ചങ്ങര മാണക്കുന്നു മുല്ലമാറോ.

كنت قلت ليلى ليلى.

வேண்டகட்டோ கொம்பங்கூட்டி காளிக்கண்டன்னே

0: സി കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച മട്ടക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര

0: പരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
9: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
10: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
11: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
12: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
13: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
12: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
14: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മാലിനി രവിവർമ്മ പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിലെ വിശാലമായ വിസ്മയ കാഴ്ചകളിലേക്ക് പോകാം. മലയോര പ്രദേശത്തെ ഹരിതാഭയ്ക്ക് സമാനമായ ഹരിതശോഭയോടെ ഈ നവജീവൻ തളിരണിഞ്ഞു നിൽക്കുന്നു. ഇത് ശ്രീ ചാക്കോയുടെ സദനം. നാലര ഏക്കറിൽ നടന്നു കണ്ടാൽ തീരാത്ത എത്ര കൃഷിയുടെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. വിദേശത്ത് ഉന്നത ജോലിയും വിരമിച്ചപ്പോൾ ഉയർന്ന പെൻഷനും കിട്ടുന്ന ആളാണ് എങ്കിലും കൃഷിയില്ലാതെ ജീവിതമില്ല. വിദേശത്തിരുന്നും തന്റെ വീട്ടിലെ കൃഷി നന്നായി നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഇടവേള അനുഭവപ്പെട്ടതേയില്ല. കണ്ണെത്താ ദൂരത്തോളമുള്ള കൃഷി പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഈ കൃഷിക്കാഴ്ചകൾ കാണാൻ നമുക്കും കൂടാം. ഈ സമ്പന്നമായ കൃഷിഭൂമിയിൽ ഫലങ്ങളും കിഴങ്ങുവർഗ വിളകളും പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും തുടങ്ങി മനുഷ്യന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ജൈവസമ്പുഷ്ടമായ സകല വിളകളും ഇവിടുത്തെ മണ്ണിൽ വേരോടിയിട്ടുണ്ട്. പോഷകാഹാര കലവറയ്ക്കായി പശുവിനെയും മുട്ടക്കോഴിയെയും ആടിനെയും തുടങ്ങി എല്ലാവിധ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ?
3: ഞങ്ങളിവിടെ കൊടപ്പനക്കുന്ന് 1989 ഇവിടെ വന്നതാണ്. കൃഷി കുറേച്ചെ ചെയ്ത് തുടങ്ങി. ഒരു 12 വർഷത്തിന് മുമ്പെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം

ശേഷം ഞങ്ങളിവിടെ വന്ന് കുറച്ചുകൂടെ അതിനെ വിപുലീകരിച്ചു. 6 ജോലിക്കാരുണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതായത് ചേന, ചേമ്പ്, കാച്ചില്, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, പയർവർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിൾ ആണെന്ന് പാവയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, ഇവരുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കൃഷികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിപ്പിഗുണ്ട്, മോയലുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ മൃഗങ്ങളും ധാരാളമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഗേറ്റിൽ അവിടെ ഒരു ചെറിയ ടേബിൾ വെക്കും. ഓരോ ദിവസം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അവർ അത് ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ കരിയാപ്പല ധാരാളം ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനോട് തന്നെ വാഴപ്പിണ്ടി വേണ്ടുന്നവർക്ക് നേരത്തെ വന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഒരു മൂല്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സക്സസ് തന്നെയാണ്. പാല് ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല പാല് കൊടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന പോഷകം കൊടുക്കുക. പിന്നെ പ്രായമുള്ളവർക്കും, പിന്നെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം എനിക്ക് 20 പശുക്കളോളം ഉണ്ട്. ഇതൊരു സർവീസ് ഓറിയന്റഡായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഫിറ്റായിട്ടൊന്നുള്ളതല്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷനിൽ കൂടെ പിന്നെ 6 ജോലിക്കാരുണ്ട്. 6 ജോലിക്കാർക്കും അവർക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ അവരും സന്തോഷകരമായിട്ട് ഇവിടെ കഴിയുന്നു. ചിലർ 33 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചിലർ 25 വർഷമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരും കൂടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ധാരാളം ചെടികളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ വരുന്നവർ അതിൽ നിന്നും മിനിമമായിട്ടുള്ള പ്രൈസിൽ ചെടികളും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങി ആൾക്കാർ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അവയർനെസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മറ്റുള്ളവരുടെ ഇതിലേക്ക്, കാരണം ഇന്ന് അന്യം നിന്നു പോകുന്ന കുറെ കൃഷികളാണ് പയർവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിഷരഹിതമായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതാകുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എങ്കിലും നമുക്ക് കൊച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് ഗ്രോ ബാഗിൽ കൂടെ വളർത്താം. ഞങ്ങൾക്കിവിടെ 150 ഗ്രോ ബാഗ് തന്നെയുണ്ട്. കാരണം എത്ര കീടങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു കായെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടെ നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്നത് ഇന്നതാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ടെ നമ്മുടെ മുന്നിൽ വരുന്ന സാധനം അത് എങ്ങനെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത് നമുക്കറിയാം ഇന്നതാണ്, അത് കേടില്ലാത്തതാണ്. കോവലുണ്ട്. കോവയ്ക്കായ ഞങ്ങൾ പച്ചയ്ക്ക് തന്നെയാണ് വിൽക്കാറും. എല്ലാവരും ജോലിക്കാരെല്ലാം അത് പറിച്ചു തിന്നുന്നുണ്ട്. ധാരാളം പപ്പായയുണ്ട്, നെല്ലിയുണ്ട്, ആത്ത തന്നെ 2-3 ടൈപ്പിലുള്ളതുണ്ട്. മക്കട്ടോ ദേവ എന്നുള്ള ഒരു ഫ്രൂട്ടുണ്ട്, ന്യൂനി ഫ്രൂട്ടുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓറഞ്ചിന്റെ ഒരു മര, വല്ലപ്പോഴും ഒരു ഓറഞ്ച് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണിക്കുക, ഇതും നമുക്ക് ചെയ്യാം. പിന്നെ ജാതിയുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, ചെറിയ ഫ്രൂട്ട്സ്, അതായത് പുളിനെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. പിന്നെ അമ്പഴങ്ങ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് മറ്റധികം ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല. മാക്സിമം ഞങ്ങളിതിനെയെല്ലാം പ്രിസേർവ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകാതെ നമുക്ക് ഒരു കാലത്ത് ഇന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാളവണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില കൃഷി സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകും. നമുക്ക് ആരോഗ്യപരമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൃഷിഭവൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. ചില അവിടെ തൈകൾ വരുമ്പോൾ ആണെങ്കിലും വിത്തുകൾ ആണെങ്കിലും ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ വൈഫിനെ കഴിഞ്ഞ 80 വർഷം ഈ ഏരിയയിലെ ബെസ്റ്റ് കർഷക സ്ത്രീയായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസർ പുതുതായിട്ട് വന്ന് അവർ ഇവിടെ വന്നെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവിടെ ചില സമയത്ത് അവർക്കും സ്റ്റാളിലേക്കും വേണ്ടുന്ന ഇഞ്ചിയും മഞ്ഞളും 100-150 കിലോ അവർക്ക് ഒന്നിച്ച് വേണം അവരുടെ ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അന്നേരം അവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പോണ്ടുണ്ട്, അവിടെ മത്സ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. വിൽക്കാനായിട്ട് ഞങ്ങൾ അല്ല, കാരണം

എന്നാൽ ഒരു സൈഡിൽ കൂടെ അതും ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇത്രയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ ഈ സിറ്റിയിൽ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് സൗകര്യത്തിനുള്ളത്. അത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ ഒരിഞ്ച് പോലും ഞങ്ങൾ വൃതായിടുന്നില്ല. പോച്ചയാണെങ്കിലും ഒരു സൈഡിൽ കൂടെ വരുമ്പോഴത്തേന് മറ്റേ സൈഡ് ക്ലിയർ ചെയ്യും. കാരണം ഇവിടെ ധാരാളം പശുവിന്റെ ചാണകവും മൂത്രവും എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പശുവിനെയും ആട്ടുംകുട്ടിയെ വാങ്ങിച്ച, ആക്ച്വലി എന്റെ കുഞ്ഞുങ്ങൾ വെക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അവർ കാണാൻ വേണ്ടിയിട്ടാണ്. രണ്ടാട്ടുംകുട്ടിയെ വാങ്ങിച്ചു, അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. 20, 25, 30 ആട് വരെ ഉണ്ടായിരുന്നു. അതിനോട് തന്നെ മുയലാണേലും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് രണ്ട് മുയലിനെ വാങ്ങി. അത് ഇപ്പോഴാണേലും 10, 35, 40 മുയലുണ്ട്. ഇവിടെ കടകളിൽ കുഞ്ഞുമായിരിക്കും തന്നെ കൊടുക്കും. ഒരു സമയത്ത് 10, 800 കോഴി ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ട് 10, 200 കോഴിയുണ്ട്. എനിക്ക് ഏകദേശം 80 മുട്ടയോളം ചില ദിവസങ്ങളിൽ കിട്ടും. ധാരാളം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നേരത്തെ പറയും, എനിക്ക് നാളെ 50 മുട്ട വേണം, 20 മുട്ട വേണം. ഞങ്ങൾ അന്നേരം അതിനനുസരിച്ചിട്ട് അവർക്ക് ഇവിടെ വെച്ചേക്കും. അല്ല, കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മറ്റുള്ള കൃഷി സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ കൂടെ അവിടെ വെക്കും. കുരുമുളക് സാധാരണ നെടുമങ്ങാട് മാർക്കറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത്. ഇങ്ങനെ ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ 1 കിലോ 2 കിലോ എന്നുള്ള ബാഗിനകത്ത് വെച്ചേക്കും. അവർ വന്ന് വാങ്ങിക്കും. അന്നേരം അവർക്ക് നല്ല പ്യുവർ കുരുമുളകാണ് കിട്ടുന്നത്. അതിനകത്ത് മറ്റൊന്നുമില്ല. നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 6 ജോലിക്കാരുണ്ട്. അവരെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കുടപ്പനക്കുന്നിന്റെ ഒരു കുന്നു ഭാഗമാണ് ഇവിടം. ഞങ്ങൾക്ക് താഴെ നിന്ന് മേളിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ആരോഗ്യപരമായിട്ട് ഇതുണ്ടാവും. രാവിലെ പ്രത്യേകിച്ച് എനിക്കിപ്പം മൂപ്പമ്മോട് പാവലുണ്ട്. രാവിലെ പാവലിന്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അതിനൊരു മണമുണ്ട്. അത് ഇത്രമാത്രം ആസ്വാദകരമാണ്. ഒരു 10 മണി കഴിയുമ്പോഴത്തേനും അതിന് അത്രയും ഇല്ല. രാവിലെ ഒരു 7, 8 മണി ആകുമ്പോഴത്തേനും പോയി കഴിഞ്ഞാൽ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്നത് കാണുന്നുണ്ടേ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടേ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് ആ വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കൊല. അന്നേരം ഓരോന്നിനും ഓരോ വിത്തും ഓരോ ജീവനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. കോഴി തന്നെ ഞാൻ ആൾക്കാരുണ്ട്, ഈ ജീവനുള്ള മുട്ടയാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 5 പടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള ഒരു ഏഷ്യയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ രാവിലെ തുറന്നുവിടും. അതിന് ഏറിയ ഒരു 10-15 സെന്റോളം ഞങ്ങൾ മറച്ച് അതിന് കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കും. ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള 10 വെണ്ട വെച്ചു, 10 മുളക് വെച്ചു. അതിൻ്റെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ കുറച്ച് ചെടി വെച്ചു. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിന് വളരെ സൗകര്യമാണ്. വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, മുളക് തന്നെ പല ഇനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കറികളും ഉപയോഗിക്കുന്ന ടൊമാറ്റോ 10 ബാഗ് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ഇറക്കാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മുടെയൊക്കെ സാറന്മാരൊക്കെ രാവിലെ 6-7 മണിക്ക് പുരാടത്തിലിറങ്ങി കൃഷി ചെയ്ത് 8 മണി കഴിയുമ്പോഴത്തേനാണ് കുളിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് അന്നും ആരോഗ്യമുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ തൊട്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ കൂടെ നിലനിർത്താൻ കൃഷി അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഇതിനെ മാറ്റണം. സാമ്പത്തികമായിട്ട് നമുക്കതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ആരോഗ്യപരമായിട്ട് ധാരാളം സമ്പത്തുണ്ടാകും. ആരോഗ്യമാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ റൊട്ടി, കപ്പട, മക്കാൻ എന്നായിരുന്നു. ഇന്ന് അതിന് പകരം നമുക്ക് ഏറ്റവും ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളിൽ ഇത് പകർന്നു കൊടുക്കത്തക്ക വണ്ണം നമ്മളെ തന്നെയും ക്രമപ്പെടുത്തണം. അന്നേരം ആ കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദേഹത്ത് ചെളി പരലിട്ട് ചെളിയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ആരോഗ്യം തരുന്നത്. കാരണം മണ്ണും പൊടിയും പിടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ അവർ പുറത്തോട്ടിറങ്ങുമ്പം അവർക്ക് പിന്നെ എല്ലാ അലർജികളും ഉണ്ടാകും. അതിന് പകരം ചെറുപ്പത്തിലെ അവർ മണ്ണിനോട് മല്ലടിച്ചിട്ട് വരുന്നുണ്ടെ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആരോഗ്യം അവർക്ക് തന്നെ കിട്ടും. പ്രകൃതിയുടെ ഒരു സമ്പത്തിനെ നമ്മൾ അതിനനുസരിച്ചിട്ട് കാത്തു സൂക്ഷിക്കുന്നു. കാരണം നമ്മളൊരു പ്രകൃതി സ്നേഹിയായിരിക്കണം. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാ രീതിയിലും മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വികൃതിയാണ് ഇന്നത്തെ പലതിനും നമുക്ക് കാരണമാകുന്നത്. നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടെ വെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മരം നട്ടിട്ട് തണലേകാനെ കൊണ്ട് അവനൊരു പക്ഷേ തണലാകത്തില്ല. അടുത്ത തലമുറയ്ക്കായിരിക്കും ഈ തണൽ കിട്ടുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയൂടെ നമ്മൾ നമ്മുടെ കൃഷി ഇടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുകയും അതിൽ കൂടെ നമുക്കൊരു പുതിയ സമ്പത്ത്, സൗകര്യങ്ങൾ, പുതിയ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തരും ഇടയാകട്ടെ.

തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലെ കോളോത്തുമണ്ണിൽ നവജീവനിലെ ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ്മ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ പത്രിക നൽകി. 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇന്ത്യ AI മിഷനുമായി ചേർന്ന് 2 പ്രധാന AI ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്കും വിൽപ്പനയിൽ റെക്കോർഡ്. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് മറ്റന്നാൾ നറുക്കെടുപ്പ് നടത്താനിരിക്കെ ഇതിനകം വിറ്റുതീർന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ നാളെ പുറത്തിറക്കും. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. സ്വപ്നഹള്ളിയിൽ ഒരു നാൾ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന വിഷ്ണുദാസ്, സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

0: Union Minister and BJP leader Piyush Goyal today said that the world is looking towards India as a trusted partner. Addressing a press conference in New Delhi on Prime Minister Narendra Modi's five-nation visit, Mr. Goyal said that the visit guarantees advantages for every segment of the society. He said that the Prime Minister's visit reflects that India stands strongly on the global stage. He said 57 significant agreements were signed, including the commitment of UAE to invest $75 to $100 billion in India during the tour. He also hit out at Congress leader Rahul Gandhi for his alleged derogatory remarks against Prime Minister Narendra Modi. He said due to the negative politics of Mr. Gandhi, people are rejecting the Congress in elections. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today said that India has presented a new model to the world by increasing agricultural production, strengthening food security and bringing positive changes in the lives of millions of farmers. Expressing happiness over the conferment of Food and Agriculture Organization, FAO, Agricola Medal to Prime Minister Narendra Modi in Rome, Mr. Chauhan said that this honour is a symbol of the growing prestige of New India. Commerce and Industry Minister Piyush Goyal today said that India's GDP upgraded from 6.4 to 6.5% in the middle of global crisis, demonstrating the capability of 1.4 billion Indians. Addressing the AmCham's annual leadership summit in New Delhi, the minister said that this achievement reflects the country's growing ability to engage with the world from a position of strength with confidence. Railway Minister Ashwani Vaishnav today held a high-level security review meeting in New Delhi with field officers. During the meeting, it was noted that preliminary investigations into several recent fire incidents in trains have revealed the involvement of anti-social elements. The ministry said that such incidents have been taken up seriously and the Railway Protection Force is actively probing them. The discussions during the security review meeting focused on strengthening intelligence gathering mechanisms from the field through an improved reporting system. Emphasis was also laid on enhancing technology-driven security systems, expanding CCTV coverage across the railway network, and improving operational security. The meeting also highlighted strengthening cyber security, upgrading camera specifications, and deploying AI-based surveillance and monitoring systems. India's call for united global efforts to combat terrorism in all its forms, including cross-border terror. Addressing the 11th annual BRICS Counter-Terrorism Working Group meeting in New Delhi today, Minister of External Affairs Secretary West C.B. George stressed the need to hold accountable those sheltering and supporting terrorism. In IPL cricket, Gujarat Titans will take on Chennai Super Kings in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: കടലാസുരഹിതമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂർണ്ണമായും ഡിജിറ്റൽ സേവനത്തിലേക്ക് മാറി. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഒ പി ഷീറ്റ്, ടോക്കൺ എന്നിവ നൽകുന്നതും ഇനി മുതൽ ഡിജിറ്റൽ സൗകര്യങ്ങളിലായിരിക്കും. രോഗികൾക്ക് ഫോൺ നമ്പർ നൽകി ഒ പി ടിക്കറ്റും ഷീറ്റും എടുക്കാം. തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി നിർവഹിച്ചു. കൃഷിയിറക്കുന്ന ഭൂമിയിലും അല്ലാത്തിടങ്ങളിലും നേരിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവിനെതിരെ തിരുവനങ്ങാടി നഗരസഭ ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഹരിതകർമ്മസേന പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച 1000 പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ബോധവൽക്കരണ ചിത്രം നിർമ്മിച്ചത്. നഗരസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ച ബോധവൽക്കരണ ചിത്രത്തിന്റെ പ്രകാശനം നഗരസഭാ അധ്യക്ഷ സി പി ഹബീബ ബഷീർ നിർവഹിച്ചു. ജില്ലയിലെ വനിതാ സംരംഭകർക്ക് കരുത്തേകാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഉയരെ പദ്ധതിക്ക് തുടക്കമായി. നിലവിലുള്ള കുടുംബശ്രീ വനിതാ സംരംഭകരിൽ അടിസ്ഥാന ബിസിനസ് നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 40 ഗ്രാമപഞ്ചായത്തുകളിൽ 700 വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ബിസിനസ് പരിശീലനം നൽകും. ജില്ലയിലെ 12 പഞ്ചായത്തുകളിലായി 250 വനിതാ സംരംഭകർക്കാണ് പരിശീലനം ലഭിക്കുക. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ കോഴിക്കോട് ഐ ഐ എം പ്രൊഫസർമാരായ ചിത്തൻ ലാൽജി, രുദ്ര സെൻ ശർമ്മ,

0: ബിഷപ്പ് തോമസ്, ഡോക്ടർ സ്കോളർ എം എസ് ഗായത്രി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IIM ലൈവ് വിഭാഗവും പ്രൊജക്ടിന് പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയിൽ പങ്കാളികളായ സംരംഭകത്വ വികസന സൊസൈറ്റിയിലെ ട്രെയിനർമാർക്ക് പ്രത്യേക നൈപുണി വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പദ്ധതിയുടെ ഇൻചാർജ്. ജില്ലാ കുടുംബശ്രീ മിഷനും പദ്ധതിയുടെ സുഗമമായ ഏകോപനത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ADM CS രാജേഷ് നിർവഹിച്ചു. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ബാലസമാജത്തിന്റെ ദ്വിദിന ശില്പശാല സമാപിച്ചു. ക്യാമ്പിൽ കവിതാരചന, കളിമൺ ശില്പനിർമ്മാണം, അഭിനയം എന്നിവയിൽ പരിശീലനം നൽകി. വിനോദ് ആലത്തിയൂർ, PP ലക്ഷ്മണൻ, അനിൽ കോവിലകം എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 39 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ആലംകോട് ഡിവിഷൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, TP സുബ്രഹ്മണ്യൻ, ബീന മേലരി, കമൽനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാഹിത്യകാരൻ KS വെങ്കിടാചലം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് എം വിക്രം കുമാർ എന്നിവർ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ ജനമൈത്രി പോലീസും പറവണ്ണയിലെ സഞ്ജയ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിൽ വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ T മേപ്പള്ളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാടംഗം അബ്ദുൾ ജലീൽ, സ്കൂൾ PTA പ്രസിഡന്റ് നാസർ, ക്ലബ്ബ് ഭാരവാഹികളായ PV യാറൂബ്, KV വിശാരത്ത്, രക്ഷാധികാരി റിട്ടയർഡ് SI അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ജനമൈത്രി പോലീസ് തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ജീവിത വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച കഥാകാരനായിരുന്നു നന്ദനാരെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അങ്ങാടിപ്പുറം വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 20,000 രൂപയുടെ കേഷ് അവാർഡ് രാമച്ചത്ത് സേതുമാധവൻ കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് PN നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനവും ഡോക്ടർ PG ഗീത ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും PS വിജയകുമാർ പുസ്തക പരിചയവും നടത്തി. VK വേണുഗോപാലൻ, K കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത്ത് ബിരുദമണ് അനുസ്മരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ KR രവി, കലാകാരൻ ബാപ്പു, തട്ടാരക്കാട്, ചാർട്ടേഡ് അക്കൗണ്ടിംഗിൽ 2nd റാങ്ക് നേടിയ ഫാത്തിമ ഷഹ്സ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:50 കിസാൻ വാണിയിൽ മുണ്ടേരിയിലെ PM സുഹറ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 കമ്പോളവില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴി കാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും, കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം, കവി വീരാൻകുട്ടി സംസാരിക്കുന്നു 2nd ഭാഗം. തുടർന്ന് വാക്കും ഭാഷയും, എഴുത്തുകാരനും നിരൂപകനുമായ ആശാ മേനോൻ നടത്തുന്ന പ്രഭാഷണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം ഇത്തിൽ കണ്ണി പുനഃപ്രക്ഷേപണം. രചന N കൃഷ്ണപിള്ള, സംവിധാനം TN ഗോപിനാഥൻ നായർ. പങ്കെടുക്കുന്നവർ P ഭാസ്കരൻ, സത്യൻ, പ്രീം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, TN ഗോപിനാഥൻ നായർ, ഷീല, TR ഓമന, ഹരിപ്പാട്, മീനാകുമാരി. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, മഹാകവി വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ. ആലാപനം ഡോക്ടർ CV ജിഷാമേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൗമ്യ ബിജു സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 വീണ കരുണാകരൻ ആലപിച്ച മാപ്പിളപ്പാട്ടുകൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 വളപ്പൊട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 ഫസിൽ മുഹമ്മദ് പാടിയ മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, 1:00 മില്ലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ദഫ് അവതരണം കുപ്പം ടി കെ മുഹമ്മദ് കുഞ്ഞിയും സംഘവും, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവേദി, 7:20 കമ്പോള വില നിലവാരം, 7:35 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, ഇതിൽ കല്ലുവച്ച മോതിരം കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂരിന്റെ കവിതകൾ, തുടർന്ന് മാഫലേഷു കഥാചന ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 നാടകം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: मन्त्रिमण्डले समाविष्टाः। अनेन नूतनेन विस्तारेण मन्त्रिमण्डलस्य संख्या 32 यावद् वर्धिता, यस्मिन् मुख्यमंत्री सी जोसेफ विजयः अपि अन्तर्भवति। कांग्रेस दलम् अधुना प्रायः 6 दशकानाम् अनन्तरं राज्य मन्त्रिसभां प्रति प्रत्यागतः अस्ति। 67-99 शततम वर्षात् परं प्रथमवारं एतत् राष्ट्रिय दलं तमिलनाडु राज्यस्य मन्त्रिमण्डले प्रतिनिधित्वं प्राप्नोति। नवविस्तारित मन्त्रिसभायां 4 महिला मन्त्रिणः अपि सन्ति। केरल विधानसभायाः नवगठितस्य प्रथम सम्मेलनस्य आरम्भः अद्य तिरुवनन्तपुरम नगरे अभवत्। जी सुधाकरन इत्येषः नवनिर्वाचितान् सदस्यान् शपथं प्रदत्तवान्। अध्यक्षपदस्य निर्वाचनं श्वः भविष्यति। सत्तारूढेन यूडीएफ इत्यनेन तिरुवंचूर राधाकृष्णन इत्येषः तस्मै पदाय नामांकितः। विधानसभायां भाजपादलस्य 3 सदस्याः सन्ति, अतः स्पर्धात्मक निर्वाचनस्य अपेक्षा वर्तते। बी गोपकुमारः तस्य दलस्य अभ्यर्थी रूपेण घोषितः अस्ति, किन्तु विपक्षः एलडीएफ इदानीमपि निर्वाचन विषये स्वस्य निर्णयं न उद्घाटितवान् इति। पश्चिमबंगाल सर्वकारेण सम्पूर्णे राज्ये सर्वेषु मदरसा इत्येतेषु तत्क्षणप्रभावेण वन्दे मातरम् इत्यस्य गानम् अनिवार्यं कृतम्। अयमादेशः मदरसा शिक्षा निदेशालयेन प्रसारितः। अधिसूचनायाः अनुसारम् एषः निर्देशः सर्वकारीय प्रारूप मदरसा इत्येतेषु, सर्वकारीय अनुदान प्राप्त मदरसा इत्येतेषु, मान्यता प्राप्त मदरसा इत्येतेषु तथा च अल्पसंख्यक कार्यमन्त्रालयस्य एवं मदरसा शिक्षा विभागस्य अन्तर्गतं कार्यरतासु अनुमोदितासु शिशु शिक्षा केन्द्रेषु माध्यमिक शिक्षा केन्द्रेषु च प्रवर्तिष्यते। रक्षामंत्री राजनाथ सिंह तथा दक्षिण कोरिया देशस्य देशभक्ति भूतपूर्व सैनिक कार्यमंत्री क्वोन ओहयोल च अद्य सियोल नगरस्य इमजिंगक उद्याने भारतीय युद्ध स्मारकस्य संयुक्त रूपेण उद्घाटनम् अकुरुताम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले अहमदाबाद नगरस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलं चेन्नई सुपर किंग्स दलं सम्मुखी करिष्यति। क्रीडा सायं 7:30 आरभ्यते। गुजरात टाइटन्स दलेन पूर्वमेव अन्तिम चतुष्क क्रीडायां स्वस्थानं निश्चितम्। चेन्नई सुपर किंग्स इत्येतत् दलं च अंकतालिकायां 4th स्थानं प्राप्तुं स्वस्य संभावनां सुदृढीकर्तुं प्रयतते। अत्रान्तरे गतरात्रौ कोलकाता नगरस्य ईडन गार्डन मध्ये कोलकाता नाइट राइडर्स दलेन मुंबई इंडियंस दलं 4 स्तोभैः पराजितम् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴ്

0: ിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 3 വരെയാണ് 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
0: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിത്തിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കാനുള്ള ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th ബറ്റാലിയനിലെ 33-അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ G.പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ

0: മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4 തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16 കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ടിക് പോക്കറ്റ് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ.

ചിത്രം ആദാമിന്റെ മകൻ അബു. പാടിയത് ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം രമേശ് നാരായണൻ.

0: വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: വീടിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വീട്ടമ്മയായിരുന്നു മുണ്ടേരിയിലെ ശ്രീമതി പി എം സുഹറ. മറ്റു പലരെയും പോലെ കുടുംബശ്രീയാണ് സുഹറയുടെ ജീവിതത്തിലും വഴിത്തിരിവായത്. കുടുംബശ്രീയുടെ ഭാഗമായതോടെ കാർഷിക രംഗത്ത് മെല്ലെ ചുവടുവെച്ച സുഹറ ഇന്ന് പച്ചക്കറി കൃഷിയിലും നെൽകൃഷിയിലും സജീവമാണ്. സ്വന്തം ഭക്ഷ്യാവശ്യങ്ങളും വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്തിയ സുഹറ ഒറ്റയ്ക്കും കൂട്ടായ്മയുടെ ഭാഗമായും കൃഷി ചെയ്ത് ഈ രംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. മാറ്റത്തിന്റെ വഴിയിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങിയ ഈ വനിതാ കർഷകയുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം സുഹറാത്ത.
2: നമസ്കാരം.
1: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കിസാൻ വാണി പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
2: 2016 ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് ഇന്നലെ കുറച്ച് കൃഷിയാണ് ചെയ്യാറുള്ളത്. ആ സമയത്ത് എന്റെ അടുത്ത് രണ്ടു പേർ വന്നിരുന്നു. അപ്പോൾ കൃഷി നോക്കാന്നല്ലേ വിചാരിക്കുന്നത്. പിന്നെ അന്നേരം നമ്മൾ കൃഷിന്റെ പച്ചക്കറിയോ അതെല്ലാം ചെയ്യുന്ന പറ്റി ചോദിച്ചു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. 2016 റേഡിയോ പരിപാടി വന്നിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് അറിയുന്നത് തന്നെ.
1: അപ്പോ 2016 കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെയും 10 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയല്ലേ. അപ്പോ ഒരുപാട് മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ വന്നിട്ടുണ്ട്, ജീവിതത്തിലും വന്നിട്ടുണ്ടാവും.
2: തീർച്ചയായും.
1: അപ്പോ പറയൂ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അതിനുശേഷം?

0: കാറിലാണ് ഞാൻ ഇതിൽ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു സ്ത്രീയായിരുന്നു. ഞാൻ 7ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 2006 ഞാൻ കുടുംബശ്രീയിൽ ചേർന്ന മുതലാണ് എനിക്ക് ഇതിനെപ്പറ്റി കൃഷിയെപ്പറ്റി പഠിച്ചതും എനിക്ക് പഠിപ്പിച്ചതും. ഒരു കമലേച്ചി എന്ന് പറഞ്ഞ എന്റെ അടുത്തുള്ള ഒരു അയൽവാസിയ ഒരു ഏച്ചി എനിക്ക് പഠിപ്പിച്ചതും. അപ്പോൾ കമലേച്ചി നിങ്ങൾ വരുമ്പോൾ തന്നാൽ മതി, ഞാൻ പഠിപ്പിച്ചുതരാം എന്നുള്ള ഇതിൽ ഞാൻ എല്ലാവരും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ പഞ്ചായത്തിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ മീറ്റിങ്ങിനും കാര്യത്തിനും അന്നേരം പോയി. അപ്പോൾ നമുക്ക് അന്നേരമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തിക്കാൻ വിടൂലല്ലോ. അതെയല്ലോ നമ്മള് ബാല്യ ഇപ്പൊ സ്കൂൾ പഠിക്കുന്ന സമയത്തിന് 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് പോകണമെങ്കിൽ തന്നെ നമ്മൾ നേരെ പാവാടി ബ്ലൗസ് ഇട്ടിട്ടാണ് പോക്ക്. അപ്പോൾ അന്നേരം ഈ 5 മണി കഴിഞ്ഞാൽ നമ്മള് കടയിൽ വരെ പോകാൻ പാടൂല ആ സമയത്ത്. അപ്പൊ നമ്മളെ പഠിക്കാൻ ബസ്സിന് പോലും പോകാൻ പാടൂല. അങ്ങനെ പഠിപ്പെല്ലാം നിർത്തിയതിന് ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ് വേന്തന്നെ ആ കാലത്ത് കല്യാണം കഴിപ്പിക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഈ കുടുംബശ്രീ ചേർന്ന മുതൽ നമുക്ക് കൃഷിയിൽ ഇറങ്ങിയതും കൃഷിയിൽ പഠിച്ചതും. അതിലൂടെ ഒരാളോട് തൻ്റെ അടുത്തുള്ള സംസാരിക്കാനുള്ള തൻ്റെ ഇടം കിട്ടിയതും. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ പേരന്നെ എഴുതാൻ നമുക്ക് അറിയാം. അറിയാമെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പഞ്ചായത്തിലും പോയിട്ടാകുമ്പോൾ ഒരപേക്ഷ കിട്ടിയാൽ അത് തിരിച്ചിട്ട് വേഗം വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ആടുന്ന് ആലോചിച്ചിട്ട് ആരൊക്കെ കൊണ്ടെങ്കിലും എഴുതിച്ചിട്ട് രണ്ടാമത് പിറ്റത്തെ സാധ്യം പോകും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരപേ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മളെ പേര് നമ്മൾ എഴുതണമെന്നുള്ള ഇതിൽ നമുക്ക് അത് എഴുതാൻ സാധിക്കുന്നു. പിന്നെ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. അപേക്ഷകൾ പൂരിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. പല പല സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു.
1: കാരണം ഈ എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ?
0: സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷിയിൽ മുന്നോട്ട് തന്നെ. കാരണം അതിലൂടെ പിന്നെ ഞാൻ എന്നെപ്പോഴത്തെ വീട്ടിലുള്ളവരെല്ലാം കൃഷിയിൽ ഇറക്കി അവരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹനം ചെയ്തു. അതുകൊണ്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് പല പഞ്ചായത്തുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. പഞ്ചായത്തിലെ കർഷകരെല്ലാം കൂടിയിട്ട് നല്ല പല സ്ഥലത്തും പോയതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഒരു നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു. പിന്നെ തിരുവനന്തപുരം 2 തവണ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ടുണ്ട്. എല്ലാം എനിക്കൊരു രൂപ പോലും ചെലവില്ല, എല്ലാം അവർ കൂട്ടിയിട്ട് പോകാറുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എടക്കാട് ബ്ലോക്ക്, അതിന് മുമ്പിൽ ഞാൻ ജീവാ പ്രവർത്തിയായിരുന്നു. ജില്ലാ മിഷന്റെ ജീവാ പ്രവർത്തിയായിട്ട് 4 പഞ്ചായത്തിൽ ഫീൽഡുകളിലെല്ലാം എല്ലാ കൃഷി ചെയ്യുന്ന ഫീൽഡുകളിലും ഞാൻ പോയി പരിശോധിക്കാറുണ്ട്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ JLG പ്രകാരം അവർക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഫോം ഫിൽ ചെയ്യും, ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ അത് നമ്മൾ ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന് JLG പ്രകാരം അക്കാലത്ത് 2016 ശേഷമുള്ള കൊല്ലങ്ങളിൽ കുറെ കാലം JLG ഗ്രൂപ്പിന് നല്ലൊരു ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ ജില്ലാ മിഷീന്ന് ഫോം പ്രകാരം സാധിച്ചിട്ടുണ്ട്.
1: അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരുവിധം എല്ലാ പെണ്ണുങ്ങളെയും പോലെ എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ ഒരു മാറ്റം സുഹറാത്തയുടെ ജീവിതത്തിൽ സംഭവിച്ചു അല്ലെ? ഒരു കുടുംബശ്രീയിൽ അംഗമായി എന്നുള്ള ഒറ്റ ഗുണം കൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് മാറിയത്.
0: തീർച്ചയായും
1: സംസാരിക്കാൻ പോലും മടിയുണ്ടായിരുന്ന സുഹറാത്ത പല മേഖലകളിൽ പല നാടുകളിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നാടുകളിൽ സഞ്ചരിച്ചു, ഒരുപാട് ആൾക്കാരായിട്ട് ഇടപെട്ടു. അതൊരു വലിയ മാറ്റമായിട്ട് മാറില്ല. എങ്ങനെയായിരുന്നു സമൂഹം നോക്കിക്കണ്ടത് ആ ഒരു മാറ്റത്തെ?
0: ആദ്യം ഞാൻ പഞ്ചായത്തിൽ പോകുമ്പോൾ കുടുംബശ്രീ തുടങ്ങിയ പാട് വെറും അന്നേരം പഞ്ചായത്ത് എന്നുള്ള മീറ്റിംഗ് എല്ലാ മീറ്റിംഗും ഞാൻ പോകും. എന്നെ അധികം എന്നെപ്പോഴത്തെ സ്ത്രീകളും പിന്നെ എല്ലാം വീട്ടിൽ ഒതുങ്ങിയിരിക്കലാണ്. അവരെല്ലാം ഭർത്താക്കന്മാർ ഗൾഫിലാണ്, ഗൾഫിലെ പൈസയും കൊണ്ട് TV ഇങ്ങോട്ട് കുത്തിരിക്കലാണ്. പറഞ്ഞു ഞാനും ആദ്യം TV ഇങ്ങോട്ട് കുത്തിരിക്കുന്ന ഒരു ടൈപ്പാണ്, ഞാൻ കൃഷിയിൽ ഇറങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ പറയും ഓക്ക് വേറെ പണിയൊന്നുമില്ലേ, ഓള് നേരെ പഞ്ചായത്തിൽ പോകുന്നില്ല വേറെ പണിയൊന്നുമില്ലേ. അപ്പൊ കൃഷിയിൽ ഇറക്കിയതിന് ശേഷം ഇവരെല്ലാം ഞാൻ ഇങ്ങനെ മീറ്റിംഗ് വിളിക്കും. കൃഷിയിലെല്ലാം ഇറക്കിയതിന് ശേഷം അവർ പറഞ്ഞു എന്നെ കൊണ്ട് നമ്മൾ എന്നോട് പറയൂല, മറ്റുള്ളവരുടെ പറയൂ. അന്നേരം അവർ പറഞ്ഞു നമ്മൾ വെറുതെ അവളെ പറഞ്ഞു, അവളെ കൊണ്ടല്ലേ നമ്മൾ ഇപ്പം മുന്നിൽ കൃഷിയിൽ ഇറങ്ങിയത്, നമുക്കൊരു വരുമാനം മാർഗം ഉണ്ടായത്. എന്റെ കൂട്ടത്തിലുള്ളവർക്ക് എങ്ങനെയാണ് ഒരു ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുക പഞ്ചായത്ത് തലത്തിൽ നിന്ന് അവർ ചെയ്തവർക്ക്, കൃഷി ചെയ്തവർക്ക് സാധിക്കാന്നുള്ള രീതിയിൽ ഞാൻ അതെല്ലാം മുന്നിട്ടിട്ട് എല്ലാവരും തയ്യാറാ. അപ്പൊ എന്റെ ഒക്കെ ഉള്ളവരും എനിക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാല് ആ ഇറങ്ങിക്കോന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം ചെയ്യും, അവര് അതിനുള്ള സപ്പോർട്ടുകൾ വെക്കുന്നു. ഞാൻ
1: സുഹറാത്ത്
0: നിക്കണം,
1: പിന്നാലെ അവരുണ്ട്,
0: അവരുണ്ട് എല്ലാ കാര്യത്തിനും. എവിടെ പോവാൻ പറഞ്ഞാൽ അവർ പോകും. പിന്നെ എല്ലാ കാര്യത്തിനും എന്നാന്ന് പറഞ്ഞാല് ഞാൻ എന്താ പറഞ്ഞാലും അതുപോലെ എന്റെ ഈ കൂട്ടായ്മ എല്ലാം നല്ല ഒരു ഒത്തൊരുമയുള്ള ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിലിറങ്ങിയാലും അവർക്കൊരു നേട്ടം ഉണ്ടാവും അറിയാം. അത് അങ്ങനെ ആ സമയത്ത് 2010 ഞാൻ 2006 കുടുംബശ്രീ ചേർന്നിട്ടുള്ളത്. 2010 പിന്നെ SGSY പ്രകാരം നമുക്ക് 2,00,000 രൂപയായിട്ട് നമ്മൾ 65 സെന്റ് സ്ഥലം എടുത്തിട്ട് പിന്നെ എന്റെ കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ എഴുതാൻ എനിക്ക് സാധിച്ചു.
1: സ്വന്തമായിട്ട്
0: സ്ഥലം വാങ്ങിച്ചു. 65 സെന്റ് സ്ഥലം കൃഷി ചെയ്യുന്ന നല്ല സ്ഥലം, ഇന്നും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അതപ്പോ ഒരു കൃഷി സ്ഥലമാണ്, പാടമാണ്.
0: ആ കൃഷി സ്ഥലം, നല്ല കൃഷി ചെയ്യുന്ന, അതിന്റെ അടുക്ക കവുങ്ങും തോട്ടമുണ്ട്, അടക്ക വരയ്ക്കുന്ന കവുങ്ങുണ്ട്. പിന്നെ നല്ല കൃഷി ചെയ്യുന്ന 9 കണ്ടുണ്ട്.
1: അപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ട് ആ സ്ഥലം പൂർണ്ണമായിട്ടും നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
0: ഇന്നും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ഞാൻ അതിനുവേണ്ടി വിത്തിട്ടിട്ടാണ്, ഇന്നലെ ഞാൻ വിത്തിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ ഇന്നും നമ്മൾ കൂട്ടമായിട്ട് അത് ചെയ്യും.
1: പിന്നെ ബാക്കി കാര്യങ്ങൾ പറയും. നമ്മൾ അന്ന് വന്ന ഒരു സമയത്ത് കുറച്ച് പച്ചക്കറി കൃഷിയാണ് ഉണ്ടായിരുന്നത് അല്ലെ? അന്ന് നെല്ലുണ്ടായിരുന്നു.
0: അന്ന് നെല്ലുണ്ടായിരുന്നു, നെല്ല് കുറച്ചേനും ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മള് ജയിച്ചിയായല്ലോ. പിന്നെന്ന് പറഞ്ഞാല് എടക്കാട് ബ്ലോക്കില് ഞാന് പിന്നെ FPO വൈസ് പ്രസിഡന്റാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെളിച്ചെണ്ണ വില്ലുണ്ട്, വെളിച്ചെണ്ണ ആട്ടുന്ന, അതും കൊപ്പര ഉണക്കുന്ന മെഷീനും കൂടെയുണ്ട്. അതില് നമ്മള് 13 അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് മെമ്പർമാര്.
1: എത്ര പേരുണ്ട് FPOയില്?
0: FPOയില് 211 മെമ്പർമാരുണ്ട്.
1: FPO രൂപീകരിച്ചിട്ട് കുറയായോ?
0: 2-3 വർഷം അങ്ങനെ ആയിട്ടുള്ളു.
1: എങ്ങനെ, നല്ല രീതിയിൽ?
0: നല്ല രീതിയിൽ. അത് ഒരു ചെമ്പിലോട് പഞ്ചായത്തില് ഒരു കുടുംബശ്രീയിലെ ഇപ്പൊ തൽക്കാലം ഒരു ഇത് കിട്ടിയില്ല, കിട്ടുന്നവരെ അവിടെ ഒരു വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ആർക്ക് വേണമെങ്കിൽ പോയാല് കൊപ്ര ഉണക്കിട്ട് വെളിച്ചെണ്ണ ആട്ടിക്കൊടുക്കും.
1: പ്രധാനമായിട്ടും നിങ്ങൾ കൊപ്ര മില്ലാണ് തുടങ്ങിയത് അല്ലെ?
0: വെളിച്ചെണ്ണ ആട്ടുന്നത്, വെളിച്ചെണ്ണ. ആ പിന്നെയാണ് കൊപ്ര
1: സംഭരിക്കുന്നത്.
0: ബ്ലോക്ക് തലത്തിലാണ് അതുള്ളത്. അതുകൂടാതെ തന്നെ ഞാന് പിന്നെ ചെടികള് കൊടുക്കാറുണ്ട്. നമുക്ക് KFPOന്റെ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്,
1: കണ്ണൂർ ഫ്ലവർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ.
0: അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതില് നമ്മള് 17 എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്. അതിലൊരു മെമ്പറാണ് ഞാന്. അതിൽ നമ്മള് 150 ആൾക്കാരുണ്ട് മെമ്പർമാർ. അത് പല ബ്ലോക്കിലുള്ളവരാണ് അതിലുള്ള മെമ്പർമാർ. അതിൽ നമ്മള് വീട്ടിൽ വളർത്തിയ ചെടികള് നമ്മൾക്ക് ഒരു വരുമാന മാർഗം അതിലൂടെയും കിട്ടാറുണ്ട്. കാരണം ഒരു ഇലച്ചെടികൾ നമ്മൾ പണ്ടേ വീട്ടിൽ എന്ത് ചെടി വളർത്തിയാൽ നമ്മൾ കൊശിക്ക് നമ്മളെ ഇതിൽ എനിക്ക് പണ്ടേ ഭംഗിക്കാം. ഇപ്പൊ അതിനോടുകൂടെ നമുക്കൊരു വരുമാനം കിട്ടാണ്ട് അതുപോലെ തന്നെ എന്റെ കൂട്ടായ്മയിലുള്ളവരോട് നിങ്ങൾ ചെടി വളർത്ത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്.
1: അങ്ങനെ ഒരു വലിയൊരു ശേഖരം ഉണ്ടോ?
0: അവിടെ നമ്മളെ കക്കാട് നേഴ്സറിയിൽ.
1: അവിടെ വീട്ടിലുണ്ടോ?
0: ആ വീട്ടിലുമുണ്ട്. വീട്ടിൽ ഓർക്കിഡ്, ആന്തൂറി, ഇലച്ചെടികൾ, കൂടുതലായിട്ട് ഇലച്ചെടികളുള്ള. പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചട്ടികളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാന്താരി, പച്ചമുളക്, വഴുതിന, അതെല്ലാം നമ്മള് കൃഷി ഭവനിൽ നിന്നാണ് നമുക്ക് അതിന്റെ തൈകൾ തരിക. കൃഷി ഭവനിൽ നിന്ന് നല്ല നമുക്ക് വിത്തുകളായാലും തൈകളായാലും എല്ലാം തരാറുണ്ട്.
1: അപ്പൊ ഈ അന്ന് മുതൽ ഇങ്ങോട്ട് ഒരു കാർഷിക മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത് നേടിക്കഴിഞ്ഞു. അവനവന്റെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയോ?
0: തീർച്ചയായും. നമ്മളെ വീട്ടില് എന്ത് ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാല് ഒരു ദിവസം മീനില്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും മീൻ വാങ്ങാറില്ല. ഞാൻ പൊതുവേന്ന് പറഞ്ഞാല് അധികം ഞാൻ പച്ചക്കറിയാണ്, എന്റെ ഭർത്താവിനൊക്കെ മീൻ പോണ്ടു. അപ്പൊ എന്ന് പറഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ആവശ്യങ്ങളും കഴിച്ചിട്ട് പുറത്തൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഭർത്താവിനോട് ഏത് സമയം ഒരു 50 രൂപ കൊട്ടെ 100 രൂപ കൊട്ടെ എന്നുള്ള ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സമ്പാദ്യം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും നമുക്ക് ഒരു വൃക്ഷത്തെ വാങ്ങണമെങ്കിലോ പിന്നെ ഒരു തെങ്ങ് വാങ്ങി നടണമെങ്കിലോ ഒരു 500 രൂപ നോക്കട്ടെ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് അവരോട് ചോദിക്കണ്ട, നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങിക്കാം, അവരവരെ ആവശ്യത്തിനുള്ള ഉണ്ട് എന്നുള്ള ഒരു
1: അഭിമാനമാണ്.
0: ശരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഒരു 10 രൂപ ഒരു 10,000 നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. എവിടെയെങ്കിലായിട്ട് നമുക്ക് ആ പൈസ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സപ്ലൈക്ക് ഒരു നെല്ല് കൊടുത്ത്, ഇപ്പൊ അന്ന് കഴിഞ്ഞ മാസമാണ് കൊടുത്തത് മാസം, അതിന് ഒപ്പം ഒരു പൈസ വരുമ്പോ നമുക്കൊരു സന്തോഷമാണ്. അതിൽ നമ്മൾ ലാഭവും നഷ്ടം നോക്കുന്നില്ല. കാരണം നമ്മൾ കൃഷിയിൽ ഇറങ്ങുമ്പോ കൃഷി എല്ലാരും നഷ്ടം നഷ്ടം എന്ന് പറയുന്നത്. ഞാൻ ഇപ്രാവശ്യം ഞാൻ എല്ലാ വരവ് ചെലവുകളെല്ലാം എഴുതി വെച്ചു. ഇപ്രാവശ്യം എപ്പോഴും ഞാൻ എഴുതി വെക്കാറില്ല, കുറച്ച് എഴുതി വെക്കും കുറച്ച് എഴുതി വെക്കൂല. പക്ഷേ ഇപ്പൊ എല്ലാരും നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വരവ് ചെലവുകൾ എഴുതി വെച്ചിട്ട് ഒരു നഷ്ടമില്ല.
1: ശരി,
0: നഷ്ടമില്ല. അപ്പൊ ഞാൻ എന്റെ കൂട്ടായ്മയുള്ള അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനക്ക് ഞാൻ ഈ 1 ഏക്കർ ചെയ്യുന്നത് സ്വന്തമായിട്ട് 1 ഏക്കറാണ് നെൽകൃഷി ചെയ്യുന്നത്, മറ്റേ കൂട്ടമായിട്ടാണ് ചെയ്യല് വേറെ. അപ്പൊ ഞാൻ പറഞ്ഞ എനക്ക് ഇത്ര ഈ 1 ഏക്കറിൽ ഇത്ര ലാഭമുണ്ട്, വരവും ചെലവും നിങ്ങൾ എല്ലാ നമ്മൾ എന്താന്നുള്ള ഒരു വണ്ടിന്റെ പൈസ മുതൽ എല്ലാ ചായന്റെ പൈസ വരെ കൂട്ടണം, വായിച്ചിട്ട് ഇത്ര പൈസ എനക്ക് ലാഭമുണ്ട്. അപ്പൊ നിനക്ക് അന്നാക്കട്ടി ലാഭം ഉണ്ടാവൂലേ എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ തമിഴ്നാട്ടിൽ വരുന്ന തൊഴിലാളികൾ നമ്മൾ നോക്കി വരും ആ സമയത്ത്, നടുന്ന സമയത്ത്. അപ്പോ എന്ന് പറഞ്ഞാല് അവരൊപ്പം തന്നെ നമ്മൾ ഉറങ്ങും. അങ്ങനെ നമ്മളെ അധ്വാനം കൂടെ നമ്മള് നോക്കും. ഒപ്പം തന്നെ നമ്മളെ ഇറങ്ങി പുറപ്പെടും, എന്തെങ്കിലും ലാഭമുള്ളൂ. അല്ലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നിട്ട് നമ്മൾ അവരോട് അതിചെയ്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊരു ഇതുമില്ല. നമ്മളും ഇറങ്ങി പുറപ്പെടണം. തമിഴ്നാട്ടിൽ അവർ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൂടെ നമ്മൾ പണിയെടുത്തിരും. ദിവസം അതിന് മെനക്കെടണ്ട.
1: ഇപ്പൊ പറഞ്ഞത് സ്വന്തമായിട്ട് ചെയ്യുന്ന 1 ഏക്കർ നെൽകൃഷിയുടെ കാര്യമാണ് അല്ലേ? അതല്ലാതെ

0: തറവളത്തെന്നുള്ള ഒരു സ്ഥലം മൂന്നാല് പേരെല്ലാം എടുത്ത്. അതിനുശേഷം ഇപ്പോ ഒരു അഞ്ചാറ് വർഷമായി. പിന്നെ നമ്മ നാലാൾ കൂടി 20 സെന്റ് സ്ഥലം നെൽകൃഷി ചെയ്യുന്ന സ്ഥലം എടുത്ത് അടിപ്പൂ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതും ഈ നമ്മളെ ഇതിലുള്ള ആൾ തന്നെയാണ്, ഈ കുടുംബശ്രീയിലുള്ള 4 അംഗങ്ങളാണ് ചെയ്യുന്നുള്ളത്.
1: അപ്പൊ ഓൾറെഡി കൃഷിയുള്ള സ്ഥലങ്ങളാണ്,
0: കൃഷിയുള്ള ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്.
1: നിങ്ങൾ എടുക്കുമ്പോഴും
0: കൃഷി ചെയ്യുന്നുണ്ട്, ഇപ്പോ അതേ ഇതില് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇത് വന്ന് കൃഷിക്കൂട്ടം വേണമെന്ന് പറഞ്ഞു കൃഷി ഭവനിന്. അപ്പൊ നമ്മ ഈ ജയാജി കൂപ്പുകളാണ്. അപ്പൊ നമ്മളെ കുടുംബശ്രീയിലെ ഈ 5 പേരും അപ്പുറത്തെ കുടുംബശ്രീയിലെ ശൈലേച്ചിന ഒരാളെയും കൂടെ കൂട്ടിയിട്ട് ഒരു കൃഷിക്കൂട്ടം എന്നുള്ള ആക്കി. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും കൂടെ 10 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് നെൽകൃഷി. അതിന്റെ കൂട്ടത്തിൽ പച്ചക്കറിയുണ്ട്. അതെല്ലാം ഒത്തൊരുമയാണ്. നമ്മളെ ഈ നെല്ലെല്ലാം സപ്ലൈക്കോയിൽ കൊടുക്കുന്നത് നമ്മളെ, ഞാൻ ശൈലജ സെക്രട്ടറിയും പ്രസിഡന്റാണ് ഈ കൃഷിക്കൂട്ടത്തിന്റെ. നമ്മളെ കൂട്ടായ്മയുള്ള അക്കൗണ്ടിലാണ് നമ്മൾ നെല്ലെല്ലാം സപ്ലൈക്കോയിൽ കൊടുക്കാറുള്ളത്. അതിലെ അക്കൗണ്ടിൽ പൈസ കൊണ്ടാകുമ്പോൾ എല്ലാവരും അത് അവരവരെ തൂക്കത്തിന് കണക്കായിട്ട് അവർക്ക് വിധിച്ചു കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യങ്ങളും കഴിച്ചിട്ടാണ് നമ്മൾ നെല്ല് കൊടുക്കാറുള്ളത്. പച്ചക്കറിയും നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടേ കൊടുക്കും. പക്ഷെ നമുക്ക് വിൽപ്പനക്ക് എവിടെയും നടന്നു പോയിട്ട് വിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം നമ്മൾ കാലടിയിൽ തന്നെ വന്നിട്ട് നമുക്ക് കച്ചവടം നടക്കും. അതാണ് ഏറ്റവും നമ്മളെ ഇത്. സപ്ലൈക്കോയിൽ നെല്ല് കൊണ്ടുപോകുന്നു, പിന്നെ തരക്കലേക്ക് ആവശ്യക്കാർ അന്വേഷിച്ചാൽ അത് കൊണ്ട് കൊടുക്കുന്നു, പിന്നെ പുട്ടുപൊടി ഉണ്ടാക്കുന്നു നമ്മള്. പിന്നെ അതുകൂടാതെ തന്നെ എനിക്കൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു പലഹാര യൂണിറ്റ് ഉണ്ട് എനിക്ക്, സുഹദ പലഹാര യൂണിറ്റ് എന്ന്. കാരണം അത് നമ്മള് 4 പേർ ചേർന്ന്, അത് എന്റെ കുടുംബശ്രീയില് ഞങ്ങൾ 4 പേരാണ്, കുൽസു, ഫാത്തിമ, സുഹറ അങ്ങനെയുള്ള 4 പേരാണ് പലഹാര യൂണിറ്റ്. അങ്ങനെ അതിന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്.
1: അപ്പൊ അത് നിങ്ങൾ ഉണ്ടാക്കിയ അരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ?
0: അരിനെ കൊണ്ട് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ കാരപ്പം എന്ന് പറയാം അതുണ്ടാക്കി കൊടുക്കും, കലത്തപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ അന്ന് പുട്ടുപൊടി, പിന്നെ അതുകൂടാണ്ട് നമ്മൾ ബേക്കറി സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്, കോലപ്പം, കേക്ക്, അങ്ങനെ ഉണ്ടാക്കാറുണ്ട്.
1: അപ്പൊ നിങ്ങൾ ഓർഡർ വരുന്നതിനനുസരിച്ച്
0: അതിന് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു വാടക റൂം വാങ്ങിച്ചു അടുത്തന്നെ. അപ്പൊ വാടക റൂമിൽ നിന്നാണ് ഒരു 2 വർഷം വരെ ചെയ്തിട്ടുള്ളത്. പിന്നെ വെറുതെ 2500 രൂപ വാടക കൊടുക്കാം, നമുക്ക് കിട്ടുന്ന ലാഭവും വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ എന്റെ വീട്ടിലൊന്നും ആരുമില്ല, ചെറിയ കുടുംബമാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ചെയ്യാറല്ലോ.
1: അപ്പൊ ഈ നെല്ലിന്റെ കാര്യം, 10 ഏക്കർ നെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങളുടെ വയലെന്ന് പറയുന്നത്? മുണ്ടേരി പാടശേഖരം.
0: മുണ്ടേരി പാടശേഖരം
1: എങ്ങനെയാണ് അത്? ഒരു എത്ര വിളയെടുക്കാൻ പറ്റുന്ന ഒരു പാടശേഖരമാണ്?
0: 2 വിളയെടുക്കാൻ പറ്റുന്ന,
1: നെല്ലും രണ്ടും ചെയ്യാം.
0: നെല്ല് 2 വിളയെടുക്കാം. ഇപ്പോ ഈ 1 ആവൾക്ക് വിത്തിറക്കിയിട്ടുണ്ട്.
1: വിത്തിറക്കിയ നിങ്ങൾ അല്ലേ? പൊതുവേ എങ്ങനെയാണ് വിത്ത്? ഇപ്പൊ കൃഷിഭവനിൽ കിട്ടും?
0: കൃഷിഭവനിൽ കിട്ടും.
1: ഏതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്?
0: സാധാരണ ഉമയാന്ന് കിട്ടിയത്. ഇപ്രാവശ്യം ഇന്നലെ നമുക്ക് കിട്ടിയത് ജ്യോതിയാണ്, അതാണ് ഇന്നലെ വിത്തിട്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ ചിറ്റേന് ഇത് ബതുക്കും,
1: വേറെയും ചെയ്യും.
0: അത് പണ്ട് പണ്ടേ ഉള്ള വിത്താണ്,
1: പരമ്പരാഗത
0: വിത്ത്. പിന്നെ നേരിയേരിന്റെ വിത്തും ചെയ്യാറുണ്ട്. നേരിയേരി, ചെറിയ
1: നേരിയേരി, അത് കുറച്ച് സ്ഥലത്ത് മാത്രം,
0: അത് കുറച്ച് സ്ഥലത്ത് മാത്രം, 30 സെന്റ് സ്ഥലത്ത് മാത്രമേ ചെയ്യും.
1: നിങ്ങൾക്ക് വേണ്ടി മാത്രം?
0: അത് നമുക്ക് വേണ്ടി മാത്രം. പിന്നെ ആരെങ്കിലും വിത്തിന് ചോദിച്ചാൽ അത് കുറച്ച് കുറച്ച് വിത്തായിട്ട് കൊടുക്കും.
1: അപ്പൊ ചിറ്റേനെയൊക്കെ നിങ്ങൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചത്?
0: അത് പണ്ട് പണ്ടേ നമ്മളെ കയ്യിലുള്ളതായിരുന്നു. പണ്ട് ആ വേറെ അടുത്ത് വാങ്ങിച്ച് നമ്മള് സൂക്ഷിച്ച്, പിന്നെ എപ്പോഴും അത് കൊടുക്കാണ്ട് അത് എല്ലാം തേച്ച് വെക്കൂല. അത് നമ്മള് എടുത്തു വെക്കും, വിത്തിനെടുത്ത് വെക്കും, എന്നിട്ട് അത് ചെയ്യും, അത് വെതക്കെ ചെയ്യാം.
1: ചിറ്റേനെ വെതക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ
0: ഈ കുടുംബശ്രീന്റെ കണ്ടത്തിൽ ഈ 9 കണ്ടോന്നല്ല, അതിൽ അധികം മുമ്പേ കാലത്ത് ചിറ്റിയാനാണ് ചെയ്യല്.
1: ഞാറ് നടാനുള്ള ജോലിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ചെയ്തുതരുന്നു അല്ലെ?
0: ചെയ്തുതരും. നമ്മള് ഒപ്പരം കൂടും.
1: നിങ്ങൾ 6 പേര് ഒരുമിച്ച് ഇറങ്ങും?
0: ഒരുമിച്ച് ഇറങ്ങും. അവരപ്പുറം തന്നെ, എന്നാലും അവര് സ്പീഡ് പണിയെടുക്കും. നമ്മളെ ആളുണ്ട് എന്നാണോ? നല്ല ആൾക്കാരാണ്, നമ്മുടെ അടുത്ത് വരുന്നിടത്തോളം നല്ല ആൾക്കാരാണ്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, കൊറേ കൊല്ലങ്ങളായിട്ട് വരുന്നുണ്ട്. ആദ്യമെല്ലാം നമ്മൾ തന്നെയാണ് നാട്ടിലുള്ളവരെല്ലാം വിളിക്കല്. ഇപ്പൊ കൊയ്യാൻ നമ്മളാരും ഇതാകും. ഇപ്പൊ മെഷീനല്ല, ഇപ്പൊ മെഷീൻ വരുന്നോണ്ട് അതും വളരെ
1: കൊയ്യാൻ മെഷീൻ.
0: പുല്ല് കെട്ടാണ് ഇപ്പൊ മെഷീൻ. പിന്നെ പുഞ്ചന്റെ എല്ലോ നമ്മള് തല്ലലാണ്, പുല്ലിന് വേണ്ടിട്ട് വിളവെടുക്കുന്ന സമയത്ത് അത് നമ്മള് പിന്നെ അരിഞ്ഞെടുക്കലാണ്.
1: അത് മാത്രം അങ്ങനെ ചെയ്യുന്നു. ട്രാക്ടർ വരും, കൊയ്യാൻ മെഷീൻ വരും അല്ലെ? ഉമയല്ലേ സാധാരണ ചെയ്യുന്നത്? കഴിഞ്ഞ തവണക്ക് വിളവ് എന്ന് പറയുമ്പോ ഒരു 10 ഏക്കറിന് എത്ര നിങ്ങൾക്ക് കിട്ടി?
0: നമുക്ക് എന്ന് പറഞ്ഞാല് 1 ഏക്കർക്ക് 1500 കിലോ. ചില സമയത്ത് അധികവും ഉണ്ടാവും, ചില സമയത്ത് കുറവും. കാരണം ആ എല്ലാ സ്ഥലവും ഒരുപോലെ ആയിരിക്കൂല. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒന്നില് നല്ല വിളവുണ്ടാവും, ഒന്നില് അങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സ്ഥലമായിരിക്കും. അങ്ങനെയുള്ള ഇതിൽ നിന്ന് വിളവ് കുറയും. പക്ഷെ ഈ പ്രാവശ്യം ഈ ചെയ്ത ഏറ്റവും നല്ല വിളവ് ലഭിച്ചു. ഇതുവരെ ഇല്ലാത്ത വിളവാണ് നമുക്ക് ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ല നെല്ല് കിട്ടീന്.
1: അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന 10 ഏക്കർ ഒരാളുടെ കണ്ടമായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ? ഈ 10 നിങ്ങൾ ഒരുമിച്ച് ചെയ്യും?

0: തന്നെയല്ലേ?
1: പത്തുപേരും ആ എല്ലാവരും
0: രണ്ടേക്കർ ഒരാൾക്ക് അങ്ങനെയാണോ?
1: അങ്ങനല്ല, നമ്മൾ ചെയ്യുന്ന കൂട്ടായ്മന്റെ അപ്പുറം തന്നെ.
0: നിങ്ങൾ തുല്യമായിട്ട് വിഭജിച്ചെടുക്കും?
1: നമുക്ക് ആവശ്യത്തിനുള്ളത് എല്ലാരും ഒരുപോലെ വിഭജിച്ചെടുക്കും.
0: ഈ പൊതുവേ ഉണ്ടാവുന്ന കാലാവസ്ഥയിലും ഭയങ്കര മാറ്റങ്ങളല്ലേ? പണ്ട് കുറച്ചു മുമ്പേ ഉണ്ടായിരുന്ന ഒരവസ്ഥയൊന്നുമല്ലല്ലോ. നമുക്ക് വിചാരിക്കാത്ത വിധത്തിലാണ് മഴ വെയില് എല്ലാം കാഠിന്യം കൂടിയതാണ്. അപ്പൊ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയണ്ടത്, നമ്മുടെ പാടത്തെ സംരക്ഷിക്കാൻ വെള്ളം നിലനിർത്താനൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടോ? അപ്പൊ നിങ്ങക്ക് വെള്ളത്തിന്റെ പ്രശ്നമില്ലല്ലേ? രണ്ടും വിളയെടുക്കുന്നല്ലേ?
1: രണ്ട് വിളയെടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പച്ചക്കറി ഇട്ട് അവിടെ ഒരു ഒരു കരയടുപ്പിച്ചിട്ടുള്ള സ്ഥലത്ത്, എല്ലാ സ്ഥലത്തുമല്ല, കരയടുപ്പിച്ചിട്ടുള്ള സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഇരിക്കും. ഒരു സ്ഥലത്ത് കിണർ കുളമെല്ലാം നോക്കി ആ സൗകര്യ സ്ഥലത്ത് പച്ചക്കറി ഇടും. പിന്നെ നടുക്ക് നടുക്കോട്ട് പയറ്, ചെറുപയറ്, മമ്പയറ്. അത് മമ്പയറിന്റെ വിത്തെല്ലാം നമുക്ക് പഞ്ചായത്തിന് ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അതിപ്പോ മമ്പയറിട്ട് നല്ല എന്താ നല്ല ഭംഗി, കാണാൻ തന്നെ നല്ല ഭംഗിയാ. ആ പയറ് നമ്മള് പറിച്ച് വെയിലത്തിട്ട് ഉണക്കി അപ്പോ നല്ല സ്വർണ്ണക്കട്ട പോലെയുണ്ട്, കാണുമ്പോൾ തന്നെ. നമ്മൾ പീടിന്ന് വന്നതിനെക്കാട്ടും നല്ല പയറ്. അതെല്ലാരും കൂടെ വെയിലത്തിട്ട് ഉണക്കി ചവിട്ടി ഒതുക്കിട്ട് പാറ്റിട്ട് പായസം, വെല്ലോട്ടിട്ടാലും പായസം വെക്കല പണ്ടത്തെ കാലം.
0: പിന്നെ പ്രത്യേകിച്ച് ഒരു പരിചരണം കൊടുക്കണ്ടല്ലോ അല്ലെ?
1: വേണ്ട, അതിലൊന്നും. പിന്നെ അത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടത്തിൽ വളം തണ്ട് കണ്ടത്തിൽ വളമായി, അതാണ് നമ്മള് അതുപോലെ ഫ്രീ ആയി കിട്ടുന്നത്. നിലവരിക്കാനേ നമ്മള് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വിത്തുകളും ഫ്രീ ആയി കിട്ടും, മുട്ടാൻ നമുക്ക് കണ്ടത്തിൽ വളവും ആയി നമുക്ക് ഉപയോഗത്തിന് ആവശ്യങ്ങൾ ഇതുമല്ലോ. ചെറുപയറെല്ലാം നട്ട് ഞാനിപ്പോ പച്ചക്കറിന്റെ അപ്പുറം കുറച്ച് ചെറുപയറിട്ടിനെ എന്താ കാണണ്ട. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ചെറുപയർ. പണ്ട് കാല ഉയർന്നുകളെല്ലാം ചെയ്യലുണ്ട്,
0: ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല.
1: ഇപ്പൊ ഉഴുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പണ്ട് എന്റെ കാരണവന്മാരെല്ലാം കൃഷിക്കാരാണ്, അപ്പോ അവരുടെ
0: പരമ്പര കിട്ടിയിട്ടുണ്ടല്ലേ.
1: പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങലൊന്നും ഇല്ല, അന്നേരം ഉയർന്നു പൊരിക്കാൻ പോകും രാവിലെ. അപ്പൊ അങ്ങനെ ഉയർന്നിനെ പറ്റി അറിയാം.
0: രാവിലെ പോണല്ലേ ഉഴുന്ന പൊട്ടി പോവല്ലേ? അപ്പം നിങ്ങൾ ആ സ്ഥലം വെറുതെ ഇടുന്നില്ല? ഏത്
1: സ്ഥലം? ഇനിയും സ്ഥലം എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ചെയ്യാൻ തയ്യാറാണ് കൃഷി.
0: സ്ഥലം
1: മുണ്ടേരി പഞ്ചായത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മള് മുണ്ടേരി വയലിൽ ഒരു സ്ഥലവും ഇല്ല. പിന്നെ ഒരു കൊല്ലം ഞാൻ അപ്പുറത്തെ വയലും ചെയ്തിരുന്നു. ഇപ്പൊ അവിടെ അവരവരെ ചെയ്യുന്നോണ്ട് സ്ഥലവും ഇല്ല. സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. കാരണം കൃഷിയിൽ ലാഭമായാലും നഷ്ടമായാലും നമ്മളിനി മുന്നോട്ട് തന്നെയാണ്. കാരണം പിന്നെ എന്ന് പറഞ്ഞാല് വീട്ടില് വൈകുന്നേരം വയലിറങ്ങുമ്പോൾ ഒരു നല്ല സന്തോഷാണ്, ഒരു രസമാണ്. നമ്മളെല്ലാം അങ്ങനെ കിടക്കുന്ന ഒരാള്, ഇങ്ങനെ കിടക്കുന്ന ഒരാള്, പിന്നെ നടക്കുന്ന ഒരാൾ, അങ്ങനെ എല്ലാരും വന്ന് എല്ലാം ഒത്തിരുമ്പോ നമ്മൾ വീടിന് ഒരു കൈക്കോട്ട കത്തിയോ എന്തെങ്കിലും എടുത്ത് പണിയെടുക്കുമ്പോ ആടുന്നും വന്ന് അല്ലെങ്കിൽ രണ്ട് ഭർത്താനും പറഞ്ഞ് സന്ധ്യാമ വീട്ടിൽ കയറുക, അതുപോലെ ഒരു നല്ലൊരു രസമാണ്. നല്ലൊരു മനസ്സിന് എന്ത് ഇതുണ്ടെങ്കിലും നല്ല സമാധാനം, സന്തോഷമാണ്.
0: ഇറങ്ങിയാലുള്ളൊരു സന്തോഷത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങളെ കണ്ട് ഇറങ്ങിയവരെ ഒരുപാടുണ്ടോ? പുറത്തെ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ?
1: ഒരുപാട് ആള് കൃഷിയിൽ ഇറങ്ങിയേ. കൃഷി ഒരാൾ ചെയ്യുമ്പോ എല്ലാവർക്കും ഉത്സാഹം. ഇപ്പൊ നമുക്ക് അരിയത്തുള്ള സ്വന്തമുള്ള അവര് ചെയ്യുമ്പോ എനിക്ക് ഉത്സാഹം. ഇനിയിപ്പോ ആര് ചെയ്യുന്നില്ല ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ എനിക്ക്. അതിന് സ്ഥലമില്ല.
0: നെൽകൃഷി എന്തായാലും ലാഭകരമാണ് അല്ലെ?
1: ലാഭകര തീർച്ചയായും. അത് പുല്ല്, പിന്നെ നമുക്ക് ഒന്നാമത്
0: പുല്ലിനാളുണ്ടോ?
1: പുല്ല് നമ്മൾ അരിയത്തന്നെ പിന്നെ ഒരു പോത്തിനെല്ലാം അറക്കുന്ന ആളുണ്ട്, ആശ്രഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഏത് സമയത്തും നമ്മള് വയലുള്ള പുല്ലെടുക്കുക, ഏത് സമയത്ത് നമ്മള് പുല്ലേച്ചിട്ട് വേറെ ഇടുന്ന കൊണ്ടുവരും. അപ്പോ അവരേ സമയത്ത് എടുക്കും, റെഡി ക്യാഷ് പൈസയും എല്ലാം കൃത്യമായി തരുന്ന ഒരാളാണ്, നല്ല ഒരാളാണ്.
0: വളമൊക്കെ എങ്ങനെയാണ്?
1: വളം നമ്മള് സ്വന്തമായിട്ട് വാങ്ങിക്കലാണ്. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് ഈ ലാഭം എന്ന് പറഞ്ഞല്ലോ, ലാഭം വിത്ത് നമുക്ക് കൃഷി തരുന്നത്. പിന്നെ നിലവിരിക്കുന്ന ഫണ്ട് കുറച്ചായാലും നമുക്കത് കിട്ടുന്നു. അങ്ങനെയെല്ലാം കിട്ടുമ്പോ നമുക്ക് ഏറ്റവും നല്ല ലാഭം.
0: പച്ചക്കറി സീസണിൽ ചെയ്യുന്നു, രണ്ട് വിളയെടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ആ സ്ഥലത്ത് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടോ?
1: പച്ചക്കറി ഓരോ സൗകര്യം നോക്കിയിട്ട് അവരവരോട് ചെയ്തു എന്ന് പറയും.
0: അതിനിപ്പം ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ആളല്ലാണ്ട് കുറേ ആൾക്കാരുണ്ട്?
1: നമ്മൾ ഈ കൂട്ടത്തിൽ ആറാ,
0: അത്രേ ഉള്ളൂ,
1: ആറാൾക്കാർ. അവരാണ് ഏറ്റവും ഏത് സമയം കൃഷിയിൽ ഇറങ്ങുന്ന ഒരു ഇതാണ്.
0: ശരി, ആരൊക്കെ പേരെന്ന് പറയാം?
1: പേര് ഒന്ന് പിന്നെ കമല, ഞാൻ കമലച്ചി. കാരണം എന്ന് പറഞ്ഞാൽ ഓറാൻ തന്നെ കൃഷിയിൽ ഇറക്കിയത് ഞാറ് നടാൻ പഠിപ്പിച്ചതും ഗുരു. കാരണം ഞാറ് നടാൻ പഠിപ്പിച്ചതും എല്ലാം ഓറാണ്. അപ്പൊ അതെപ്പോഴും എനിക്ക് എവിടെ എടുത്തു പറയാനുള്ളതാണ്, എല്ലാം സപ്പോർട്ടാണ്. പിന്നെ ഒന്ന് പിന്നെ രേവതി, ഒന്ന് ഉമ്മക്കുൽസു, പിന്നെ ഒന്ന് ഫാത്തിമ, പിന്നെ ശൈലേച്ചി.
0: നിങ്ങള് ആറുപേർ ഒറ്റ മനസ്സാണ്?
1: ഒറ്റ മനസ്സാണ്. എന്തിനും എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ ഞാൻ അപ്പാട് ഫോൺ വിളിക്കുമ്പോ അപ്പാട് ഞാൻ പറയാം, എല്ലാരും എനിക്ക് ഫോൺ വിളിക്കാൻ കയ്യില്ല ശൈലേച്ചി, ഒന്ന് നിങ്ങൾ എല്ലാരോട് പറയണേ പറഞ്ഞേ, അല്ലെങ്കിൽ രേവതിനോട് വിളിച്ചു പറഞ്ഞേ, ഒന്ന് എല്ലാരോട് പറഞ്ഞേ അവര് പറഞ്ഞേ.
0: ഏത് വർഷമായിരുന്നു നിങ്ങൾ ഈ കൃഷിക്കൂട്ടം തുടങ്ങിയത്?
1: 2022.
0: ഒരു നാല് കൊല്ലം.
1: 2022 നമ്മൾ കൃഷിക്കൂട്ട് തുടങ്ങി. അപ്പൊ 2023 എന്നൊരു കൃഷിക്കൂട്ടത്തിന്റെ അവാർഡിന് കൊടുക്കുന്നത്, അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൃഷിക്കൂട്ടം ഉണ്ടായത്.

0: അപ്പോ അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്.
1: അവാർഡിലെ
0: അപേക്ഷ ക്ഷണിച്ച് ജില്ലാ തലത്തിൽ നിന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നു, ബ്ലോക്കിൽ നിന്ന് വന്നു, ജില്ലാ തലത്തിൽ നിന്ന് വന്നു, സംസ്ഥാന തലത്തിൽ നിന്ന് വന്നു. അങ്ങനെ ജില്ലാ തലത്തിൽ നിന്ന് ഫസ്റ്റ് എട്ടിന്
1: ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ, നെല്ലും ചെയ്യുന്നുണ്ട്, പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. അതൊരു പച്ചക്കറി പിന്നെ സീസൺ ആണെന്ന് വിചാരിക്കാം. അതേസമയം കാര്യങ്ങൾ ചെയ്യുന്നു, പലഹാര യൂണിറ്റ് ഉണ്ട്
0: പലഹാരം ചെയ്യുന്നു.
1: ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സമയം, എങ്ങനെയാ സുഹറാത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്?
0: സമയം എന്ന് പറഞ്ഞാൽ സമയം രാവിലെ നമ്മള് വീട്ടില് ജോലി കഴിഞ്ഞാൽ പിന്നെ ഈ കൃഷി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൃഷിയിൽ തന്നെ
1: ഇറങ്ങിക്കൊണ്ടിരിക്കണ്ട.
0: എപ്പോ നമ്മൾ ഒരു വെള്ളം ഉണ്ടോ നോക്കി, വെള്ളം വൈകുന്നേരം ആകുമ്പോൾ പോയി ആ സമയത്ത് അതിനൊന്നും അവിടെ പാട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളം ഇല്ലാ സമയത്ത് വെള്ളം ഉണ്ടാക്കാൻ പോയി, വളവിടാൻ പോയി, അങ്ങനെ അതെല്ലാം വൈകുന്നേര സമയത്താണ് അതല്ലോ. പിന്നെ പച്ചക്കറിക്കും ഇങ്ങനെ വൈകുന്നേര സമയത്ത് തന്നെ, പച്ചക്കറി എല്ലാ സമയത്തും അല്ലല്ലോ ചെയ്യുന്നത്, മാർച്ച് മുതലാണ് പച്ചക്കറി ചെയ്യുക, അത് എല്ലാ സമയത്തല്ലല്ലോ, അതും വൈകുന്നേരമല്ലേ ഉള്ളൂ. പിന്നെ ഈ പലഹാരം ചെയ്യുമ്പോന്ന് അപ്പൊ ഇത് ഈ സമയത്ത് ഈ നെല്ല് കൊയ്യുന്ന സമയം ഉണ്ടല്ലോ, അന്നേരം പലഹാരം അവിടെ ഒഴിവാക്കി വെക്കും നെല്ല് കൊയ്യുന്ന സമയത്ത്. ഇപ്പൊ അതിലെ ആളെ വെച്ചിട്ടില്ല നെല്ല് കൊയ്യുന്ന, ഇപ്പൊ മെഷീനെ കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പണിയെടുത്തായിരുന്നു.
1: സ്വന്തമായിട്ട് മില്ലുണ്ടോ, മിനി റൈസ് മില്ലുണ്ടോ?
0: അത് നമ്മളെ വീട് പഞ്ചായത്തിലുണ്ട്.
1: നിങ്ങളല്ലാതെ പൊടിപ്പിക്കാൻ മില്ലിനെ തന്നെയാണോ ആശ്രയിക്കാം?
0: നമ്മള്
1: തിരക്കിയെടുക്കാനൊക്കെ
0: അതിലും ബില്ല്,
1: സാധാരണ മില്ല്,
0: ബില്ല്
1: പണ്ടേയുള്ള മില്ല്.
0: നമുക്കൊരു ബില്ല് കിട്ടീനെ, കാരണം മന്ത്രി നമുക്ക് തന്നിട്ടുണ്ടായി, നമ്മളെ പാഠശേഖരത്തിന് തന്നിന് ഒരു നെല്ലുത്തുന്ന മെഷീൻ തന്നിട്ടുണ്ടായിന്. അത് നമ്മള് പിന്നെ നമ്മളെ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയായിരുന്നു, കാരണം ഇവിടെ വെച്ചിട്ട് വെറുതെ ഇതാക്കണം ചില ആവശ്യക്കാർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുകയായിരുന്നു.
1: ഈ ഇത്രയും കാലത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ചും മുണ്ടേരി എന്ന് പറയുന്ന ഒരു പക്ഷി സങ്കേതം അല്ലേ, ഈ സാധാരണ ഗതിയിൽ ഈ വിത്തിടുന്ന സമയത്തൊക്കെ പക്ഷികളുടെ ഉപദ്രവമൊക്കെ അങ്ങനെ കാര്യങ്ങളും.
0: ആ പ്രാവുണ്ടാവും, ഈ വിത്തിട്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ വിത്തിട്ട് വന്ന് പ്രാവ് തേച്ച് പൊറക്കും, അതിനാ നമുക്ക് കൂടുതൽ വിത്തിടും. നമ്മളിപ്പോ ഒരേ ഏക്കർക്ക് ഇപ്പോ 20-25 kg നല്ല വിത്ത് വേണ്ടു, അപ്പൊ അതിന് 30 kg അങ്ങോട്ടും.
1: എന്താ
0: ആ പ്രാവിനും, കാരണം പ്രാവെല്ലാം പൊറുക്കിട്ട് നമുക്ക് പിന്നെ ചിലത് പൊടിക്കാതെ ഉണ്ടാവും, മുളക്കാണ്ട് വരുമോ, അങ്ങനെയുള്ള അധികരിച്ച് വിത്തടൂ, അതുകൊണ്ട് നമുക്ക് നഷ്ടം വരവില്ല. പിന്നെ ഞാറ് അഥവാ ഇല്ലെങ്കിൽ അപ്പുറം ആരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവര് തരും, എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അവർക്കും കൊടുക്കും. വേറെ പുറത്തുള്ള മറ്റുള്ള ടീം ഉണ്ടാവല്ലോ, നമ്മളെ ഗ്രൂപ്പ് അല്ലാതെ അവർക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഞാറിന്റെ ഇഷ്ടം പോലെ പൊരിച്ചോന്ന് പറയൂ.
1: ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടില്ലേ അല്ലെ, കൃഷി കാണാൻ വേണ്ടി പോയിട്ടില്ലേ?
0: ആ പോയിട്ടുണ്ട്.
1: എത്രയൊരു പ്രചോദനം നൽകിയ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നല്ല നമുക്കും ചെയ്യണം, ഇതുപോലെ ചെയ്യണം എന്ന് തോന്നിയ ഒരു സംഭവം
0: നല്ല പച്ചക്കറി നെല്ലല്ല, നെല്ല് നമ്മളതെല്ലാം പോലെ തന്നെ പച്ചക്കറി ഇങ്ങനെ പന്തല് ഇങ്ങനെ തൂക്കിട്ട് ആ പന്തൽ അങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു ഈ പടവലം ഇതെല്ലാം അങ്ങനെ ചെയ്യാം. അപ്പൊ പന്തലിട്ടിട്ട് ചെറിയ പന്തലിടും, ഇത് കയറിട്ടിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഇത്. പക്ഷെ അതിന് വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കില്ല.
1: അപ്പൊ എവിടെയായിരുന്നു അത് നിങ്ങൾ പോയത്?
0: അത് ഞാൻ തൃശ്ശൂരാണ്.
1: തൃശ്ശൂർ
0: ജില്ലാ മിഷനിലെ പ്രേമദാസ് സാറും ഉസ്മാൻ സാറും ഉള്ള സമയത്താണ് പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ദിവസത്തെ ഫീൽഡിലെല്ലാം നമ്മള് കൃഷി കൊണ്ടി കാണിച്ചിട്ടുണ്ട്, പൊന്നാട അണിയിച്ചിട്ടുണ്ട്, പയ്യന്നൂർന്ന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
1: ഏത് സ്ഥലത്തിലും കയറി നല്ലപോലെ സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ
0: ആരോട് തന്റെ അടുത്തുള്ള സംസാരിക്കാനുള്ള തന്റെ അടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മള് ആരും കാണുങ്ങളോ അല്ലെങ്കിൽ വലിയ ആളെല്ലാം കണ്ടാൽ നമ്മളിങ്ങനെ മുഖം മറിച്ചിട്ടില്ലവാ. ഇപ്പൊ നമ്മ പണ്ടല്ല പോലീസിനെല്ലാം കണ്ടാൽ നമുക്ക് ഭയങ്കര പേടിയല്ലേ, ഇപ്പം പോലീസിനുള്ളത് നമുക്ക് തന്റെ അടുത്തോട് സംസാരിക്കാൻ കഴിയും.
1: ഇനിയിപ്പോ എന്താണ് ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ?
0: ഇതുവരെ ഓരോരുത്തർക്കും ഒരു സെന്റ് സ്ഥലം കൊടുത്തു കൊടുക്കാൻ സാധിച്ചല്ലോ, അതിൽ എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുണ്ട്. കൂടാതെ തന്നെ ഈ കൃഷിക്കൂട്ടത്തിൽ നമ്മൾ 6 പേരുണ്ട്, നന്നായി കൃഷി ചെയ്യുന്നവര്, അന്നാക്കട്ട് നന്നായി കൃഷി ചെയ്യുന്നവരാണ് കൂടുതലും എല്ലാരും ഉള്ളത്. ഞാൻ പഠിച്ചു വന്നതാണ്, അവരാദ്യം ചെയ്യുന്നവരാണ്, പരമ്പരമായിട്ട് പണ്ടേ അറിയുന്ന, ഞാൻ അതിനുശേഷം പഠിച്ചിട്ട് മുന്നോട്ടെത്തിയതാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് എനിക്ക് ഇനി ഒരു ആഗ്രഹം എന്നുള്ളത് നമ്മളെ കൃഷിക്കൂട്ടത്തിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ഇതാ ഉള്ളത്, അതാണ് എനിക്കുള്ളൂ. നമ്മളെ ഈ പലഹാരത്തിനും എല്ലാവർക്കും ഒരു അനുകൂലം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു, പിന്നെ നമ്മളെ കുടുംബശ്രീക്ക് ഇങ്ങനെ സ്ഥലം എടുക്കാൻ സാധിച്ചു, അതേപോലെ കൃഷിക്കൂട്ടം ഉണ്ടല്ലോ, എന്തായാലും ചെയ്തുകൊണ്ടിരിക്കൂ, എപ്പോഴും നമ്മള് കാലം വരെ മുന്നോട്ട്.
1: കൃഷിയിൽ തന്നെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമുക്ക് നേടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും
0: നോക്കാം. കൃഷിയിൽ തീർച്ചയായിട്ടും, കാരണം നമ്മൾ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. കാരണം പലഹാരം ചെയ്തിട്ട് തന്നെ ഞാൻ 3 ആള് കൂട്ടിയിട്ട് ടൗണിലേക്ക് പോകും. കാരണം പലഹാരം ചെയ്ത സമയത്ത് നമ്മൾ ഒരു കലക്ഷൻ എടുക്കും, ബുക്ക് ദിവസം പൈസ അതിൽ സ്വരൂപിക്കും, എന്തെങ്കിലും ചെറിയ പൈസ നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ സാധനത്തിന്റെ പൈസയും വെച്ച് പേടിയുള്ള സമയത്ത് സാധനത്തിന് പൈസയും അവിടെ വെക്കും. അപ്പൊ ഓരോ വരവ് ചെലവുണ്ടാവല്ലോ, അതിലൊരു ഫണ്ട് നമ്മള് കലക്ഷൻ കൊടുക്കും ബാങ്കിലേക്ക്, അങ്ങനെ പൈസ വെച്ചിട്ട് പിന്നെ

0: ഞാന് മൂന്നാല് കൂട്ടിപ്പോയിട്ട് മൂന്നുപേർക്കും മോതിരം ഒരേപോലെ ഒരേ തൂക്കത്തിലുള്ള മോതിരം വാങ്ങിച്ചിട്ടുണ്ട്. സന്തോഷം തീർച്ചയായിട്ടും. എന്റെ അപ്പുറം കൂടിയവരാരും പരാജയത്തിലാറെന്നുള്ള ഒരിതാണ്.
1: ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ആത്മവിശ്വാസമുള്ള വനിതാ കർഷകയിലേക്ക്, കുടുംബശ്രീയും കൃഷിയും ചേർന്ന് ജീവിതം മാറ്റിമറിച്ച ശ്രീമതി പി എം സുഹറയുടെ അനുഭവങ്ങൾ നമുക്കും പ്രചോദനമാകട്ടെ. കൃഷി അനുഭവങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം മുണ്ടേരിയിലെ വനിതാ കർഷക ശ്രീമതി പി എം സുഹറ. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.

0: ഉണ്ണിത്താനെ.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
2: കിസാൻ വാണി.
3: കർഷക പക്ഷത്തുനിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.

0: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 14,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,500 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,700 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 10,000 രൂപ, തലശ്ശേരി 8,000 രൂപ, കാഞ്ഞങ്ങാട് 10,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 53,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,500 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട് 5,300 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 610 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080. ആകാശവാണി.
0: ഇന്ന് 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8 മണിക്ക് കാവ്യവിചാരം. ഇതിൽ വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം കവി വീരാൻകുട്ടി സംസാരിക്കുന്നു. തുടർന്ന് വാക്കും ഭാഷയും, എഴുത്തുകാരനും നിരൂപകനുമായ ആശാ മേനോൻ നടത്തുന്ന പ്രഭാഷണം. നാടകം ഇത്തിൽ കണ്ണി പുനഃപ്രക്ഷേപണം. രചന എൻ കൃഷ്ണ പിള്ളൈ. സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ. പങ്കെടുക്കുന്നവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥൻ നായർ, ഷീല, ടി ആർ ഓമന, ഹരിപ്പാട്, മീനാകുമാരി. ഇന്ന് 9:30 നാടകം ഇത്തിൽ കണ്ണി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ എംഎൽഎമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യു ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി വി ബി ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ടി വി കെയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം, അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാസേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തെരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി S.J. നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേക്ക്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ടെക്സ്റ്റൈൽ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു.
7: മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, താമസം, ഇവയിൽ വസ്ത്രത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മൾ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ വീട്ടിലെ തിരശീലകൾ, ആശുപത്രിയിലെ ബാൻഡേജുകൾ, കർഷകർ ഉപയോഗിക്കുന്ന കവർ മെറ്റീരിയലുകൾ, ഇവയെല്ലാം ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ ഭാഗമാണ്. പക്ഷേ ഒരു പ്രധാന ചോദ്യമുണ്ട്, ഈ കോഴ്സ് പഠിച്ചാൽ ഭാവി എന്ത്, സർക്കാർ ജോലി കിട്ടുമോ എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് ഈ സംശയങ്ങൾക്കുള്ള മുഴുവൻ ഉത്തരവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ടെക്സ്റ്റൈൽ ടെക്നോളജി എന്നത് ഫൈബറിൽ നിന്നും വസ്ത്രം വരെയുള്ള മുഴുവൻ നിർമ്മാണ പ്രക്രിയയുടെ ശാസ്ത്രീയ പഠനമാണ്. ഇതിൽ പ്രധാനമായും സ്പിന്നിംഗ്, വീവിംഗ്, നിറ്റിംഗ്, ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ്, ഗാർമെന്റ് മാനുഫാക്ചറിംഗ് എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് കൂടുതലായും പഠിക്കുന്നത്. ഇതൊരു പഴയ വ്യവസായമല്ല, ഇന്നിതൊരു മോഡേൺ ടെക്നോളജി പ്ലസ് ഇന്നൊവേഷൻ ഉള്ള ഒരു ഹൈടെക് ഫീൽഡാണ്. ഇവിടെ മെഡിക്കൽ ടെക്സ്റ്റൈലുകൾ, സ്മാർട്ട് ഫാബ്രിക്കുകൾ, ഫയർ റെസിസ്റ്റന്റ് യൂണിഫോമുകൾ, സ്പേസ് സ്യൂട്ട് വരെ ടെക്സ്റ്റൈൽ മേഖലയിലാണ് വികസിപ്പിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഉൽപ്പാദകരിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണിത്. എക്സ്പോർട്ട് വലിയ തോതിൽ നടക്കുന്നു. ഹാൻഡ്ലൂം, ഹാൻഡ്ക്രാഫ്റ്റ് മേഖലകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ മേഖലയെ നിയന്ത്രിക്കുന്ന പ്രധാന മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽ. അതുപോലെ വ്യവസായ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാന മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അഥവാ MSME. ഇവയാണ് നിങ്ങൾക്ക് സർക്കാർ ജോലി അവസരങ്ങൾ തുറക്കുന്ന വാതിലുകൾ. ടെക്സ്റ്റൈൽ ടെക്നോളജിയിലെ പ്രധാന മേഖലകളെക്കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം. ആദ്യ മേഖലയാണ് ഫൈബർ മാനുഫാക്ചറിംഗ് അഥവാ ഫൈബർ ഉൽപ്പാദനം. ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങളാണ് ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, കോട്ടൺ പോലുള്ള നാരുകൾ തമിഴ്നാട്, ബംഗാൾ മുതലായ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. മാൻമെയ്ഡ് ഫൈബർ അഥവാ മനുഷ്യനിർമ്മിത നാരുകൾ നിർമ്മിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. ഉദാഹരണത്തിന്, വിസ്കോസ് എന്ന റീജനറേറ്റഡ് ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നത് ആദിത്യ ബിർള എന്ന കമ്പനിയാണ്. അതുപോലെ ഇന്ത്യയിൽ പോളിസ്റ്റർ ഉൽപ്പാദിപ്പിക്കുന്നത് റിലയൻസ് എന്ന കമ്പനിയാണ്. ഫൈബർ മാനുഫാക്ചറിംഗ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് സ്പിന്നിംഗ് സ്റ്റേജ് അഥവാ നാരുകളെ നൂലുകളാക്കി മാറ്റുന്ന പ്രക്രിയ. സ്പിന്നിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് വീവിംഗ്. വീവിംഗ് എന്നാൽ രണ്ടു തരത്തിലുള്ള നൂലുകൾ കൂട്ടിച്ചേർത്ത് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ്. ഇത് സാധാരണയായി ലൂം എന്ന യന്ത്രത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിവിധ തരത്തിലുള്ള മോഡേൺ ലൂമുകളായ റാപ്പിയർ, എയർജെറ്റ്, സൊൾസർ പോലുള്ള ഹൈടെക് ലൂമുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത സ്റ്റേജാണ് നിറ്റിംഗ്. വീവിംഗിനേക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയാണ് നിറ്റിംഗ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രെച്ചബിൾ പോലുള്ള ഫാബ്രിക്കുകൾ നിർമ്മിക്കുന്നത്. നിറ്റിംഗിന് ശേഷം അടുത്ത സ്റ്റേജാണ് ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ്. ഡൈയിങ് സ്റ്റേജിൽ തുണികൾക്ക് നിറവും ഡിസൈനുകളും നൽകുന്നു. ഇത് തുണികളുടെ ആസ്തെറ്റിക് വാല്യൂവും കൂടാതെ മാർക്കറ്റ് വാല്യൂവും വർദ്ധിപ്പിക്കുന്നു. ടെക്സ്റ്റൈൽ ടെക്നോളജിയിലെ ഏറ്റവും അവസാന ഘട്ടമാണ് ഗാർമെന്റ് ടെക്നോളജി. ഈ ഘട്ടത്തിലാണ് ഫാബ്രിക്കിനെ വസ്ത്രമാക്കി മാറ്റുന്നത്. കട്ടിംഗ്, സ്റ്റിച്ചിംഗ്, ഫിനിഷിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി എങ്ങനെ ഈ ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന വിഷയം പഠിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനം സാധ്യമാവുന്നത് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന കോഴ്സിലൂടെ മാത്രമാണ്. നിലവിൽ കേരളത്തിൽ 3 പോളിടെക്നിക്കുകൾ മാത്രമാണ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കൊരട്ടി, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം എന്നീ 3 സ്ഥാപനങ്ങളാണ് നിലവിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി കോഴ്സുകൾ പഠിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥാപനങ്ങൾ. ഇവിടെ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാം? 10-ാം തരം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് polyadmission.org എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ച് നേരിട്ട് ഈ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ITI പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒപ്പം +2 സയൻസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രിയായും അഡ്മിഷൻ നേടാവുന്നതാണ്. അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 വർഷം ഡിപ്ലോമ പഠനത്തിനു പകരം കേവലം 2 വർഷം പഠിച്ചാൽ മതിയാകും. ഡിപ്ലോമ കൂടാതെ അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചതിന് ശേഷം എന്തെല്ലാം തുടർ പഠന അവസരങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്? ഡിപ്ലോമ പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനത്തിൽ സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രിയായി അഡ്മിഷൻ നേടാവുന്നതാണ്. ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ശേഷം ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി, ബിടെക് ടെക്സ്റ്റൈൽ കെമിസ്ട്രി, ബിടെക് ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി എന്നീ കോഴ്സുകൾ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് അണ്ണാ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിലും വിദ്യാർത്ഥികൾക്ക് ബിടെക് ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി കോഴ്സുകൾക്കും അഡ്മിഷൻ നേടാവുന്നതാണ്. 3 വർഷ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമയ്ക്ക് ശേഷം തുടർ വിദ്യാഭ്യാസത്തിനായി ബിടെക് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, ബിടെക് ഇൻ ടെക്സ്റ്റൈൽ കെമിസ്ട്രി, ബിടെക് ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് ഹാൻഡ്ലൂം ടെക്നോളജി മുതലായ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കേരളത്തിന് പുറത്ത് അണ്ണാ യൂണിവേഴ്സിറ്റി പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി പോലുള്ള കോഴ്സുകൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളിൽ ബിടെക് ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് ഹാൻഡ്ലൂം ടെക്നോളജി വിഷയങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് എവിടെയെല്ലാമാണ് ജോലി ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വേണ്ട തലങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിക്ക് ഫൈബർ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ജോലി നേടണമെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ സ്പിന്നിംഗ് ആണ് വിദ്യാർത്ഥിയുടെ താല്പര്യമെങ്കിൽ സ്പിന്നിംഗ് യൂണിറ്റിൽ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ,

ക്വാളിറ്റി സൂപ്പർവൈസർ, ക്വാളിറ്റി ഇൻചാർജ് എന്നീ തസ്തികകളിൽ ജോലി നേടാൻ സാധിക്കുന്നതാണ്. വീവിംഗിലേക്കാണ് വിദ്യാർത്ഥിയുടെ അഭിരുചിയെങ്കിൽ വീവിംഗ് യൂണിറ്റുകളിൽ ക്വാളിറ്റി സൂപ്പർവൈസർ, ക്വാളിറ്റി ഇൻചാർജ്, പ്രൊഡക്ഷൻ ഇൻചാർജ്, മെർച്ചൻഡൈസർ മുതലായ പോസ്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഡിസൈനിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ ഗാർമെന്റ് യൂണിറ്റുകളിൽ വിദ്യാർത്ഥികൾക്കായി ഡിസൈനിങ് ജോലികളും ലഭ്യമാണ്. ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ നിലവിൽ 3 പോളിടെക്നിക്കുകൾ മാത്രമാണ് ടെക്സ്റ്റൈൽ ടെക്നോളജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു വർഷം കേവലം 150 പരം വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ കോഴ്സ് പൂർത്തീകരിച്ച് കോളേജിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അതിനാൽ തന്നെ 3 കോളേജുകളിലും 100% പ്ലേസ്മെന്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുന്നു. പണ്ടുകാലങ്ങളിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി വസ്ത്രങ്ങളായി ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മേഖല. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ എന്നാൽ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനായി ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽ എന്നത്. ഉദാഹരണത്തിന് മെഡിക്കൽ ടെക്സ്റ്റൈൽ. നമ്മൾ ആശുപത്രികളിൽ പോയാൽ ആശുപത്രിയിൽ കാണുന്ന സർജിക്കൽ ഗൗൺ, മുറിവുകൾ തുന്നിക്കെട്ടാനായി ഉപയോഗിക്കുന്ന സ്വിച്ചേഴ്സ്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ, പേസ് മേക്കർ എന്നിവയെല്ലാം വികസിപ്പിക്കുന്നത് ടെക്സ്റ്റൈൽ എഞ്ചിനീയർമാരാണ്. അടുത്ത രംഗമാണ് വ്യവസായ രംഗം. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന റബ്ബറൈസ്ഡ് റോഡുകളുടെ അടിയിലും റെയിൽ റോഡ് എംബാങ്ക്മെന്റ്, സോയിൽ റീഇൻഫോഴ്സ്മെന്റ് മേഖലകളിലും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ വളർച്ച വളരെ വലുതാണ്. അടുത്ത മേഖലയാണ് ആഗ്രോ ടെക്സ്റ്റൈലുകൾ. കർഷകരെ സഹായിക്കുന്ന ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളെയാണ് ആഗ്രോ ടെക്സ്റ്റൈലുകൾ എന്ന് വിളിക്കുന്നത്. ക്രോപ്പ് കവർ, മൾച്ച് മാറ്റ്സ്, സീഡ് കവർ എന്നിവയാണ് ആഗ്രോ ടെക്സ്റ്റൈലിന്റെ ഉദാഹരണങ്ങൾ. അടുത്ത ടെക്നിക്കൽ ടെക്സ്റ്റൈലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മേഖലയാണ് സുരക്ഷാ മേഖല അഥവാ പ്രൊട്ടക്റ്റീവ് കവേഴ്സ്. മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ വസ്ത്രങ്ങളും ഉദാഹരണത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഫയർ പ്രൂഫ് ജാക്കറ്റ് എന്നിവ വികസിപ്പിക്കുന്നതും ടെക്സ്റ്റൈൽ മേഖലയിലെ വിദ്യാർത്ഥികളാണ്. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ ഉള്ളിൽ പോലും ടെക്സ്റ്റൈൽ ടെക്നോളജി മെറ്റീരിയലുകൾ അധികമായി ഉപയോഗിച്ചു വരുന്നു. ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മെഷീൻ ഓപ്പറേറ്റർ, ടെക്സ്റ്റൈൽ സൂപ്പർവൈസർ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ്, ക്വാളിറ്റി ചെക്കർ, ലാബ് ടെക്നീഷ്യൻ എന്നീ ജോലികൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജിയാണ് പഠിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ എഞ്ചിനീയർ, പ്രൊഡക്ഷൻ മാനേജർ, പ്രോസസ് എഞ്ചിനീയർ, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ, മെർച്ചൻഡൈസർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബിടെക് ടെക്സ്റ്റൈൽ കെമിസ്ട്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഡൈയിങ് എഞ്ചിനീയർ, പ്രിന്റിംഗ് ടെക്നോളജിസ്റ്റ്, കെമിക്കൽ പ്രോസസ് എഞ്ചിനീയർ, ക്വാളിറ്റി ടെസ്റ്റിംഗ് ഓഫീസർ, ലാബ് അനലിസ്റ്റ് എന്നീ തസ്തികകളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ എന്തെല്ലാം ഗവൺമെന്റ് ജോലികളുണ്ടെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ വ്യവസായമാണ് കൈത്തറി മേഖല. ടെക്സ്റ്റൈൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കേരള ഗവൺമെന്റിന് കീഴിലെ കൈത്തറി സ്ഥാപനങ്ങളിൽ ഹാൻഡ്ലൂം സൂപ്പർവൈസറായും ടെക്സ്റ്റൈൽ ഡിസൈനറായും പ്രൊഡക്ഷൻ അസിസ്റ്റന്റായും വീവിംഗ് സർവീസ് അസിസ്റ്റന്റായും ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ക്വാളിഫിക്കേഷനായി ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി മാത്രമാണ് ആവശ്യം. ഇതുകൂടാതെ ജൂനിയർ ഓപ്പറേറ്റർ ഇൻ ടെയ്ലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് എന്ന തസ്തികകളിലേക്കും ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ജൂനിയർ ഓപ്പറേറ്റർ, സ്വിംഗ് മെഷീൻ ഓപ്പറേറ്റർ, ഗാർമെന്റ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിൽ അവർക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. ഇതിനും ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയാണ് യോഗ്യതയായി ചോദിച്ചിരിക്കുന്നത്. ഈ തൊഴിലിലേക്ക് വിദ്യാർത്ഥികൾക്ക് കേരള PSC വഴി നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വീവിംഗ് ഇൻസ്ട്രക്ടർ ഇൻ ജയിൽ ഡിപ്പാർട്ട്മെന്റിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തും ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ ട്രേഡ് ടെക്നീഷ്യൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്കും വിദ്യാർത്ഥികൾക്ക് കേരള PSC വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള തൊഴിലവസരങ്ങളെപ്പറ്റി നോക്കാം. MSME മന്ത്രാലയം അഥവാ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് മന്ത്രാലയത്തിന് കീഴിൽ നിരവധി തൊഴിലവസരങ്ങൾ ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഇവിടെ ടെക്നിക്കൽ ഓഫീസർ, ടെക്സ്റ്റൈൽ ഓഫീസർ,

0: അസിസ്റ്റന്റ് ഡയറക്ടർ എന്നീ തസ്തികകളിലേക്കും ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽ ഓഫീസിന് കീഴിൽ ടെക്സ്റ്റൈൽ കമ്മീഷണർ ഓഫീസ്, ഡെവലപ്മെന്റ് കമ്മീഷണർ ഫോർ ഹാൻഡ്ലൂം, ഡെവലപ്മെന്റ് കമ്മീഷണർ ഫോർ ഹാൻഡിക്രാഫ്റ്റ്, ജൂട്ട് കമ്മീഷണർ ഓഫീസ് എന്നീ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഇവിടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കൽ ഓഫീസർ, ടെക്സ്റ്റൈൽ ഓഫീസർ, അസിസ്റ്റന്റ് ഡയറക്ടർ മുതലായ തസ്തികകളിലേക്ക് യു പി എസ് സി വഴിയും SSC വഴിയും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ നിരവധി ഫീൽഡ് ലെവൽ ജോബുകളും വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. വീവർ സർവീസ് സെന്റർ പോലുള്ള സ്ഥാപനങ്ങളിൽ ടെക്നിക്കൽ സൂപ്പീരിയന്റ് പോലുള്ള പോസ്റ്റുകളും ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് ലാബുകൾ, ഗവൺമെന്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പോലുള്ള സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് ജോലി അവസരങ്ങൾ നേടാൻ സാധിക്കുന്നതാണ്. ഡിപ്ലോമ പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായാൽ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സൂപ്പർവൈസർ, സുപ്പീരിയർ പോലുള്ള പോസ്റ്റുകളിലേക്ക് നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ പോലുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞത് 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണ്ടതാണ്. ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയുടെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥി ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നിയമനം ലഭിക്കുക. ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ജോലി ചെയ്തതിനു ശേഷം പിന്നീട് പ്രൊമോഷൻ നേടി സൂപ്പീരിയന്റായും, പിന്നീട് പ്രൊമോഷൻ നേടി അസിസ്റ്റന്റ് ഡയറക്ടറായും, പിന്നീട് ഡയറക്ടറായും ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു സ്റ്റേബിൾ ആൻഡ് ലോങ് ടേം കരിയർ ഗ്രോത്ത് ആണ്. ഇതുകൂടാതെ സെൻട്രൽ സിൽക്ക് ബോർഡ്, സെൻട്രൽ വൂൾ ഡെവലപ്മെന്റ് ബോർഡ്, ജൂട്ട് സെക്ടർ എന്നീ മേഖലകളിലും വിദ്യാർത്ഥികൾക്ക് SSC, UPSC, NTA പോലുള്ള പരീക്ഷകൾ എഴുതി ജോലി നേടാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ BTech പഠിച്ച വിദ്യാർത്ഥികൾക്ക് പാറ്റന്റ് എക്സാമിനർ എന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ജോലിയുണ്ട്. പലർക്കും ഈ ജോലിയെപ്പറ്റി അറിയില്ല. ടെക്സ്റ്റൈൽ മേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക മികവുകൾക്കും നൽകുന്ന അംഗീകാരമാണ് പാറ്റന്റ്. ആ പാറ്റന്റ് ലഭിക്കുന്നതിനായി ഓഫീസ് ഓഫ് ദ കൺട്രോളർ ഓഫ് ജനറൽ ഓഫ് പാറ്റന്റ് ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക് എന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ പാറ്റന്റ് എക്സാമിനറായി BTech ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. ഈ മേഖലകളിലേക്ക് ജോലി നൽകുന്നതിനായി NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മുഖേന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വളരെ വലിയ സാമ്പത്തിക പ്രാധാന്യമുണ്ട്. ഇന്ന് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ മൊത്തം മൂല്യം ഏകദേശം $179 ബില്യൺ, അതായത് 14 മുതൽ 15 ലക്ഷം കോടി വരെ. ഇതിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ വാല്യൂ മാത്രം $142 ബില്യൺ വരും. എക്സ്പോർട്ട് മാർക്കറ്റോ $37 ബില്യൺ. ഇന്ത്യയുടെ GDPയിൽ ഏകദേശം 2% സംഭാവനയും ടെക്സ്റ്റൈൽ സെക്ടറിനാണുള്ളത്. മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഏകദേശം 11% പങ്കും ഈ മേഖല നൽകുന്നു. ഇന്ത്യൻ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷൻ അതിനാൽ ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നാണെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതി കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥിരതയോടെ വളരുകയാണ്. 2024-25 വർഷത്തിൽ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ അപ്പാരൽ കയറ്റുമതി ഏകദേശം $37.7 ബില്യൺ, അതായത് മുൻ വർഷത്തേക്കാൾ $1.7 മില്യൺ അധികം. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ ഏകദേശം 8 മുതൽ 9% പങ്കും ഈ മേഖലയ്ക്കുണ്ട്. ഇന്ത്യയുടെ പ്രധാന എക്സ്പോർട്ട് മാർക്കറ്റുകൾ USA, യൂറോപ്പ് എന്നിവയാണ്. ഈ രണ്ട് മാർക്കറ്റുകൾക്കും ചേർന്ന് ഏകദേശം 47% എക്സ്പോർട്ട് ഷെയർ നൽകുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ് ആണ് ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. ഇന്ത്യ ലോക ടെക്സ്റ്റൈൽ രംഗത്ത് വളരെ ശക്തമായ സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. 6th largest എക്സ്പോർട്ടർ ഇൻ ദ വേൾഡ്. ഗ്ലോബൽ ടെക്സ്റ്റൈൽ ട്രേഡിൽ ഏകദേശം 4% ഷെയറും ഇന്ത്യക്കുണ്ട്. ചില മേഖലകളിൽ ഇന്ത്യ ടോപ്പ് പൊസിഷനിലാണ് ഉള്ളത്. ഉദാഹരണത്തിന്, കോട്ടൺ പ്രൊഡക്ഷനിൽ ഇന്ത്യ ലോകത്തിൽ 1st, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഇന്ത്യ ലോകത്തിൽ 2nd സ്ഥാനത്തുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യ ലോകത്തിലെ 5th ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഇത് ഇന്ത്യയുടെ ശക്തമായ ഇൻഡസ്ട്രിയൽ ബേസ് കാണിക്കുന്നു. ടെക്സ്റ്റൈൽ മേഖല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദായക മേഖലയാണ്. അതായത് 45 മില്യൺ ആളുകൾക്കാണ് ടെക്സ്റ്റൈൽ മേഖല നേരിട്ട് തൊഴിൽ നൽകുന്നത്. 100 മില്യണിൽ കൂടുതൽ ആളുകൾക്ക് പരോക്ഷമായും ഈ മേഖല തൊഴിൽ നൽകുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും സ്ത്രീകളിലും വലിയ തൊഴിൽ സാധ്യത നൽകുന്നു. ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിൽ നല്ല വളർച്ചയാണുള്ളത്. 2030 100 ബില്യൺ US ഡോളർ എക്സ്പോർട്ടാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ, സസ്റ്റൈനബിലിറ്റി ഇന്നൊവേഷൻ എന്നിവയാണ് ഫ്യൂച്ചർ ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്ന ഘടകങ്ങൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ടെക്സ്റ്റൈൽ മേഖലയിലെ ഒരു പരമ്പരാഗത വ്യവസായം മാത്രമല്ല, വലിയ സാമ്പത്തിക ശക്തി കൂടിയാണ്. കൂടാതെ ലോകതലത്തിൽ മത്സരിക്കുന്ന ഒരു മേഖല, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ടെക്സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ ഭാവിയും വളരെ പ്രതീക്ഷാജനകമാണ്. ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയെ തന്നെ ഭരിക്കുന്നത് ടെക്നിക്കൽ ടെക്സ്റ്റൈൽ എന്ന മേഖലയാണ്. അതിനാൽ തന്നെ കേരളത്തിലെ സർക്കാർ ടെക്സ്റ്റൈൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, ടെക്സ്റ്റൈൽ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, സ്റ്റാർട്ടപ്പുകൾ, മുദ്രാലോണുകൾ, PMEGP അഥവാ പ്രൈം മിനിസ്റ്റർ എംപ്ലോയി ജനറേഷൻ പ്രോഗ്രാം, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽ സപ്പോർട്ട്, ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡ്ക്രാഫ്റ്റ് പ്രൊമോഷൻ, ഇവ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നു. കേരളത്തിലെ ഹാൻഡ്ലൂം മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വീവേഴ്സ്, ഡിസൈനേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ്, ഇത് ഗ്രാമീണ മേഖലയിൽ വലിയ തൊഴിൽ സാധ്യത സൃഷ്ടിക്കുന്നു.
1: ടെക്സ്റ്റൈൽ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ.
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് മൈനിംഗ് വിഭാഗത്തിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 276 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെവിടെയും നിയമനം ലഭിക്കാം. മൈനിംഗ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ ഫുൾ ടൈം ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. SC ST വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാവും. 2026 April 30 30 വയസ്സ് കവിയരുത്. OBC വിഭാഗത്തിന് 3 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷവും വിമുക്ത ഭടന്മാർക്ക് സേവന കാലയളവിനനുസരിച്ചും വയസ്സിളവ് ലഭിക്കും. 60,000 മുതൽ 180,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. പരിശീലന കാലയളവിൽ പ്രതിമാസം 60,000 രൂപ ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ E1 ഗ്രേഡിൽ ഓഫീസറായി നിയമിക്കും. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് തെരഞ്ഞെടുപ്പ്. GST ഉൾപ്പെടെ 1,180 രൂപയാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും കോൾ ഇന്ത്യ ജീവനക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7.
3: അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കായിക താരങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ആർച്ചറി, അത്ലറ്റിക്സ്, അക്വാട്ടിക്സ്, ബോക്സിംഗ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, സൈക്ലിംഗ്, അക്വസ്ട്രിയൻ, ഫെൻസിംഗ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്സ്, ഹോക്കി, ഹാൻഡ്ബോൾ, ജൂഡോ, കബഡി, കരാട്ടെ, കയാക്കിംഗ്, പെൻകാക്, പവർ ലിഫ്റ്റിംഗ്, റോവിംഗ്, ഷൂട്ടിംഗ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, റസ്ലിംഗ്, വുഷു, വെയ്റ്റ് ലിഫ്റ്റിംഗ്, യോഗാസന തുടങ്ങിയ കായിക ഇനങ്ങളിലായി ആകെ 404 ഒഴിവുണ്ട്. വനിതകൾക്കും അപേക്ഷിക്കാം. 10-ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കായിക യോഗ്യതയിലേക്ക് പരിഗണിക്കുന്ന ചാമ്പ്യൻഷിപ്പുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭിക്കും. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 18 മുതൽ 28 വയസ്സ് വരെയാണ് പ്രായപരിധി. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. 100 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.recruitment.ssb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7.
2: ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു.
4: വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35.

ഈ നിലയത്തിൽ നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലി. മഹാകവി വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ. ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൌമ്യ ബിജു സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. നാളെ രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് പുതുവസന്തം പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 വളപ്പൊട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 12:15 ഫസൽ മുഹമ്മദ് പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. 1 മണിക്ക് മില്ലനിയം മെലഡീസ്.

0: ആകാശവാണി കണ്ണൂർ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.
1: വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം. കവി വീരാൻകുട്ടി തുടരുന്നു.
2: വിദ്വേഷം വിളമ്പുന്നവരോട് വാൽമീകിയും വ്യാസനും സിദ്ധാർത്ഥനും രന്തിദേവനും അശോകനും ശങ്കരനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദും കൺഫ്യൂഷ്യസും ഗാന്ധിജിയും കൊളുത്തിയ വെളിച്ചം കൈക്കൊള്ളാൻ കവി ആഹ്വാനം ചെയ്തു. കൃത്യമായിട്ടും ഇന്ത്യയുടെ ബഹുമതധാരകളെ മുഴുവൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വൈവിധ്യങ്ങളിലൊക്കെയുള്ള വെളിച്ചത്തെ നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വെളിച്ചം എടുക്കുമെന്നല്ല പറയാം. അതിന് സംശയമൊന്നും അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകിയും വ്യാസനും സിദ്ധാർത്ഥനും രന്തിദേവനും അശോകനും ശങ്കരനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദും കൺഫ്യൂഷ്യസും ഗാന്ധിജിയും ഒക്കെ കൃത്യമായിട്ട് കവിതയിൽ ആലേഖനം ചെയ്തുകൊണ്ട് തന്റെ നിലപാടിന്നതാണ് ഉറപ്പിച്ച് സംശയലേശമെന്ന് പറയാനുള്ള ശ്രമം നടക്കുന്നത്. തോക്കിന് വേണ്ടി ചെലവിട്ട ഇരുമ്പിനെ ഉരുക്കിയിട്ട് ബലമുള്ള കലപ്പയെ വാർക്കണമെന്ന സ്വപ്നമാണ് കവിയുടെ ഹിംസക്കെതിരെയുള്ള സ്വപ്നം. വലിയ സന്ദേശമാണത്. ഇനി മറ്റൊന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു ഉപാധി പ്രേമം എന്ന ദിവ്യ ഔഷധമാണ്. എനിക്ക് തോന്നുന്നു മലയാള കവിതയില് ഈ ദാമ്പത്യ പ്രണയത്തെ, അശാന്തി കാണുന്ന വൈയക്തിക പ്രണയമല്ല, ദാമ്പത്യ പ്രണയത്തെ ഇത്ര മനോഹരമായിട്ട് തന്നിലുള്ള പുരുഷനെ ഏറെക്കുറെ റദ്ദ് ചെയ്ത് സ്ത്രീയുടെ പ്രണയത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള, അനുഭൂതി മധുരമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള കവിതകള് കുറവാണെന്നാണ് എന്റെ വിശ്വാസം. നിരുപാധിക സ്നേഹം എന്ന മരുന്ന് കൊണ്ടാണ് വാഴ്വിന്റെ ആത്മത്തിന്റെ ദുഃഖത്തെ കവി മറികടക്കുന്നത്. ദാമ്പത്യ പ്രണയത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ചിത്രങ്ങൾ അതിനുദാഹരണമാണ്. ഒരു കവിത മാത്രം പറയാം. വയറൊഴിയാൻ ആവശ്യപ്പെടുന്ന ഗർഭിണിയായ പത്നിയുടെ മുമ്പിൽ അപരാധിയായിട്ട് നിൽക്കുകയാണ് കവി. ഒഴിയാൻ പറ്റുന്നില്ല, താൻ അപരാധിയാണ് എന്ന അപരാധബോധത്തോടെ നിൽക്കുകയാണ് കവി. പാതിമയ്യ അനുഭവിക്കുന്ന പീഡയെ കണ്ടറിയാത്ത പാപിയായ തനിക്ക് അതിനെങ്ങനെ കഴിയും എന്നാണ് അയാളുടെ ആ അപ്പോഴത്തെ സങ്കോചത്തിന് കാരണം. ഏറ്റവും പ്രണയമധുരമായ സന്ദർഭമാണ്. അപ്പോൾ പോലും താൻ നീതി ചെയ്തോ തന്റെ പാതിമയ്യോട് എന്ന ആ നീതിബോധത്തിന്റെ ശോകമാണ് കവിയെ ഭരിക്കുന്നത്. അപ്പോഴും കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ

മനോഹരമായിട്ട് കവിതയായിട്ടുള്ള അദ്ദേഹത്തിന്റെ. എല്ലാ ദിവസവും ഒരു വൃദ്ധനാണ് കടവ് കടത്താറുള്ളത്. ഒരു ദിവസം അവിടെ കണ്ടത് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു കയറു എന്ന് പറഞ്ഞിട്ട് അവൾ അയാളെ, അവൾ അധികം സംസാരിക്കുകയൊന്നുമില്ല, ഈ തോണിയിൽ കയറ്റി അക്കരെ എത്തിക്കുകയാണ്. ആരാണ് അവൾ അറിഞ്ഞുകൂട്ട, അവൾ പോയി പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല. ആ കടത്തുകാരന്റെ മകളാണോ? സാധ്യതയില്ല, അയാൾ ബ്രഹ്മചാരിയാണ്. പിന്നെ ആരാണവൾ? അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. നടന്നു നടന്ന് എവിടെയും കാണുന്നില്ല. എവിടെയോ വെച്ച് ജീവിത പ്രേമത്തിന്റെ ഒരു വാക്യം അവളിൽ നിന്ന പോലെ കവി കേൾക്കുകയാണ്. അത് നീയായിരുന്നോ എന്ന് അപ്പോൾ കവി ചോദിക്കുന്നു. ഇങ്ങനെ പ്രണയത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പ്രണയം എന്ന ഔഷധത്തെക്കുറിച്ചുള്ള വിശ്വാസം അദ്ദേഹത്തിന്റെ കവിതകളിൽ വരുന്നു എന്നുള്ളത്. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. മനുഷ്യന്റെ ബൗദ്ധ ദർശനത്തിന്റെ കൂടെ സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ടാകണം. അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും മനുഷ്യന്റെ ദുഃഖ കാരണങ്ങളിൽ ഒന്ന് വലിയതിനോടുള്ള മോഹവും ആർത്തിയുമാണെന്നുള്ള ഒരു സങ്കല്പം ഖിത്തത്തിന്റെ കവിതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പിടികിട്ടാനിടയുണ്ട്. കാരണം ചെറുതുകളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഒരു, അതിനെ ഹൃദയാലിംഗനം ചെയ്യുന്നതിന്റെ ഒരു ശക്തി പലപ്പോഴും കവിതയിൽ കാണാം. ഒറ്റ ഒരു കവിത ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിളാനദി തന്റെ പാർശ്വത്തിലുള്ള കിണറിനോട് പറയുന്നു, ആന്ധ്യം കൊണ്ട് ചുരുങ്ങിപ്പോയതാണ് നീ. നീ ഇങ്ങനെ ചെറുതായി പോയത് നിന്റെ ആന്ധ്യം കൊണ്ടാണ്. നിനക്ക് രക്ഷപ്പെട്ടെങ്കിൽ നീ എന്നെ ചേർന്നോളൂ. നീ കിണറിനെ പുഴയിലേക്ക് ചേരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. കിണർ പക്ഷേ അതിനെതിരൊന്നും പറഞ്ഞില്ല, ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. വേനൽക്കാലമായി നിളവറ്റി, പാടവും എല്ലാം വറ്റി. അപ്പോഴും ബാക്കി വന്നവർക്കായി ഇരുട്ട് വെള്ളം കാത്തു സൂക്ഷിച്ച കിണറിന് ആ ജീവജാലങ്ങളും പാടവും നന്ദി പറയുക. പുഴ വലുതായിരിക്കാം, അതിന് ഉജ്ജ്വലമായ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ യഥാസമയത്ത് ഈ കൊച്ചു കിണറിനും ചിലത് ചെയ്യാനുണ്ട് എന്ന വലിയ കാഴ്ചപ്പാട്, ചെറുതിനോടൊപ്പം നിൽക്കുന്നതിൻ്റെ ധന്യത. അതുകൊണ്ട് വലിപ്പത്തെ നിഷേധിക്കുക, വലിയതിനെ നിഷേധിക്കുക, ആർത്തിയെ നിഷേധിക്കുക, ഈ തരത്തിലുള്ളൊരു കുറച്ച് ആത്മീയം, സ്പിരിച്വൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പരിഹാരം മനുഷ്യ ദുഃഖത്തിന് പകരമായി ഉണ്ട് എന്ന് പറയുന്ന കവിത കൂടിയാണ്. അതിൽ ആ പുഴു എന്ന കവിത അങ്ങനെ തന്നെയാണ്. പുഴു പറയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, കാലപുരുഷന്റെ കിരീടത്തിൽ സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ തൂവലില്ല, എനിക്കാണെങ്കിൽ ചെറിയ കാലമേ ഉള്ളൂ, ബലവുമില്ല, പക്ഷെ എനിക്ക് ഞാനായി ഇരുന്നാൽ മതി, കാരണം ഞാൻ അരിച്ചു ചെല്ലുന്നിടത്തൊക്കെ അക്ഷരങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു ഈ പുഴുവിനെയൊക്കെ കവിതയുടെ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ട്, കാലപുരുഷനുമായിട്ടാണ് അവിടെ താരതമ്യം, സ്ഥാപിച്ചെടുക്കുന്നതിലെ ഈ ദർശനം ഒരു പക്ഷെ ഈ താൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പരിഹാരം എന്ന നിലയിൽ അബോധമായിട്ട് കവി എത്തിച്ചേർന്നിരുന്ന ഇടങ്ങളായിരിക്കാം എന്നും തോന്നുകയാണ്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം, വരും വരായികകൾ ഓർക്കാതെ വീട് വിട്ടുപോകുന്ന ഒരു 5 വയസ്സുകാരനുണ്ട് അക്കിത്തിന്റെ കവിതയിൽ. അദ്ദേഹത്തിന്റെ 2 കവിതകൾ, ഒന്ന് ഡ്രൈവർ കുളന്തൈ, ചെറിയ കുട്ടി ഷൊർണൂർ ജംഗ്ഷനിൽ ചെന്നിട്ട് തീവണ്ടി നിർത്തിയിട്ടത് കാണുന്നു, ജിഞ്ചിൻ മുറിയിൽ ചെന്നിട്ട് കുറ്റിയും കൊളുത്തും പിടിച്ചു വലിച്ചപ്പോൾ തീവണ്ടി പുറപ്പെട്ടു, ഡ്രൈവർ ഇല്ല, ഈ കുളന്തയാണ് ഡ്രൈവർ. അത് സുഖമായിട്ട് കഞ്ചിക്കോട്ട് എത്തി, അതാണ്, ഒരു അപകടവും ഇല്ലാതെ കഞ്ചിക്കോട്ട് എത്തി. ദൈവം ആരുടെ കൂടെയാണ് എന്ന ചോദ്യത്തിന് കുട്ടികളുടെ കൂടെയാണ് എന്നാണ് അക്കിത്തത്തിന്റെ സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഉത്തരം അതാണ്, ദൈവം ആരുടെ കൂടെയാണ്, അത് നിഷ്കളങ്കതയുടെ കൂടെയാണ്. മറ്റൊരു കവിതയുണ്ട്, ആ കവിത കൂത്തു കാണാൻ എന്നുള്ള കവിതയാണ്. 5 വയസ്സുള്ള കുട്ടി അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ ഒറ്റയ്ക്ക് അങ്ങ് പോയി, വഴിയിൽ വെച്ച് ആളുകളൊക്കെ തടഞ്ഞു നിർത്തി, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അതിലെ അപകടമൊക്കെ ബോധ്യപ്പെടുത്തി ആളുകൾ കൂടി, മകൻ നഷ്ടപ്പെട്ട് തെറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന അച്ഛൻ കാണുന്നത്, കുറേ ആളുകൾ ഈ കുഞ്ഞിനെ തടഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതാണ്. മകനെ കണ്ടുകിട്ടിയ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് കണ്ണീരുകൊണ്ട് മുഖം തുടച്ച് കുഞ്ഞിനെയും തോളിലേറ്റി അച്ഛൻ നടക്കുന്നു. എന്നിട്ട് കവി പറയുന്നുണ്ട്, എത്തിയത് പക്ഷേ വീട്ടിലല്ല, അല്ലിമൽക്കാവിലെ കൂത്തമ്പലത്തിന്റെ പടിയിലാണ് എന്ന് പറയുന്നുണ്ട്. ഈ പുറപ്പെട്ടു പോകുന്ന കുട്ടി വരുമ്പരായി അറിയാതെ, അല്ലെങ്കിൽ അപകടം പറ്റുമോ എന്നറിയാതെ സാഹസികമായിട്ട് പുറപ്പെട്ടു പോകുന്ന ഒരു കുട്ടി ജീനിയസ് ആയിട്ട് എല്ലാ കവികളിലും ഉണ്ടെന്ന് അറിയാൻ വിചാരിക്കുന്നു. പുറപ്പെടാൻ അയാൾ എടുക്കുന്ന റിസ്ക് ഉണ്ട്, ആ റിസ്ക്കാണ് കവിത, അയാളുടെ കവിത എന്ന് പറയുന്നത്. മലയാളത്തിൽ ഈ ജെന്യൂനിറ്റി ഉള്ള അപൂർവം കവികളിൽ ഒരാളാണ് അക്കിത്തം എന്ന് ഏത് കവിത എടുത്ത് പറഞ്ഞാലും സമർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അക്കിത്തത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹം അച്ഛനും മകനും തമ്മിലുള്ള, നാസ്തികനും ആസ്തികനും തമ്മിലുള്ള സംവാദം, ദൈവമുണ്ടോ ഇല്ലയോ, ദൈവമുണ്ടോ ഇല്ല എന്ന് തർക്കിക്കുന്നതിനിടയിൽ കവി ഒഴിഞ്ഞു മാറി, എനിക്കറിയില്ല, വാസ്തവം എനിക്കറിയില്ല, പക്ഷെ പ്രത്യയശാസ്ത്രം വന്നിട്ട്

0: തന്നെ ഗ്രസിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും. സന്ദേഹിയായ ആസ്തികൻ എന്ന നിലയിൽ നിന്ന് പിന്നീട് അക്കിത്തം പൂർണ്ണ ഭക്തിയുള്ള മനുഷ്യനായിട്ട് മാറി. ഒരുപക്ഷെ ആൾദൈവത്തെ പോലും ആരാധനയോടെ കാണുന്ന ഒരാളായിട്ട് മാറി. അങ്ങനെ വ്യക്തിക്ക് അങ്ങനെയുള്ള മാറ്റങ്ങൾ അനുവദിക്കപ്പെട്ടുള്ളതാണ്. അത്തരം മാറ്റങ്ങൾ ഒരാൾ കുട്ടിയായിരുന്നപ്പോ ഭക്തനായിരുന്ന ഒരാൾക്ക് പിന്നീട് നാസ്തികനായിക്കൂടെ അങ്ങനെയൊന്നുമില്ല. അക്കിത്തത്തിന്റെ കഴുത്തിൽ പ്രത്യയശാസ്ത്രം പിടിച്ചു, പിടിക്കുക മാത്രമല്ല കൈവശപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ അപ്പോഴത്തെ അയഞ്ഞ പ്രതിരോധത്തിന് കാരണം എന്തായിരുന്നു? ഒരുപക്ഷെ നമുക്ക് ന്യായീകരിക്കാം, ഈ തന്നെ ഗ്രസിക്കുന്ന ഹിംസയുടെ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഭൗതികാവസ്ഥയിൽ നിന്ന് മാറി ആത്മീയമായ ഒരു വേറൊരു അവസ്ഥയിലേക്ക് അപ്പോഴേക്കും കവി എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അത് ന്യായീകരിക്കാം. പക്ഷെ ഞാൻ കാണുന്ന ഉത്തരം, ഒരാളെ നിങ്ങൾ സത്യസന്ധമായിട്ട് അറിയാൻ അയാളുടെ ജീവിതത്തേക്ക് നോക്കുകയല്ല വേണ്ടത്, അയാളുടെ കവിതയിലേക്ക് നോക്കുകയാണ്. ജീവിതം നിങ്ങൾക്ക് തരുന്ന സംശയങ്ങളെ തീർക്കാൻ ആ കവിതയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ കവിത പറയുന്നത് വിശ്വസിക്കുക. ആ വിശ്വാസത്തിന്റെ പുറത്താണ് എനിക്ക് അക്കിത്തം മഹാകവിയാകുന്നത്. യഹൂദ അമിഖൈ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ഹീബ്രു കവി ഇസ്രായേൽ സൈന്യത്തിലെ അംഗമായിരുന്നു. 1938 മുതൽ 63 വരെ ഈ മനുഷ്യൻ ബ്രിട്ടീഷ് ആർമിയിലും ഇസ്രായേലിന്റെ സേനയിൽ നേരിട്ടും യോദ്ധാവായിട്ട് പ്രവർത്തിക്കുന്നു. എന്നുവെച്ചാൽ പലസ്തീനെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള കവിയാണ് തൊഴിൽപരമായിട്ട് യഹൂദ അമിഖൈ. പക്ഷെ അദ്ദേഹമാണ് ലോകത്തിൽ സമാധാനത്തിന്റെ ഏറ്റവും മഹത്തായ കവികൾ. ദ ഡയമീറ്റർ ഓഫ് ദ ബോംബ് അദ്ദേഹത്തിൻ്റെ ബോംബിന്റെ വ്യാസം 30 സെന്റിമീറ്റർ, 30 മീറ്ററാണ് അതിന്റെ ആഘാത പരിധി. അതിനോട് ചേർന്നാണ് തകർന്ന കെട്ടിടവും ആശുപത്രിയും പള്ളിക്കൂടവും ഉള്ളത്. അവിടെ കൊല്ലപ്പെട്ട് അടക്കം ചെയ്ത പെൺകുട്ടി 100 നാഴിക ദൂരെ നിന്ന് വന്നതാകയാൽ ഇപ്പോൾ ബോംബിന്റെ വ്യാസം 100 നാഴിക. അവളെ ഓർത്ത് വൻകരയ്ക്കക്കരെ ഒരാൾ തേങ്ങുന്നു. അയാൾ ലോകത്തെ മുഴുവൻ അതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. 30 സെന്റിമീറ്റർ ബോംബ് ഇപ്പൊ ലോകത്തോളം വ്യാസമുള്ള ബോംബായിട്ട് മാറി എന്ന് ഡാമേജ് ഓഫ് ദ ബോംബ് എന്നുള്ള കവിത എഴുതിയത് ഒരു പട്ടാളക്കാരനാണ്. ഒരാളുടെ തൊഴിലിലേക്കോ വ്യക്തി എന്ന നിലയ്ക്കോ അയാൾ അകപ്പെട്ട പരിണിതികളിലേക്കോ മാത്രം നോക്കിയിട്ട് അത് നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചില കാലങ്ങളിൽ അയാളെടുത്ത നിലപാട് വ്യക്തി എന്ന നിലയ്ക്ക്, കവിയെന്ന നിലയ്ക്ക്, വ്യക്തി എന്ന നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും. അത് തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, കവിതയിൽ അയാൾക്ക് ജാമ്യമുണ്ടെങ്കിൽ അതാണ് ശരി. അക്കിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിച്ച ഒരു കവിതയിലും മാനവികതയുടെ ദർശനത്തെ പൊള്ളിക്കുന്ന, നിഷേധിക്കുന്ന ഒരു വരിയും ഞാൻ കണ്ടിട്ടില്ല. അകപ്പെട്ടുപോയ ചില നിസ്സഹായതയിൽ നിന്നൊരു വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകാം. സത്യസന്ധമായിട്ട് അയാൾ ജീവിച്ച ഒരു ജീവിതം ഉണ്ടാകാം. കവിതയിൽ മാത്രമേ ഒരാൾക്ക് സത്യം പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ സത്യത്തെ വീണ്ടും വിശ്വസിക്കുന്നു. ബുഫെ എന്നൊരു കവിതയുണ്ട് അദ്ദേഹത്തെ അവസാന കാലത്ത്. ബുഫെ എന്നുള്ള കവിതയിൽ പറയുന്നു, ബുഫെ നമുക്ക് അറിയാലോ, നിന്നിട്ട് ഭക്ഷണം കഴിക്കുക, അതാണ് ജീവിതത്തിന്റെ നല്ല രൂപം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വയസ്സുകാലത്ത് അങ്ങനെ എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല, ഒരുങ്ങി നിൽക്കുക. ഇരുന്ന് കഴിക്കുന്ന ആൾക്കെന്തോ സമയമുണ്ടെന്നൊരു ബോധമുണ്ട്, നിന്ന് കഴിക്കുന്ന ആൾക്ക് അടുത്ത നിമിഷം മരണമാണ്. അതൊരു ഇതാണ് യഥാർത്ഥ ഇക്കാലത്തിന്റെ രൂപമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയാണ് ഒരു കവി ഏറ്റവും പുതിയൊരു ഒരു അനുഭവത്തെ തന്റെ ആത്മത്തിന്റെ ദർശനവുമായി ചേർക്കുന്നത്. ഇതൊരു വലിയ കവിക്ക് മാത്രമേ സാധിക്കുള്ളൂ, അക്കിത്തത്തിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞു, വളക്കിലുക്കത്തിൽ വേദന കാണണമെങ്കിലേ വളക്കിലുക്കത്തിൽ വേറെ എന്തും കിട്ടും, പ്രേമം കിട്ടും, ജീവിതത്തിന്റെ ഉല്ലാസം കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ അതിന് വേദനയുടെ മഹാചരിത്രം ഉണ്ടെന്ന് പറയണമെങ്കിൽ ആ കവി ഏത് വഴിക്കാ പോയിട്ടുണ്ടാവുക? പിന്നെ ചോറിനും വേണ്ടിയിട്ട് അന്യന്റെ ചൊൽപ്പടിക്ക് എന്നെ ബലി കൊടുക്കുന്നു ഞാൻ എന്ന് തിരിച്ചറിയുന്ന ആ യുവാവ്, എല്ലാ പൂർവ്വജന്മമാണെന്ന് അച്ഛനോട് തർക്കിക്കുന്ന യുവാവ്, അതിനുശേഷം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അപ്പുറത്തേക്ക് ഈ മനുഷ്യന്റെ അഹങ്കൃതി ഉണ്ടല്ലോ, ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് കണ്ണിൽ നരകത്തിയാണ് കവിയുടെ. അപ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നുകിൽ ഒരു ശാപമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഉപഹാസത്തിന്റെ ഐറണിയുടെ സന്ദർഭം ഉപയോഗിച്ചിട്ട് അതിനെ പറയാൻ ശ്രമിക്കും. ആ ഉപഹാസത്തിന്റെ സന്ദർഭത്തിലാണ് കവി പറയുന്നത്. ഇതെല്ലാം കണ്ട് സഹികെട്ട് കരയുന്ന കവിക്ക് മറ്റൊന്നും ആശംസിക്കാനില്ല. അതൊരു ശാപം പോലെയോ അല്ലെങ്കിൽ ഒരു ഉപഹാസത്തിന്റെ ഭാഷയിലുള്ള കളിയാക്കൽ പോലെയോ ആണ്. വെളിച്ചം ദുഃഖമാണ് നീ തമസല്ലോ സൂപ്പർ, നിനക്ക് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ അതൊരു തത്വമായിട്ട് പറയല്ല കവി. സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് ആ കവിയെ വായിക്കുമ്പോൾ അദ്ദേഹം പറയുക പോലും ചെയ്തിട്ടില്ല, എങ്ങനെ ഇതേ ഈ ആശംസയെ നിനക്ക് വേണ്ടു, ഇതിനെ നീ ഉള്ളൂ എന്നാണ്. അതായത് കവി കവിയുടെ ദർശനമായിട്ട് പറയുക പോലും അല്ല.
1: വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം, കവി വീരാൻകുട്ടി ചെയ്ത പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഭാഷയും വാക്കും സംസാരിക്കുന്നത് എഴുത്തുകാരനും നിരൂപകനുമായ ആശാ മേനോൻ.
1: ദാഹനാശകമായി തീരുന്ന വാക്കിനെ കുറിച്ച് കസൻ സാഹിസ് എഴുതിയത് ഏജിയൻ കടൽ തീരത്ത് എവിടെയോ വെച്ച് ഓർമ്മിക്കുന്നുണ്ട്. വംശത്തിനായുള്ള തന്റെ മൊഴിയുടെ അവസാനം ഭാഷയെ ജലത്തോട് ഉപമിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരിക അതിൻ്റെ സ്ഫടികത്വവും സുതാര്യതയുമാണ്. പുഴ ഒഴുക്കിക്കൊണ്ടുപോകുന്ന വെള്ളാരങ്കല്ലുകളുടെ മാർദ്ദവം എന്ന രൂപത്തിലും ഈ തെളിമയാണ് സ്ഫുരിക്കുക. ദാഹം മാറാൻ ആരും വാക്ക് കുടിക്കാറില്ല. കുടിക്കാതെ തന്നെ ശമനം അനുഭവപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അതുപോലെ വിശപ്പ് മാറാൻ ആരും വാക്ക് ഭുജിക്കാറില്ല. ഭുജിക്കാതെ തന്നെ ശമനം അനുഭവപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാമെങ്കിലും അനാദികാലം തൊട്ടേ വാക്ക് ജലമായും അഗ്നിയായും പ്രാണനായും ആകാശമായും സങ്കല്പിക്കപ്പെട്ടതിൽ കാവ്യാത്മകത മാത്രമല്ല, വാക്ക് പ്രയോഗിക്കുന്നത് പഞ്ചഭൂതാത്മകമായ ചേതനയാണല്ലോ. അഗ്നിയും ജലവും ആകാശവും പ്രാണനും സമ്യക്കായ അനുപാതത്തിൽ കുടികൊള്ളുന്ന ചേതന, അതിൻ്റെ പ്രകാശനമാണല്ലോ വാക്ക്. ചിത്രലിപികളാവട്ടെ പ്രകൃതിയിലെ ഓരോ രൂപത്തിൻ്റെയും സൂക്ഷ്മമായ രേഖകളാണ്. വാക്കുകൾക്ക് പിറകിലെ അക്ഷരങ്ങളാവട്ടെ വീണ്ടുമൊരു നിശബ്ദ പരിണാമം ഓർമ്മിപ്പിക്കുന്നു. ബ്രാഹ്മി ലിപിയിൽ നിന്ന് വേറിട്ട് വന്ന് വിവിധ മിശ്രണങ്ങളിലൂടെ രൂപപ്പെട്ട ഉറുദു, കർണാടക, തമിഴ്, മലയാളം ലിപികൾ, ലത്തീൻ ലിപിയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ രൂപപ്പെട്ട ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ജർമ്മൻ ലിപികൾ, ഇവയൊക്കെയും പ്രദത്തം എന്ന് തന്നെ നാം നിരൂപിച്ചു പോകുന്നു. മനുഷ്യന്റെ പരിശ്രമങ്ങൾ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കാമെങ്കിലും അക്ഷരങ്ങളുടെയും ഭാഷയുടെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഇവിടെ. സാന്ദർഭികമായൊരു പരാമർശം മാത്രമാണ് ഉദ്ദേശിച്ചത്. അഥവാ ഒട്ടേറെ സാർവത്രികത്വം ആവശ്യപ്പെടുന്ന അത്തരം അന്വേഷണങ്ങളിൽ നിന്ന് ജലമയം ചോർന്നു പോയെന്നിരിക്കും. വാക്കുകളുടെ സമുച്ചയമായ ഭാഷ പ്രാണനോടും അഗ്നിയോടും ആകാശത്തോടും ഉപമിക്കപ്പെടാറുണ്ടെങ്കിലും ജലത്തോടാണ് ഏറ്റവും സാദൃശ്യം വഹിക്കുന്നത്. സൗന്ദര്യാത്മമായ പരിപ്രേക്ഷ്യത്തിലും പാരിസ്ഥിതികമായ പരിപ്രേക്ഷ്യത്തിലും ഭാഷയുടെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയെ പരൽജലമെന്ന് വിളിച്ചിട്ടുണ്ട്. പൂന്താനത്തിന്റെ കവിത എങ്ങനെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പൂന്താനത്തിന്റെ പരൽ ജലത്തലുമാണ്. പരൽ ഊറുന്ന ജലമെന്നെ ഇതിന് അർത്ഥകൽപ്പന നൽകേണ്ടു. ധർമ്മസാരം ഊറുന്ന വാക്ക് അഥവാ പരലുകളെ കുറിച്ച് കൗതുകകരമായൊരു നിരീക്ഷണം എണസ്റ്റ് ഫിഷർ നടത്തിയത് പെട്ടെന്ന് മനസ്സിൽ വരുന്നു. നെസസിറ്റി ഓഫ് ആർട്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം, അത് വായിക്കുന്നത് കവിത വായിക്കുന്നതിനോട് തുല്യം തന്നെയുള്ള ഒരു അനുഭവമാണ്. രൂപത്തിന്റെയും അന്തസ്സത്തയുടെയും പ്രാഥമ്യം അല്ലെങ്കിൽ മികവ് വിശകലനം ചെയ്യുന്നതിനിടയ്ക്കാണ് അദ്ദേഹം പദാർത്ഥത്തിന്റെ ഈ പ്രാഗ്രൂപത്തെ സ്പർശിക്കുന്നത്. ഓരോ വസ്തുവും അതിന്റെ തികവിലേക്ക് വെമ്പൽ കൊള്ളുന്നു എന്ന ആധ്യാത്മികവാദികളുടെ ആശയത്തെ നിരാകരിച്ചുകൊണ്ട് ഏണസ്റ്റ് ഫിഷർ അങ്ങനെ നിരീക്ഷിക്കുന്നു. ക്രിസ്റ്റലുകളുടെ ഘടന, അതിൽ സന്നിഹിതമായ പരമാണുക്കളുടെ വിന്യാസം അനുസരിച്ചാണ് പുതിയ രൂപം പുതിയ ഘടനയെ ഉരുവാക്കുകയല്ല, മറിച്ച് പുതിയ ഘടന പുതിയ രൂപങ്ങൾക്കിന് വഴി നൽകുകയാണ്. പുതിയൊരു ഫോം പുതിയൊരു കണ്ടന്റിനെ ഉണ്ടാക്കണോ അതോ ഒരു പുതിയൊരു കണ്ടന്റ് പുതിയൊരു ഫാമിനെ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. ഈ മോർഫോളജി സാഹിത്യത്തിൽ പ്രയോഗിക്കുമ്പോൾ പുതിയ കലാരൂപം പുതിയ അന്തസ്സത്ത ഉരുവാക്കുന്നു എന്നല്ല, പുതിയ അന്തസ്സത്ത പുതിയ കലാരൂപത്തെ നിർണയിക്കുന്നു എന്നാണ് സിദ്ധിക്കുക. ഒരു കലാസൃഷ്ടിയുടെ അകം പുറത്തേക്കാൾ പ്രധാനമാവുന്നു. ഇതെല്ലാം നിശ്ചിതമായ വിന്യാസങ്ങൾക്ക് അനുസൃതമാകയാൽ ആധ്യാത്മിക ചോദനയ്ക്ക് സാങ്കത്യമൊന്നുമില്ല. പക്ഷേ ഈ നിശ്ചിതത്വത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റങ്ങൾക്ക് അനുസൃതമായി പരമാണുക്കൾ വിവിധ രീതിയിൽ വിന്യസിക്കപ്പെട്ടിരുന്നിരിക്കും. അതിഭൗതികമായ ഒരു ക്രമം ഈ യാദൃച്ഛ്യ വിന്യാസത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണെന്ന് ഏണസ്റ്റ് ഫിഷർ ഉന്നയിക്കുകയാണ്. ഓരോ പരമാണുവിനും ക്രിസ്റ്റലിനകത്തെ അതിൻ്റെതായ ചലനത്തിന്റെ വ്യാസാർദ്ധമുണ്ടെന്നും റേഡിയസും അത് കരണപ്രതികരണങ്ങളിൽ അധിഷ്ഠിതമാണെന്നും അദ്ദേഹം തുടരുന്നുണ്ട്. ഈ കരണപ്രതികരണങ്ങളുടെ ഉളവായി വരുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ പുതിയ ഭാഷയമായ സംഗ്രഹാവബോധം വായിച്ചറിയാൻ ഏണസ്റ്റ് ഫിഷർ ജീവിച്ചിരുന്നില്ലല്ലോ. പദാർത്ഥത്തിന്റെ കണങ്ങളും മനസ്സിന്റെ കണങ്ങളും തമ്മിലുള്ള കാതലായ വ്യത്യാസം അടിവര ഇടുന്ന സംഗ്രഹാവബോധം പ്രാർത്ഥനയെയും ഈശ്വര സത്തയെയും തിരസ്കരിക്കുകയില്ല. ഭാഷയുടെ ശുദ്ധജലാവസ്ഥയെ ചിന്തിക്കുമ്പോൾ ക്രിസ്റ്റലുകൾ മനസ്സിൽ വരാതെ വയ്യ. സൗന്ദര്യാത്മകമായ പരിപ്രേക്ഷ്യത്തിൽ ഭാഷ ജലത്തോടാണ് സാധർമ്യം വഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ഏറെക്കുറെ സ്വയം പ്രകാശിതമായ ഒരു സംഗതിയാണ്. അഗ്നിക്കും പ്രാണനും ആകാശത്തിനും ജലത്തെപ്പോലെ ഒഴുകിക്കൊണ്ടിരിക്കുവാൻ വയ്യല്ലോ. ഒരു വനത്തിൽ പടർന്നു വരുന്ന അഗ്നി ജീവനേക്കാളേറെ മരണമാണ് പ്രതീകവൽക്കരിക്കുക. അഗ്നിയുടെ നദി എന്നത് ശാപമാണ് അർത്ഥമാക്കുക, റിവർ ഓഫ് ഫയർ. പർഗേറ്ററിയുടെ ധ്വനി പ്രസിദ്ധമാണല്ലോ. അഗ്നിയൊരു ശുദ്ധീകരണ പ്രക്രിയ വ്യഞ്ഞിപ്പിക്കുന്നുണ്ട്. വാസ്തവം അഗ്നിയില്ലാതെ ജലം ഭൂമിയിൽ ഉളവാകില്ലായിരുന്നതാനും. പക്ഷേ ഭൂഗർഭ പരിണാമങ്ങളുടെ ആ ഘട്ടം പ്രാചീനമാണ്. ജീവൻ ആവിർഭവിച്ച ജലശയ്യ പിന്നീടായിരുന്നല്ലോ. ശുദ്ധീകരണ പ്രക്രിയയിലാവട്ടെ

അഗ്നി അരണിയിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെടുകയാണ്. അത് പ്രക്ഷിപ്തമാണ്. ഒരു ഗ്രഹത്തെ ആകെ ആർദ്രമാക്കിക്കൊണ്ട് മരുവുന്ന സാന്നിധ്യമല്ല ഭൂമിയിലെ ആർദ്രമാക്കുന്നത്. ഭൂമിയുടെ പ്രസൻസ് ജലത്തിന്റെ സാന്നിധ്യമാണ്. അഗ്നി അവിടെയൊന്നും ജലത്തെ ആകെ ആർദ്രമാക്കി മരുവുന്ന സാന്നിധ്യമല്ല. നമ്മുടെ ശരീരത്തിൽ ഉള്ളതുപോലെ അന്തരീക്ഷത്തിലും അഗ്നി സൂക്ഷ്മമായി വർത്തിക്കുന്നു. ഔഷധികളിൽ ബടവാഗ്നിയായി, മേഘങ്ങളിൽ മിന്നലായി, ആകാശത്തിൽ ജ്യോതിർഗോളങ്ങായി. സൂര്യനെ നഭസ്സിലെ അഗ്നിയെന്ന് വിളിക്കുന്നു. വിശേഷേണ ശ്വസിക്കുന്നതാണ് വിശ്വാസമെങ്കിൽ ലോകത്തെ ഏകീകരിച്ച് നിർത്തിയിരിക്കുന്നത് മനുഷ്യന്റെ വാഗ്മയമായ അഗ്നിയാലാണ്. ബൃഹദാരണ്യോപനിഷത്തിലെ ഈ മന്ത്രം സ്മൃതിയിലുള്ള ഒരാൾ വിതേനദി നമ്മളെ പുനരധിവസിപ്പിച്ച ഈ പൗരാണികത എത്രമേൽ ധന്യമാണ്. മറ്റൊരു ഗ്രന്ഥവും നമുക്ക് നോക്കണ്ട മലയാളത്തിൽ. അവരുടെ മൂന്ന് കാലത്തിൽ അഖിലകാന്ഡം, മുനികാന്ഡം, മധുകാന്ഡം, അങ്ങനെയുള്ള മൂന്ന്. പിന്നെ ഒരുപക്ഷെ ഉപനിഷത്തുകളെ കൊട്ടം എടുത്തിട്ട് ചോദിച്ചാൽ വിതേനദ്ര ആ മൂന്ന് വോളിയം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു സംശയവും എന്താണ് ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ദാർശനിക ഗ്രന്ഥം അതിനുള്ളത്. വാക്കിനെ അഗ്നിയോട് സദൃശ്യപ്പെടുത്താനാവും വ്യഗ്രനാവുക. ഈ ചരണം ആദരിച്ചു തന്നെ ഇതിന് തൊട്ട് മുമ്പുള്ള ബൃഹദാരണ്യോപനിഷത്തിൽ ഒരു മന്ത്രത്തിന്റെ പൊരുൾ സൂചിപ്പിക്കട്ടെ. വലിയൊരു സംഗതിയാണ്. എല്ലാ ഭൂതങ്ങൾക്കും മധുവാവുന്ന ജലമാണ് എന്നാരംഭിക്കുന്ന ആ മന്ത്രത്തിൽ രൈതസം എന്നൊരു വാക്കുണ്ട്. രേതസ്സിനെ സംബന്ധിക്കുന്നത് രൈതസം. ബീജകാരകമായതാണ് രൈതസം എന്നതിനപ്പുറം ഔപനിഷിതകമായ അർത്ഥവ്യാഖ്യാനത്തിൽ രജോന്മുഖമായതിൻ്റെയും സത്വോന്മുഖമായതിൻ്റെയും ഇടയ്ക്കുള്ള തമസ് മാറ്റുമ്പോൾ സിദ്ധിക്കുന്നത് രസമാണ്. എല്ലാ ജീവന്റെയും മൂലഭാവം ജലമാണെന്ന് സന്ദിഗ്ധകൾക്ക് അതീതമായി ഈ മന്ത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ജീവന്റെ ഉൽപ്പത്തി ജലത്തിലാണെന്ന് പൗരാണികതയും ആധുനികതയും ഒപ്പം സ്പഷ്ടമാക്കുമ്പോൾ നേരത്തെ ഉന്നയിച്ച പാരിസ്ഥിതിക ശ്രുതി സന്ദേഹാതീതമാവുകയാണ്. ജീവാഗ്നി എന്ന് വ്യപദേശിക്കാറുണ്ടെങ്കിലും ഒരു പിറവി ഗൃഹത്തിൻ്റെതായാലും ഏകകോശ ജീവിയുടേതായാലും ജീവജലത്തിലാണ്. ഒരു ഗൃഹത്തിൻ്റെ ജീവസ്ഥിര എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ നദീസ്രാവങ്ങളെയാണ്. നദീതടങ്ങളിൽ അഗ്നി ജ്വലിപ്പിച്ചാണ് സംസ്കൃതിയുടെ ആദ്യാക്ഷരി രൂപം കൊണ്ടത്. അഗ്നിക്ക് ഒഴുകാനാവില്ലെന്ന് മുൻപേ പറഞ്ഞല്ലോ. ഒന്ന് മാറ്റി എഴുതിയാൽ അഗ്നി ഒഴുകുമ്പോൾ ഭൂമിക്കകത്ത് നിന്ന് സ്ഫോടനം നിമിത്തം, ഭൂമിയുടെ അകത്തെ അഗ്നിസ്ഫോടനം നിമിത്തം ഒഴുകുമ്പോൾ കരകൾ വെന്തുപോകുന്നു. ദാവാഗ്നിക്ക് തുല്യമായി പ്രളയമെന്നൊരവസ്ഥയില്ലേ എന്ന് ചോദിച്ചോ? ദാവാഗ്നി പോലെ തന്നെയല്ലേ പ്രളയം? പക്ഷേ പ്രളയം ജലത്തിന്റെ അന്തിമത്വമാണ്. അതിന് പിന്നിൽ എത്രയോ ജീവസ്രോതസ്സുകൾ ഉണ്ടല്ലോ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജലത്തിന് നിരപ്പുകളുണ്ട്. ജീവദായകമായവ, ജീവനാശകമായവ, മേഘത്തെയും ഭൂമിയെയും ഇണക്കുന്ന മഴ പ്രാചീനമായൊരു ആതുരത്വത്തിന്റെ ശുശ്രൂഷയുമാണ്. മഴ പോലെ മനുഷ്യനെ വാക്കിന്റെ പ്രാചീനതയിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രതിഭാസമില്ല. മനുഷ്യൻ കോറിയിട്ട ആദ്യ കവിതകൾ മഴ കണ്ടുകൊണ്ടായിരിക്കണം. കാടുകളിലെ മഴയ്ക്ക് ഭീതിതമായ ലാവണ്യമാണല്ലോ. വാക്ക് പ്രാണനെന്ന സങ്കല്പവും ഈ താരതമ്യ ചിന്തയിൽ പ്രസക്തമാണ്. അഗ്നിയേക്കാൾ അദൃശ്യമാണ് കാറ്റ്. പ്രാണനെ കാറ്റ് എന്ന രീതിയിലാണല്ലോ നിർദ്ധരിക്കുക. കാറ്റിലൂടെ ദൈവനിസ്വനങ്ങൾ എന്നത് ഉൾക്കൊള്ളുമ്പോഴും നാം അദൃശ്യതയാണ് ഓർമ്മിക്കുക. കാറ്റ് കാണാൻ പറ്റില്ലല്ലോ. അഗ്നി മറ്റെല്ലാ പ്രാണങ്ങളും കാണാം, പ്രാണനും കാണാൻ പറ്റില്ല. പ്രാണൻ കാറ്റാണല്ലോ. അല്ലെങ്കിൽ അശരീരി എന്ന പരികല്പനയിൽ അതിന്റെ പ്രാമാണ്യം നേർത്തു പോകുന്നു. വാക്കിന് ശരീരമുണ്ടെന്നതിനാൽ ലിപികൾ അദൃശ്യതയിൽ നിന്ന് ദൃശ്യതയിലേക്ക് പ്രസരിക്കുന്നവയാണ്. മോശയുടെ പ്രമാണങ്ങൾ മുഴങ്ങുന്നത് സാകാരത്തിലാണ്, നിരാകാരത്തിലല്ല. ഉച്ചരിക്കപ്പെടുന്ന വാക്കിന്റെ ശരീരം അപ്പോൾ ശബ്ദതലം പ്രാഥമികമാണ്. പൂന്തേൻ എന്ന വാക്ക് മനുഷ്യൻ ആവിഷ്കരിക്കുന്നതിന് മുൻപ് തന്നെ ശലഭങ്ങളുടെ മന്ത്രത ഇവിടെ മിടിച്ചിരുന്നു. മനുഷ്യർ വിനിമയത്തിന് കണ്ടെത്തിയ ഖരമൃദുക്കൾക്ക് മുൻപ് തന്നെ ഇവിടെ വൈവിധ്യമാർന്ന ഒച്ചകൾ ത്രസിച്ചിരുന്നു. ശിവന്റെ നടനത്തിൽ നിന്നാണ് ഖരങ്ങളും അതിഖരങ്ങളും മൃദുക്കളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടതെന്ന പൗരാണിക ഗീതത്തിൽ അധികമൊന്നും മാറ്റാനില്ല തന്നെ. ഓരോ വാക്കിന് പിറകിലും ശ്വാസമുണ്ടെന്നതിൽ തർക്കവുമില്ല. മന്ത്രങ്ങൾ നമ്മുടെ പ്രാണനിലേക്ക് കടക്കുന്നത് ആ പഥത്തിലൂടെയാണ്. ഇത്രയും ഗ്രഹിക്കുമ്പോൾ തന്നെ വാക്കിനേക്കാൾ മൗനമല്ലേ കാറ്റുമായി ബന്ധിക്കാവുന്നതെന്ന് ചിന്തിച്ചു പോകുന്നു. മൗനത്തിന്റെ സ്പർശം കാറ്റിന്റെ സ്പർശം തന്നെയാണ്. രണ്ടും ദൃശ്യമല്ല, സ്പർശ്യമാണ്. വാക്കിനിടയിലെ മൗനങ്ങൾ കാറ്റോട്ടങ്ങൾ എന്നുകൂടി പറയാം. അർത്ഥസന്നിഭമായ ഒരു കൃതിയിൽ നീരുറവുകൾ എന്നതുപോലെ കാറ്റോട്ടങ്ങളും നാം അനുഭവിക്കുന്നുണ്ടല്ലോ. കാറ്റിന്റെ ഗതി പ്രവചനീയമല്ല മൗനത്തിൻ്റെതുപോലെ. കാറ്റ് ഒരുപാട് തേങ്ങലുകൾ അന്തർവഹിക്കുന്നു മൗനമെന്നതുപോലെ. വാക്കാകാശമെന്ന പ്രകരണത്തെയും നാം ഇപ്രകാരം പരിചരിക്കുന്നു. വാക്കിൽ തെളിയുന്ന ആകാശം സംശയമെന്നേ ജലത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുക. ജലമില്ലെങ്കിൽ പ്രതിഫലനമില്ലല്ലോ. ജലം പോലെ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു മൂലകമില്ല. വാക്കിൽ സാരമെന്നത് ജലത്തിൽ ആകാശമെന്നോണം നിലീനമാവേണ്ടതുണ്ട്. ഇതളിൽ നിന്ന് തെറിച്ചുപോയ ഒരു തുള്ളി ജലത്തിൽ പ്രതിബിംബിക്കുക ആകാശത്തിന്റെ വിസ്തൃതിയും അത്രയുമാണ്. ഉപനിഷത് കൽപ്പനകളിൽ ഘടാകാശം എന്നത്
കുടത്തിലെ ജലത്തിൽ പ്രതിസ്ഫുരിക്കുന്ന ആകാശമാണല്ലോ. ആകാശം എന്നും അമൂർത്തമാണെന്നതിനാൽ വാക്ക് വീണ്ടും ജലത്തോട് സമീപസ്ഥമായി തീരുന്നു. ഭൂമിയിൽ നിപതിച്ച ഒരു ശനിഖണ്ഡത്തെക്കുറിച്ചുള്ള ഒക്ടേവിയ പാസന്റെ കവിതയുണ്ട്. ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വീശുന്ന കാറ്റും തണുപ്പും പകരുന്ന ആ കവിത ചാരത്തിന്റെ ആത്മകഥമാണ്, സോളിലോക്കി ഓഫ് ഫാഷസ്. ചന്ദ്രശിലകൾ എന്നും ഖനീഭൂതാവസ്ഥയിലാണല്ലോ. പ്രപഞ്ചം അതിന്റെ ജീവികളോടും വസ്തുക്കളോടും സംവദിക്കുന്നത് സ്വയം സംവദിക്കുന്നതിന് തുല്യമാവുന്നു. അതിലെ താഴെ കൊടുത്ത വരികളാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുക. ദി വേൾഡ് ഹിയേഴ്സ് വാട്ട് ദി യൂണിവേഴ്സ് സെയ്സ് ആൻഡ് വി ഹിയർ വാട്ട് ദി വിൻഡ് സെയ്സ് റിസലിംഗ് ദി സബ്മറൈൻ ഫോളേജ് ഓഫ് ലാംഗ്വേജ്. ആ കവിത വായിച്ച സമയത്ത് ആദ്യം എന്റെ മനസ്സിൽ തടഞ്ഞത് റിസലിംഗ് ദി സബ്മറൈൻ ഫോളേജ് ഓഫ് ലാംഗ്വേജ്. അത്രത്തോളം ത്രസിപ്പിക്കുന്ന ഒരു പദമായിരുന്നു അത്. അങ്ങനെയാണ് പിന്നെ ആ കവിത വായിച്ച് ഉരുട്ട് വരിയില എന്റെ കണ്ണുടക്കിയത് അന്ന് തന്നെ. ഇനി സബ്മറൈൻ ഫോളേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ തുറന്നു പറയാം, ഭാഷയുടെ സമുദ്രാന്തര ഹരിതത്തെ കുറിച്ച് ഈ രൂപകം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഒരു നിമിഷം നാം തിരിച്ചറിയുകയില്ല. രസാതരങ്ങളുടെ രഹസ്യമയമായ സസ്യപ്പടർപ്പാണതെന്ന് അദ്ദേഹം തുടർന്നെഴുതുന്നു. മറ്റൊരു കാര്യവും ഒക്ടേവ്യപാസനില്ലേ, ലോകത്തിൽ ഇത്രയും സംഭവങ്ങൾ ധരിക്കുമ്പോൾ അദ്ദേഹം സമുദ്രാന്തര ഹരിതത്തിനെ കുറിച്ചിട്ടാണ് കവിത എഴുതിയത്. കൊഴിയുന്ന ഇലകൾ കാറ്റിന്റെ സ്വകാര്യങ്ങളാണ്, ദളങ്ങളിൽ തട്ടുന്ന കാറ്റിന്റെ മറ്റൊരു ഭാഷാന്തരം, സൈന്ധവത്തിന്റെ അടിത്തട്ട് പോലെ ഉർവരമായ മറ്റൊരു തലമില്ലെന്നാണ് സമുദ്രപരിവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പുരാതനത്വം തന്നെയാണ് ആ ഉർവരത. വെർജിൻ സോയിൽ അപ്ടേൺഡ് എന്നുള്ളത് ഷൊളോക്കോ എഴുതിയത് ഇവിടെ, പക്ഷെ വെർജിൻ സോയിൽ എന്നുള്ള സമുദ്രത്തിന്റെ അതിലാണ്. ഭൂമിയിൽ വെർജിൻ സോയിൽ ഇല്ല, നോ മോർ വെർജിൻ നോ മോർ ഫർട്ടൈൽ. എത്രത്തോളം കലുഷമാക്കപ്പെട്ടു ഭാഷയുടെ വാക്കിന്റെ ഉർവരതയാണ് ഒക്ടേവിയ പാസ് ആവാഹിക്കുന്നത് ഈ ഒരൊറ്റ പ്രതിബിംബത്തിലൂടെ. ജീവന്റെ ഉറവയെക്കുറിച്ചും ഭാഷയുടെ ഉറവയെക്കുറിച്ചും സംസ്കൃതിയുടെ ഉറവയെക്കുറിച്ചും ഏകകാലത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഇതുപോലത്തെ കാവ്യ പദങ്ങൾ സുലഭമല്ല. കാട് പോലെ സമുദ്രവും പുരാതനമായ ഒരു ആവാസ വ്യവസ്ഥ പുലർത്തുന്നുണ്ട്, ഒരുപക്ഷെ കാടിനേക്കാൾ കന്മഷരഹിതമായ ഒന്ന്. ഭൂമുഖത്ത് നഷ്ടപ്രായമായ കാടുകൾ പോലെ നമ്മുടെ കടലുകൾ ഇല്ലാതായിട്ടില്ല. ന്യൂക്ലിയർ വിസർജ്യങ്ങൾ ഇടയ്ക്കിടെ അതിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. വാസ്തവം സമുദ്രത്തിനടിയിലെ പച്ചപ്പ് പോലത്തെ ജൈവവും ആർദ്രവുമായ വാക്കിനെയാണ് നാം അർച്ചിക്കാൻ തുടങ്ങിയത്. അനന്തതയുടെ പെരുവിരൽ പിടിച്ച് മഴ നനയുന്ന ഒരു വാക്ക് ദൃശ്യമാകും ഒക്ടേവിയ. മലയാളത്തിൽ ഒരു കവി മാത്രമേ ഒക്ടേവിയയ്ക്ക് ഈ സമർപ്പണ ഗീതം കൊടുത്തിട്ടുള്ളൂ. എല്ലാവരുള്ള വിനയം തന്നെ. കാടിന് ഞാനെന്ത് പേരിടും, കാടിന് ഞാൻ എന്ത് പേരിടും, അത് വലിയൊരു അദ്വൈത ഭാവമാണ് വിനയേന്ദ്രന് മാത്രം എഴുതാൻ കഴിയുന്നത്. മഴ നനയുന്നൊരു വാക്ക് ദൃശ്യമാവും ഒക്ടേവിയ. സമുദ്രാന്തര സസ്യത്തിന്റെ തുടിപ്പ് പ്രകടമല്ല വിനയേന്ദ്രന്റെ ഒക്ടേവിയ പാസന് സമർപ്പിക്കപ്പെട്ട കവിതയിൽ. എങ്കിലും അനന്തതയുമായുള്ള ബാന്ധവം വാക്കിന്റെ വിസ്തൃതി പകർന്നു തരുന്നുണ്ട്. ഒരുപക്ഷെ മറ്റൊരിടത്ത് പറയുന്ന സമയത്തിന് വെളിയിൽ പറക്കുന്ന ശലഭ മത്സ്യമാവാം ആ വാക്ക്. സമുദ്രത്തിൽ ആഴ്ന്നുപോയ ഭൂതഖണ്ഡങ്ങൾ ഉയർക്കൊള്ളിക്കുക മാത്രമല്ല അപ്പോൾ വാക്ക്, വരാനിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾക്ക് സ്വരൂപം നൽകുക കൂടിയാണ്. സമുദ്രാന്തർ ഭാഗത്ത് നിന്ന് അത്യുന്നതമായ ഹിമശൃംഗത്തിലേക്ക് കുടിക്കുന്ന ഒരു സത്തയാവുകയാണ് വാക്ക്. ഹിമശൃംഗം പക്ഷേ സമുദ്രത്തിൽ ആഴ്ന്നു കിടന്നിരുന്നെന്ന് നാം വായിച്ചിട്ടുണ്ട്. ഹിമാലയം സമുദ്രത്തിലായിരുന്നു. 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയം ഇല്ലായിരുന്നു. നമ്മുടെ ഭൂമിയെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അന്ന് നോക്കിയിരുന്നെങ്കിൽ അന്ന് ഹിമാലയം കാണില്ല. ഹിമാലയം തെത്തിസ്ഥനുള്ള ഒരു കടലിൽ ആഴ്ന്നു പോയായിരുന്നു. പിന്നെയാണ് പതുക്കെ പതുക്കെ ഉയർന്നു വന്നതും ഡ്രിഫ്റ്റിംഗ് ഓഫ് കോണ്ടിനെന്റ്സ് എന്നുള്ള വലിയ ജിയോഗ്രാഫിക് ഫിനോമിനൻ ഉണ്ടായത്. പുരാവൃത്തമല്ലാതെ തന്നെ വാക്ക് വീണ്ടും പുരാതനമാവുകയാണ്. ശൃംഗങ്ങളിൽ മഞ്ഞു പുരളുന്നതിനു മുമ്പേ കടലിൽ അലകൾ ഇരമ്പിയിരിക്കണം. ജലസസ്യങ്ങളുടെ പ്രാചീനത ആകാശപുഷ്പത്തിന്റെ പ്രാചീനതയെക്കാളേറെയാണല്ലോ. ജലത്തിലേക്ക് മടങ്ങുന്ന വാക്ക് മനുഷ്യനെന്നതുപോലെ ധന്യതയാർന്ന ഒരു ഋതുചക്രമാണ് പൂർത്തിയാക്കുന്നത്. ആ ഋതുചക്രത്തിന്റെ കഥയാണ് ഭാഷയും വാക്കും കൂടി തെടുപ്പും സമയത്ത് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. അതാണ് ഒക്ടേവിയ പാസന്റെ കവിതയും അല്ലെങ്കിൽ എന്താണ് അതിൽ എത്രത്തോളം അതിൽ ഇക്കോളജിക്കൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് അതുകൂടി വേണം. മനുഷ്യൻ തീർച്ചയായിട്ടും മനുഷ്യന്റെ ട്രോമയാണ് ഇതിനെ മുഴുവൻ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ ഇല്ലെങ്കിൽ ഒരു കലാ അല്ലേ, ഒരു കലാസങ്കേതവും ഇവിടെ ഇല്ല. പക്ഷെ മനുഷ്യന് മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരു ഉറുമ്പിനെ കുറിച്ചിട്ട് ഒരു ഒറ്റ കവിത കൂടി ഞാൻ പറയാം. പുതിയൊരു കവിത്രി തന്നെ എഴുതിയൊരു വെള്ളരി മോക്ഷം എന്നുള്ളത് ഉർവാരുക, അത് ആ കുട്ടി കണ്ടിട്ടില്ല. ഹിമാലയ പ്രാന്തങ്ങൾ മാത്രമായിരുന്ന ഒരു കാട്ടു വെള്ളരിയാണ്. ആ കാട്ടു വെള്ളരി ഒരു നിശ്ചിതമായ പാകം വരുമ്പോൾ അതിന്റെ വിത്തുകൾ പൊട്ടിത്തെറിക്കും. അത് വേണമെങ്കിൽ കുംഭീജത്തിന്റെ രേതസിന്റെ ഒരു നിഷ്ക്രമണമായിട്ട് വേണമെങ്കിൽ നാം കാണാം. അങ്ങനെ കണ്ടത് ആ കുട്ടി കണ്ടതല്ല, ഡേവിഡ് ആറ്റംബറിന്റെ സാമാന്യമായിട്ടുള്ള ഛായാഗ്രഹന്റെ ഒരു വീഡിയോ ഒന്ന് അദ്ദേഹം എടുത്തത്. ഈ വെള്ളരി അദ്ദേഹത്തിനും ഇതൊന്നും അറിയില്ല, മൃത്യുഞ്ജയ മന്ത്രമാണ്. പ്രേംപകം മെജാം മഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃത. ഉർവാരുഗമിവ ബന്ധനാത് ഞെട്ടറ്റ് പോഴുന്ന വെള്ളരി പോലെ എന്റെ ജന്മം അറ്റുപോട്ടേന്ന് മോക്ഷത്തിലേക്ക്. അതുകൊണ്ടാ വെള്ളരി മോക്ഷം എന്നുള്ള കവിത.
അപ്പൊ അതറിയാതെ തന്നെ നമ്മുടെ ഒരു ദാർശനിക തലമായിട്ട് ഉരുമി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ നമുക്കേ ശ്രദ്ധ

0: വായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ വായിക്കേണ്ടത്. നമ്മൾ തന്നെ മൃഗത്തിനെ കുറിച്ചിട്ടും ഉറുമ്പിനെ കുറിച്ചിട്ടും വെള്ളനെ കുറിച്ചിട്ടും പാരഡൈസ് ഫ്ലൈ കാച്ചറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മഞ്ഞുപുരിയെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ തന്നെയാണ് കൺസേൺഡ് ആവേണ്ടത്. അപ്പൊ നമ്മുടെ കൺസേൺ എന്നുള്ളതാണ് നോബിലസി ഒബ്ലേജ് എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൗത്യം എന്നോ ശ്രേഷ്ഠമായ കർത്തവ്യം എന്നോ പറയുന്നത്. ആ കർത്തവ്യം നമ്മുടെ ഓരോ ആവിഷ്കാരങ്ങളിലും സ്ഫുരിക്കുമ്പോഴേ നമ്മള് നമ്മുടെ തന്നെ ടു ദി പ്ലാനറ്റ് എർത്ത് നമ്മളോടും അവനവനോടും ഈ സമൂഹം എന്ന് പറഞ്ഞാൽ അറ്റ് ലാർജ് സമൂഹം എന്നുള്ളത് മനുഷ്യൻ മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, എല്ലാ ചരങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അതിനോടുള്ള വലിയൊരു ഏറ്റവും വിശാലമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നിർവഹിക്കുന്ന അപ്പോഴുള്ളൂ. തീർച്ചയായിട്ടും ഇതൊന്നും നിരർത്ഥമല്ല. നിങ്ങൾ നിന്ന് ഓരോ കവിതയും നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ വാക്കും നിരർത്ഥമല്ല. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അവരുടെ ആ പർപ്പസ് കൊടുക്കുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വലിയൊരു വിസ്തൃതി നമ്മളെ ബ്രീത്ത് ഔട്ട്.
1: ഭാഷയും വാക്കും ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരനും നിരൂപകനുമായ ആശാമേനോൻ. കാവ്യവിചാരം മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

ഒരു ചലച്ചിത്രഗാനം. ക്യൂൻ എലിസബത്ത് എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം രഞ്ജിൻ രാജ് വർമ്മ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ എംഎൽഎമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യു ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29ന് വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോംഗോയിലും യുഗാണ്ടയിലും എബോളയുടെ ബുണ്ടി ബുഗ്യോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തൽ. 140ലേറെ എബോള മരണങ്ങളും 650ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം സജ്ജമാക്കും. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24ന് നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ

0: 4:30 വരെയുമായി രണ്ട് സെഷനുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ലേപനങ്ങളായോ സ്പ്രേ രൂപത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 13-ാം ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 125 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 5 ജൂണിന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. പട്ടുവം കയ്യന്തടം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കോമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9847077177. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 വയസ്സിൽ താഴെയുള്ള GNM നഴ്സിംഗ് കോഴ്സ് പാസായി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25-ാം തീയതി രാവിലെ 10 മണിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0489827625 2. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽബീയിംഗ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ്, ശ്രീകണ്ഠപുരം SES കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 രാവിലെ 9:30 കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 0479724617. 0479724617. കല്യാശ്ശേരി EK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷത്തിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികകളിലേക്കും മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കുമുള്ള താൽക്കാലിക ഒഴിവുകളിലേക്ക് പാനൽ തയ്യാറാക്കാൻ അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സ്കാൻ ചെയ്ത അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും

ekenayanar@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ 25-നകം സമർപ്പിക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി npttc@gmail.com. ഫോൺ നമ്പർ 8547005082, 8547005082. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
3: മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന നിപുണത കുട്ടികളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വർത്തമാനകാല നിമിഷങ്ങളിലെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. കരുണാർദ്രമായ ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണതയിൽ നാം ഉപയോഗിക്കുന്നത്. അതായത്, തീർത്തും മുൻവിധികളില്ലാതെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നാം ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് മുതിർന്നവർക്ക് മാത്രമുള്ള ഒരു നിപുണതയായി കണക്കാക്കരുത്. സത്യത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. ബ്രസ്റ്റ് ക്രോൾ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, അതായത് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നവജാത ശിശുവിനെ അത് ജനിച്ചാലുടനെ തന്നെ അമ്മയുടെ തൊലിയുമായി സമ്പർക്കം വരുന്ന രീതിയിൽ അമ്മയുടെ മാറിൽ കിടത്തിയാൽ ആ കുഞ്ഞ് സ്വയം ഇഴഞ്ഞ് അമ്മയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ അടുത്തേക്ക് പോവുകയും സ്വയം പാല് വലിച്ചു കുടിക്കുന്നതായുമാണ് അറിയുന്നത്. അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ മൈൻഡ്ഫുൾനെസ്സിൽ വെറും ശ്രദ്ധയല്ല, മറിച്ച് കരുണാർദ്രമായ ശ്രദ്ധയാണ് നാം ഉപയോഗിക്കുന്നത്. കാരുണ്യം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കമ്പാഷൻ എന്നും പറയാം. അതായത്, അവനവന്റെ അവസ്ഥയെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെയും മറ്റെല്ലാ വിഷയങ്ങളെയും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുടക്കക്കാരന്റെ മനസ്സോടെ മുന്നിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ. കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാനാവുന്നത്? കുഞ്ഞുങ്ങളിലും മുതിർന്നവരെ പോലെ തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ ഈ ഒരു നൈപുണ്യം നേടിയെടുക്കാനാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന പരിശീലനം കൃത്യമായി ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിൽ 8 ആഴ്ചകൾക്കുള്ളിൽ പല മാറ്റങ്ങൾ വരുന്നതായി ന്യൂറോളജിക്കൽ ആയ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാനും ഏകാഗ്രതയോടെ വിഷയങ്ങളെ കാണാനും പ്രശ്നപരിഹാരം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ആവേശം നിയന്ത്രിക്കാൻ വൈകാരിക നിയന്ത്രണം എന്നു വേണ്ട അതിജീവന ശേഷി വരെയുള്ള ഒട്ടേറെ ഉന്നതമായ നിർവഹണങ്ങൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളെ മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും എന്നാണ് കാണപ്പെടുന്നത്. ഏതൊരു കുട്ടിക്കും ഇതൊക്കെ അത്യാവശ്യമുള്ള

0: ഘടകങ്ങൾ തന്നെ അല്ലേ എല്ലാ ജീവിത നിപുണതകൾക്കും നിദാനമാകുന്നത്. ഏറ്റവും വലിയ ഒരു അടിത്തറ, ശക്തമായ അടിത്തറയാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന പരമപ്രധാനമായ നിപുണത തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പരിശീലനം കുട്ടികളെ വളരെ കൃത്രിമമായ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒന്നല്ല. മറ്റേതൊരു നൈപുണ്യവും പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിലും നല്ല മോഡലുകളുടെ ആവശ്യമുണ്ട്. അതായത് അവനവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന, സംയമനത്തോടെ സ്വന്തം ജീവിതത്തെ കാണാനുള്ള മനോഭാവം നിറയുന്ന വ്യക്തികളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾക്കും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനാവുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ പരിശീലനം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവും ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ് എത്ര കണ്ട് ഞാൻ മൈൻഡ്ഫുള്ളാണ് എന്നുള്ളത്. ശരിയായ മാതൃകകളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ മൈൻഡ്ഫുൾനെസ് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പരിശീലിക്കാം? ഇതിനായി പ്രധാനമായും 5 നങ്കൂരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ആൻകേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ശ്വാസം, ശരീരം, ചുറ്റുപാടുകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിങ്ങനെ ഈ 5 വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ശ്രദ്ധാലുക്കളാകാവുന്നതാണ്. അനുനിമിഷം എന്റെ ശ്വാസം എങ്ങനെയാണ് പോകുന്നത്? ഒരു പ്രത്യേക വിഷയത്തിനോട് ഞാൻ എങ്ങനെയാണ് എന്റെ ചിന്തകൾ കൊണ്ട് വിനിമയം നടത്തുന്നത്? ആ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് എന്നിലൂടെ വരുന്നത്? എന്തൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളാണ് എനിക്ക് തിരിച്ചറിയുവാനാകുന്നത്? ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ഞാൻ സ്ഥിരമായി പോകുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൻഡ്ഫുള്ളായ ഒരു മുതിർന്ന വ്യക്തിക്കും തിരിച്ചറിയുവാനാകും. ഇവിടെയാണ് ശ്രദ്ധ എന്ന ഒരു പരമപ്രധാനമായ വിഷയത്തെ കരുണാർദ്രമായ ശ്രദ്ധയിലേക്ക് നാം ഉയർത്തിയെടുക്കുന്നത്. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്ര കണ്ടാണ് എന്റെ ചിന്തകളും വികാരങ്ങളും എന്നെ ഒരു പ്രത്യേക വലയത്തിലേക്ക് കൊണ്ടിടുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ കഴിവുള്ള ഓരോ മനുഷ്യനും ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ചിന്തകൾ പറയുന്ന കഥകളെ വിശ്വസിച്ച് ചിന്തകളും വികാരങ്ങളും നെയ്തുകൂട്ടുന്ന വലകളിൽ കുടുങ്ങി സ്വന്തം ജീവിതത്തെ അതിൻ്റെ അനുഭവതലത്തിൽ നിന്നും തന്നെ മാറ്റിക്കളഞ്ഞ് വളരെ കൃത്രിമമായ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനു പകരം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ആ അനുഭവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചുകൊണ്ട് എന്നിലും മറ്റുള്ളവരിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന ഒരു മനസ്സിലാക്കലും അതിൽ ഊന്നിക്കൊണ്ട് വിഷയങ്ങളെ നോക്കിക്കണ്ട് അവയോട് ഒത്തുപോവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാളിൻ്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഒരു കുട്ടിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു ടീനേജിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ജീവിത നിപുണതകളിൽ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നത്. ഈ ജീവിത നിപുണതകളിൽ ഏറ്റവും ആദ്യത്തെ നിപുണതയായി കാണുന്നത് സ്വാവബോധമാണ്, സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവോടെ വേണം കുട്ടികൾ വളരാൻ എന്നും ആ തിരിച്ചറിവ് മുൻവിധികളിൽ ഊന്നിയത് ആകാതെയിരിക്കണം എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുപാടുമുള്ള സമൂഹവുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം ഒരു മികച്ച ആശയവിനിമയം നടത്താനും അവനവൻ്റെ വികാരങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാനും പ്രശ്നപരിഹാരം, അതുപോലെ തന്നെ തീരുമാനങ്ങളെടുക്കൽ തുടങ്ങിയ വിശേഷപ്പെട്ട നിപുണതകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉത്തമ മാതൃകകളാകുന്ന രക്ഷിതാക്കൾ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺ അഥവാ ദർപ്പണകോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം നാഡീകോശങ്ങളുണ്ട്. ഇവയാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പ്രവർത്തിക്കാൻ കുട്ടിയെ കാര്യക്ഷമരാക്കുന്നത്. അപ്പോൾ ഈ ക്ഷമതയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഒട്ടുമിക്ക നിപുണതകളും പഠിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ ഈ മിറർ ന്യൂറോണുകളെ കൃത്യമായി ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിൽ മൈൻഡ്ഫുൾനെസ് എന്ന നൈപുണ്യത്തിനെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന മാതൃക രക്ഷിതാക്കൾ കാട്ടിക്കൊടുക്കണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. ഔപചാരികവും അനൌപചാരികവുമായ ഒന്നിലേറെ പരിശീലന മുറകൾ മൈൻഡ്ഫുൾനെസ്സിനുണ്ട്. ഔപചാരികമായ പരിശീലനങ്ങളിൽ ചെറിയ വിവരണത്തോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കാൻ പഠിക്കുന്നതാണ്. ശ്രദ്ധയിൽ നിന്നും മനസ്സ് ഓടിമാറുമ്പോൾ ആ ഓടിമാറുന്ന മനസ്സിനെ കുറ്റപ്പെടുത്താതെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും എന്തിലേക്കാണോ ആദ്യം അവൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധിച്ചത് അവിടേക്ക് കൊണ്ടുവരാൻ, കാരുണ്യത്തോടെ സ്വന്തം ശ്രദ്ധയെ മടക്കി കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നു. ഇതിന് നമ്മൾ ഔപചാരികമായ രീതി എന്ന് പറയും. എന്നാൽ അനൌപചാരികമായും നമുക്ക് ചെയ്യാം. അതായത് കളികളിലൂടെ, പാട്ടുകളിലൂടെ ഒരു കുട്ടി സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഓരോ തുള്ളി വീതം ശ്രദ്ധ ചേർത്ത് ചേർത്ത് കാരുണ്യത്തോടെ ശ്രദ്ധിക്കാനും മാറിപ്പോകുന്ന ശ്രദ്ധയെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ശ്രദ്ധിക്കാനും, ഭൂതകാലത്തിലെ ഓർമ്മകൾ വേട്ടയാടുമ്പോൾ അത് ഓർമ്മകൾ മാത്രമാണ് എന്ന തിരിച്ചറിവോടെ, അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ വേട്ടയാടുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്, അനാവശ്യമായി എൻ്റെ മനസ്സ് ഭാവിയിലേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ കഥകൾ പറയുകയാണ് എന്ന തിരിച്ചറിവോടെ വൈകാരിക നിയന്ത്രണത്തോടെ ജീവിക്കാൻ കുട്ടിയെ ഇത്തരം പരിശീലനങ്ങൾ പ്രാപ്തരാക്കും. ഇനി എത്ര സമയം ഒരു കുട്ടിയെ നമുക്ക് ഔപചാരികമായ പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോകാം എന്നതിന് കൃത്യമായ കണക്കുണ്ട്. ആദ്യം തന്നെ ഒരു 5-6 വയസ്സായ കുട്ടികൾ മുതൽ ഇത്തരം പരിശീലനങ്ങൾക്ക് യോഗ്യതയുള്ളവരാണ്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം നാം പരിശീലനം നൽകേണ്ടത്. 5 വയസ്സുള്ളൊരു കുട്ടിക്ക് പരമാവധി 5 മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോജ്യം. വയസ്സ് മുന്നിലേക്ക് പോകും തോറും നമുക്ക് സമയപരിധി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 1 വർഷത്തിന് 1 മിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഔപചാരിക പരിശീലനങ്ങളുടെ ദൈർഘ്യം കൂട്ടാം. പക്ഷെ ഓർക്കണം, പ്രായത്തിനും ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയ്ക്കുമനുസരിച്ച് മാത്രമേ നാം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. അതുമാത്രവുമല്ല, ഓരോ കുട്ടിയും അവൻ്റെ തലച്ചോറ് കൊണ്ട് വ്യത്യസ്തനാണ്. ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യിക്കാൻ ആയ എല്ലാ കാര്യങ്ങളും വേറൊരു കുട്ടിയിലും ചെയ്യിക്കാനാകണം എന്ന ഒരു നിർബന്ധത്തോടെ ഒരു രക്ഷിതാവും മൈൻഡ്ഫുൾനെസ് പരിശീലനത്തെ കാണരുത്. ഓർക്കുക, എവിടെ മുൻവിധികൾ വരുന്നോ അവിടെ പരിശീലനം തകർന്നു തരിപ്പണമായി പോകും. ഇനി ഇത്തരം പരിശീലനങ്ങൾ കുട്ടികൾ എത്ര കാലമാണ് ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് എന്ന ഒരു മനോഭാവം സ്വന്തം ഉള്ളിൽ നിറയുന്നതുവരെ ഒരു വ്യക്തി ഇത് പരിശീലിക്കേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ നിൽക്കുന്നതല്ല, ചെറുപ്പത്തിൽ നിന്നും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവനവൻ്റേതായ രീതിയിൽ ഒരു കുട്ടിക്ക് സ്വന്തം മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു കാര്യവും കൂടെ പറയട്ടെ. മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പ്രധാന നിപുണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറേ ഉപ നിപുണതകൾ ഉണ്ട് എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ക്ഷമ, അംഗീകരിക്കാനുള്ള മനസ്സ്, മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ വിഷയങ്ങളെ കാണാനുള്ള ഒരു മനസ്സ്, ഇതോരോന്നും ഓരോ ഉപ നിപുണതകളാണ്. ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് കൈമോശം വരുത്താതെ, ഒപ്പം വിട്ടുകളയേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നത് തന്നെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വലിയ വിജയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ബോറടിച്ച് വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ സമയങ്ങളിലൊക്കെ മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും അല്ലേ. ട്യൂഷനുകളായിട്ടോ പാട്ടായിട്ടോ ഫുട്ബോൾ കളിയായിട്ടോ വീഡിയോ ഗെയിമുകളായിട്ടോ ഒക്കെ. അപ്പോൾ എപ്പോഴാണ് കുട്ടി വെറുതെ ഇരിക്കാൻ പഠിക്കുന്നത്? ഒരിക്കലും അത് കുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വെറുതെ ഇരിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് നെയ്തു കൂട്ടുന്ന ഒരുപാട് കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞിനും ഉണ്ടാകുന്നത്. ആ കഥകളെക്കുറിച്ച് അവൻ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴാണ് അത്തരം കഥകൾ തങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഭൂതകാലത്തെയോ ഭാവിയെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സെപ്പോഴും കഥകളുണ്ടാക്കും എന്നത് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
1: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി.
1: ശ്രീ എൻ കൃഷ്ണപിള്ളി എഴുതിയ നാടകം, കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും എസ് വി പിള്ള, നിരവധി ഫാക്ടറികളുടെ ഉടമസ്ഥൻ ശ്രീ പി ഭാസ്കരൻ, കുമാർ സെക്രട്ടറി ശ്രീ കോട്ടയം ചെല്ലപ്പൻ, പത്രപ്രതിനിധികൾ ശ്രീ ജോസ് പ്രകാശ്, ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ, ജയചന്ദ്രൻ എസ് വി പിള്ളയുടെ മൂത്ത മകൻ ശ്രീ സത്യൻ, മാലതി ജയചന്ദ്രൻ്റെ ഭാര്യ ശ്രീമതി ടി ആർ ഓമന, ബാബു ജയചന്ദ്രൻ്റെ മകൻ ശ്രീ പ്രേം നസീർ, രമണി ബാബുവിൻ്റെ കാമുകി ശ്രീമതി ഷീല, ജയപാലൻ എസ് വി പിള്ളയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അടൂർ ഭാസി, വിജയം എസ് വി പിള്ളയുടെ മകൾ ശ്രീമതി മീനാകുമാരി. ഇത്തിൽ കണ്ണി.
2: എന്താ കുമാർ വിശേഷിച്ച്?
3: ഒന്നുമില്ല സാർ.
2: അഡ്വക്കേറ്റ് മേനോനെ കണ്ടോ?
3: ഇല്ല.
2: ഞാൻ കൊടുത്ത ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി. ഇന്ന് തിരിച്ചെത്തിക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത്?
3: അതെ.
2: ഇങ്ങോട്ട് അയക്കാഞ്ഞ സ്ഥിതിക്ക് എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാഞ്ഞത്?
3: ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കാം സാർ. പക്ഷേ.
2: എന്താ പക്ഷേ?
3: പറയാൻ അവകാശമില്ലെന്ന് എനിക്കറിയാം. ഉപദേശിക്കാൻ അർഹതയുമില്ല. ഞങ്ങൾ ആരെക്കാളും ലോകം കണ്ടയാളാണ്. മറ്റാരുടെ ബുദ്ധിയും എത്താത്തിടത്ത് കടന്നു ചെല്ലുന്നതാണ് ആ ബുദ്ധി.
2: ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ. മുഖസ്തുതി കേൾക്കാൻ ആ ദിവസം അങ്ങ് ഒഴിഞ്ഞു വച്ചേക്കാം. ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ.
3: മുഖസ്തുതി പാടിയല്ലോ ഞാനിന്നുവരെ അങ്ങേ സേവിച്ചത്. അതിവിടെ ചെലവാകില്ലെന്നറിയാൻ വേണ്ട ബുദ്ധി ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായില്ലെങ്കിൽ ഞാൻ എത്ര പടുവിട്ടിയായിരിക്കും. ഞാൻ പറയാൻ തുടങ്ങിയത്
2: പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് ഞാൻ ഊഹിക്കുന്നു, ശരിയല്ലേ?
3: ഊഹിച്ചത് ശരിയാണ്. പക്ഷേ അതിനിയും പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് തോന്നിപ്പോകുന്നു.
2: വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ്, അതിലിനി നീക്കുപോക്കില്ല കുമാർ.
3: 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ പടി തുടങ്ങിയിട്ട്. ഇത്രയും കാലം നമ്മുടെ വ്യവസായത്തെയും തൊഴിൽശാലകളുടെ നടത്തിപ്പിനെയും കുറിച്ച് ഏതൊരഭിപ്രായവും അങ്ങയോട് തുറന്നു സംസാരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം.
2: ആ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എന്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ?
3: മഹാമനസ്കത ഇല്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ തോന്നുകയില്ല.
2: ബിസിനസിന്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാനതിനനുവദിച്ചത്. വെറുതെ വ്യക്തിമാഹാത്മ്യവുമായി അതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തണം. അതുപോലെ അതെല്ലാം വ്യവസായ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളിവിടെ അഭിപ്രായം പറയാൻ തുനിയുന്നത് എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ചാണ്. അതിൽ ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കുകയില്ല. പിന്നെ നിങ്ങൾ എന്തിന് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബന്ധപ്പെടുന്നു?
3: ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അങ്ങയെ കരുതി ഇപ്പോഴത്തെ നിശ്ചയം വേണ്ടെന്ന് വയ്ക്കണം.
2: എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ. പക്ഷേ ഒരു ശുംഭൻ്റെയോ ഉദ്ദണ്ഡയൻ്റെയോ നിശ്ചയമായിരിക്കുകയുള്ളത്. ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒന്നിലും ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട നക്കൽ വാങ്ങിക്കണം.
3: അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്.
2: പിന്നെ ജയചന്ദ്രനും ജയപാലനും ഇന്നിവിടെ എത്തുമെന്ന് കാണിച്ച് കത്ത് വന്നിട്ടുണ്ട്. വിജയവും ഇന്നോ നാളെയോ എത്താതിരിക്കുകയില്ല. 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തൻ്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്?
3: രണ്ടു പേർ കാണാൻ വന്നിട്ടുണ്ട്. ദാ കാർഡ്.
2: ഓ, പത്രപ്രതിനിധികളാണ്. ജനസ്നേഹിയുടെയും ജനസേവകന്റെയും. അവർക്കിവിടെ എന്ത് കാര്യം? ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ.
3: മറ്റന്നാൾ സപ്തതിയല്ലേ? അത് സംബന്ധിച്ച് പത്രത്തിൽ ചില കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമല്ലോ. അതിന് വിവരമന്വേഷിച്ചിറങ്ങിയതാവണം.
2: ആയുസ്സിൽ ഇതുവരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാരെന്നെയോ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഇരുകൂട്ടർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ട് എന്ത് വിശേഷം? കുമാർജൻ അവരെ പറഞ്ഞയച്ചേക്കൂ.
3: എൻ്റെ അഭിപ്രായം അങ്ങവരെ കാണണമെന്നാണ്. അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണമെന്നാണ്. സുദീർഘകാലം ജീവിതത്തിൻ്റെ കുണ്ടും കുഴിയും താണ്ടി അസാധാരണമായ അനുഭവങ്ങൾ കൂടി കടന്നു വന്ന അങ്ങയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും കനവും കൽപ്പിക്കും ഇന്നത്തെ തലമുറ.
2: എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു. ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാളറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം ലോകർക്ക് മുഴുവൻ ഫലപ്പെടണമെന്നും ശരിയാകണമെന്നും പറയുന്നത് പോലൊരു മൗഢ്യമുണ്ടോ? ഫലപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്യർക്ക് അപകടം വരുത്തി വയ്ക്കാനും മതി.
3: ഇന്നേതായാലും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അത് സംബന്ധിച്ച് അങ്ങയെ കാണാൻ വന്നവരെ നിരാശരാക്കുന്നത് ഒരിക്കലും ശരിയല്ല.
2: ശരി, അവർ വരട്ടെ, കൂട്ടിക്കൊണ്ടുവരും.
0: നമസ്കാരം.
2: ആ നമസ്തേ. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കണം.
0: ഞങ്ങൾ ആരെന്ന്
2: മനസ്സിലായി. കാർഡ് കണ്ടു. നിങ്ങൾക്ക് എന്താണാവോ വേണ്ടത്?
4: ഞങ്ങളുടെയും ഞങ്ങളുടെ പത്രമുടമസ്ഥന്മാരുടെയും ഉള്ളഴിഞ്ഞ മംഗളാശംസകൾ അങ്ങയുടെ സപ്തതി പ്രമാണിച്ച്
0: സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്.
2: സന്തോഷം, സന്തോഷം. നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നാൻ ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, വ്യക്തിപരമായും അല്ലാതെയും. വല്ലപ്പോഴും പരസ്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പത്രങ്ങൾക്ക് കൊടുത്തതിനൊപ്പമേ ഉള്ളുതാനും.
4: എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നാണോ ഈ അവസരത്തിൽ നോക്കേണ്ടത്? അങ്ങ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വ്യവസായ പ്രമുഖനാണ്. മറ്റൊരു വ്യവസായശാലകളിലും ഇല്ലാത്ത സുദൃഢമായ തൊഴിലാളി മുതലാളി ബന്ധമാണ് വളരെ നാളായി അങ്ങയുടെ തൊഴിൽ ശാലകളിൽ നിലനിന്ന് വരുന്നത്.
0: അതുകൊണ്ട് തന്നെ ഉൽപാദനവും വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യവസായ ലോകത്ത് ഗാഢമായ വ്യക്തിമുദ്ര ചാർത്തിയ അങ്ങയുടെ 70-ാം പിറന്നാള് തികച്ചും വ്യക്തിപരമാണെന്ന് കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആണെന്ന് വിചാരിക്കാൻ സാധ്യമല്ല.
4: അത് മാത്രമല്ല, നാടിന് താല്പര്യമുള്ള കാര്യത്തിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കാതിരുന്നാൽ കടുത്ത കൃത്യവിലോപമല്ലേ?
0: അല്ലേ?
2: അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യവസായം ചെയ്യാൻ പുറപ്പെട്ടതും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാട് നന്നാവണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഈ വ്യവസായത്തിൽപ്പെട്ട 17,000 ജോലിക്കാർക്ക് അവരുടെ വീട് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് മാത്രം.
0: ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പ്രയോജനമോ അനുഭവിക്കുന്ന ഈ നാട്ടുകാരല്ലേ?
4: അതെ.
2: അവിടെയും നിങ്ങൾ അത്ര വേഗം എന്നെ പരോപകാരിയാക്കി കളയരുത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് എന്റെ ലാഭത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പറയുന്ന ഫലവും കൂടി വന്നു ചേരുന്നു, അത്ര തന്നെ.
3: മറ്റൊരിടത്തുമില്ലാത്ത വേതന നിരക്കുകളാണ് ഞങ്ങളുടെ ഫാക്ടറികളിൽ ഉള്ളത്. ഇത്ര ഉദാരമായ സേവന വ്യവസ്ഥകൾ ഈ രാജ്യത്ത് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലുമില്ല.
2: കുമാർ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ അത് എന്റെ ഉദാരതയും തൊഴിലാളി പ്രേമവും കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
4: അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയ ആനുകൂല്യങ്ങളാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
2: 20-ലധികം വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങിയിട്ട്. ഇന്നുവരെ ഒരൊറ്റ സമരം പോലും എൻ്റെ തൊഴിലാളികൾ നടത്തിയിട്ടില്ല.

0: എങ്കിൽ പിന്നെ അത്ഭുതമായിരിക്കുന്നു.
1: സംതൃപ്തരായ തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ നിഷ്കർഷിച്ചു. എന്ന് വെച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ് മറ്റൊരു നോട്ടവും അതിലില്ലെന്നർത്ഥം. പാവങ്ങൾ, ചില തൊഴിലാളികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് എന്റെ വിശാല ഹൃദയത്വവും നന്മയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്.
2: ആത്മപ്രശംസ ചെയ്യാനുള്ള മടി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്.
1: അല്ലല്ല അല്ലല്ല, നേര് തന്നെ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പത്രങ്ങളിൽ പേര് വരാൻ ഞാൻ ഒരിക്കലും ആശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പത്രക്കാരുമായി സംസാരിക്കുന്നത്. അത് സത്യമായിരിക്കണം. സത്യമേ അവർ എന്നെ പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞു.
2: വിശ്വസിക്കാൻ വയ്യാത്ത വിധം അത്ഭുതകരമാണ് ഈ സത്യം പറച്ചിൽ.
1: സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേര് പറയാനാണ് വളരെ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം.
0: നേര് മാത്രം കൊണ്ട് ഒരു വ്യവസായിക്ക് വിജയം സിദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം അനുഭവം?
1: എന്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ പറ്റി പറയാൻ എനിക്ക് അവകാശവുമില്ല.
2: അതെ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അങ്ങയുടെ ജീവിതവിധേയത്തിന്റെ വിജയത്തിന്റെ പ്രധാനമായ കാരണം?
1: ഒന്നിലധികം കാണാം കാരണങ്ങൾ. അതെല്ലാം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലതെനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരിനെ പറ്റി, അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേനെന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എൻ്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് ഭിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പ് പൊടിയാതെയും തൊഴിലാളി നേതൃത്വം എന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എൻ്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിൽ ഒരംശമേ എൻ്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്.
0: അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിന് ഉണ്ടായിട്ടുള്ളത്?
1: ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവട് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
2: അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്.
1: ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന് സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു?
0: ഞങ്ങൾ കുറിച്ചെടുക്കുകയാണ്.
2: രാഷ്ട്രീയ മണ്ഡലത്തെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും?
1: ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്ന് വരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു ചെയ്യും തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല.
0: ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്?
1: ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എൻ്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകവും നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്.
2: ആ ശരി, കുടുംബജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും
0: ചില വിവരങ്ങൾ?
2: അതെ,
1: അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല.
2: അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവും

0: ുമായ ഒരു കുടുംബജീവിതമായിരിക്കും തീർച്ചയായും അങ്ങ് നയിക്കുന്നു.
1: നയിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
2: തീർച്ചയായും അല്ല.
3: നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്നവരില്ല.
1: ഇല്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകേട് ഞങ്ങൾക്കില്ല.
2: ശരി, അപ്പോൾ നമുക്ക് പിരിയാം.
3: ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു അനുഭവമാണ്.
1: ഒരു അസാധാരണ വ്യക്തിയെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്.
2: നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും.
3: എന്നാൽ ഇനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹവനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
1: സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ തന്നെയായിരിക്കും.
3: അതെ അതെ,
1: ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
2: അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം.
3: ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും.
2: കുറെ നേരമായോ വന്നിട്ട്?
3: വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു.
2: ശരി, കുമാർ പോയിക്കോളൂ.
3: അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ?
2: വേണ്ട, തോന്നുമ്പോൾ വരട്ടെ. ആ, എപ്പോൾ വന്നു?
4: കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു.
2: ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? 5 വർഷമല്ലേ ആയുള്ളൂ ഇവിടെ ഒന്ന് പോയിട്ട്.
5: ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറെ നാൾ ഇവിടെ വന്ന് അച്ഛനും ഒന്നിച്ച് താമസിക്കണമെന്ന്.
2: വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും 5-ാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ.
4: ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പണം അയക്കുന്നത്.
2: ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്.
4: അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ചു കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ.
5: വന്നു കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ?
4: നീജ്മാരെ,
5: പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി?
4: ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞങ്ങ് പൊയ്ക്കോണം.
2: പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്?
4: മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ?
2: അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ ഇന്നും പുലരുന്നത് സ്വന്തമായി 4 കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്.
5: കൊമ്പിച്ച പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു.
2: നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത് മനസ്സുമുട്ടും സുഖവും?
4: അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്.
2: യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം.
4: അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചുള്ളൂ.
2: കേടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു ലോകം നന്നാക്കാൻ. 4 കാശുള്ളവന്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാര് മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴെത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞു നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലതാനും. എന്നിട്ടൊടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടിയുരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാൻ, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു, അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാൻ.
4: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ.
2: എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്.
4: നോക്കി.
2: ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല. എന്നല്ല, ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കുഞ്ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ. അന്നത്തേടം പുലരാൻ വേലക്കാരൻ്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്. എൻ്റെ തടിയും മനസ്സും അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു തൊഴിലാളിയെപ്പറ്റി. വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എൻ്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം.
5: അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. ഏ, 5-6 കാശ് തരുന്ന ഹുങ്ക് വെച്ച് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
4: പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ലേ 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
2: വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ? വിട്ടു തന്നിരുന്നെങ്കിൽ 7 പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ കുഴപ്പം മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ തൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും.
4: എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലിക്കുന്നതിന്
5: പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നതുവരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്? സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ
2: മാസം 2000 രൂപ ഒരു ദണ്ഡവുമില്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്.
5: 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് ഒരു മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ലാതെ എന്താ പറയാന്?
2: മാസം 3 രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്.
5: എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല. വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല. അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല.
2: ഞാൻ കൂലി വില ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വെക്കണം? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ചു. എൻ്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു. അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജന്മം അവസാനിച്ചു.
4: ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമായിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ.
2: ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര നാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം, അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം ചിറകറ്റ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം? എൻ്റെ ശ്രമം, എൻ്റെ മോഹം, എൻ്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല. തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ.
4: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം?
2: നിന്നോട് വാദിച്ചു ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ്ര. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിൻ്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു.
4: ഇപ്പോൾ തന്നെ വന്നത് ഇവിടെ 70-ാം പിറന്നാൾ പൊട്ടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
5: അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്തുണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു?
2: എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട ടി വികളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് അറിവ്.
5: ഓ, അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തിൽ തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ.
4: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരിക്കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നിഗളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളിപ്പിടിച്ച് തരുന്നത് 2000 ഉലുവ.
5: അയ്യോ,
2: ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനിയൊരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IASകാരന് 100,000 രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചകിരിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ. അല്ലെങ്കിൽ നീ എന്തിനറിയുന്നു?
5: അതിന് അയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ. IASകാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ 4 തീയതി കൊണ്ട്?
4: ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ടിപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം? കഷ്ടം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു.
2: എല്ലാറ്റിനും കുറ്റം എനിക്ക്. അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെ പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്.
4: ഒരാൾ എന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല.
2: ചന്ദ്ര, നീ ഇത് ആലോചിച്ചു പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേനെ, ഞാൻ എത്ര ആശ്വസിച്ചേനെ.
5: ഞങ്ങൾക്ക് അന്നേ 2 ഫാക്ടറി തന്നിരുന്നെങ്കിൽ ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് അഴിഞ്ഞടക്കുമായിരുന്നു.
4: ഞാൻ അത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗമെടുത്തിന്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എന്റെ ഫാക്ടറിയിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എന്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്?
2: നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പാടില്ല?
5: അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ?
2: അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ 2 ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം?
4: അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം?
5: അതല്ലേ പറഞ്ഞു.
4: എന്തിനു സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ. നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാലും ഭംഗിയായി ഭരിക്കാം.
5: അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ.
4: അങ്ങനെ പറ.
2: സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു.
4: പിന്നെ പിന്നെ
2: ഇതാണല്ലോ നിനക്ക് ഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം. കേട്ടോ ചന്ദ്ര, പന്തീരായാലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എന്റെ ഈ സ്ഥാപനം. എന്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ. അതിരിക്കട്ടെ, നിന്റെ മകൻ വന്നിട്ട് എവിടെ?
5: അപ്പുറത്തുണ്ട്, വിളിക്കട്ടെ.
2: ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്?
5: അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിന്റെ ഒരു ഗേൾ ഫ്രണ്ട്. ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു.
2: ഓഹോ, ഗേൾ ഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കൊള്ളൂ.

0: മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നുപോകുന്നു.
1: നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? പാവം അമ്മ, ആ വേല ഏറ്റുപോയി.
0: വെൽ ഡൺ. പച്ചിലയും കത്തിരിക്കയും പോലെ. യു ആർ എ ജീനിയസ്.
1: അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്.
0: നേരെ വിപരീതമാണ് എൻ്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ. പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ.
1: ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ.
0: ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്?
1: ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞന്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം.
0: പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ?
1: ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടാ. എന്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
0: എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ? പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും.
1: ഹൂ കെയർസ് അബൌട്ട് ദാറ്റ്? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ നൂറും തികച്ചു കളയുന്ന മട്ടാണ്.
0: ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസന്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം.
1: കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാളി. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് പോങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എൻ്റെ ഉള്ളിൽ കത്തിയെരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാളി.
0: ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട.
1: ഡാളി.
0: എന്ത്? ബാബു, ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കൂ.
1: ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം, തിരഞ്ഞെടുപ്പ്, സമരം, ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ? ഒരു ഓട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം.
0: വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരം ഉണ്ടെന്ന്.
1: നെവർ മൈൻഡ്. ചേച്ചേ, നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും. ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പൂപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും. നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും. അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്. സ്വർഗത്തിൽ കട്ടറും പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്.
0: സൂക്ഷിച്ച് പെരുമാറു ബാബു. ബാബുവിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും. മതിയാക്കി ഈ തമാശയെല്ലാം.
1: ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിൽ ഇത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്?
2: അങ്ങനെ മൂന്നാമത്തെ തലമുറ, ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം.
3: ബാബു, ബാബു.
0: അതാ ബാബുവിനെ വിളിക്കുന്നു. ആരാണോ ആവോ?
1: ആരോ ആകട്ടെ,
0: ബാബു അങ്ങോട്ട് ചെല്ലൂ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
3: ഓ,
0: എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്ന ആൾ ഇങ്ങോട്ട് വരും. നമ്മ ഒന്നിച്ച് ഇവിടെ കാണും.
1: കാണട്ടെ, അതിനെന്താ?
0: ഡോണ്ട് ബി എ ഫൂൾ, പോകൂ ബാബു.
1: എന്നെ വിളിച്ചോ?
2: വിളിച്ചിട്ടാണല്ലോ നീ വന്നത്.
1: ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു.
2: തനിച്ചോ?
1: അല്ല.
2: ആരാ കൂടെ?
1: എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്.
2: എന്ന് വെച്ചാൽ മലയാളത്തിൽ?
1: കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത.
2: ഓഹോ, അവൾ ഇവിടെ വരാൻ കാരണം?
1: ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛൻ്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി.
2: ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം?
1: ഉറക്കം വരുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി.
2: സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ? പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം?
1: അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല.
2: ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ നീ അവളെ ആലിംഗനം ചെയ്തത്?
1: അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല.
2: ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ?
1: അതെ.
2: എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ?
1: ഇല്ല.
2: തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
1: വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല.
2: ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം

0: അന്തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ.
1: രണ്ടുപേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ?
0: തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
1: തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ.
0: നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കും.

0: അപ്പൂപ്പന് എന്തറിയാം, ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്ത് കുന്തമായാലും വേണ്ടില്ല.
1: അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
0: സൂക്ഷിച്ചു സൂക്ഷിച്ചു ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്ന് അടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് പെട്ടിട്ട് എന്ത് കാര്യം?
1: നിനക്ക് ഇത്ര ചെറുതല്ലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്?
0: നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ
1: ഇത്ര ചെറുപ്പത്തിലെയോ?
0: ആ ചെറുപ്പത്തിലേ തോന്നൂ. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനു ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതും എല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ?
1: നാളു വരെ എന്റെ മാറിലും വെളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ച് വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട് സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പൊയ്ക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കും.
0: അപ്പൂപ്പന് അവളെ കാണണ്ടേ?
1: എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണുന്നു.

0: എന്താ എന്താണ് ഉണ്ടായത്?
1: അച്ഛാ അച്ഛാ, നടയിൽ കാർ വന്ന് ഇറങ്ങിയപ്പോൾ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ്. അച്ഛാ
0: എണിക്കു ജയബാല, എണിക്കു.
2: ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല.
0: കണക്കറ്റ് കുടിച്ചുകൊണ്ട് വരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു?
2: ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും.
0: ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ. കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും.
3: കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ.
2: ചെലുത്തിയത് മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ല, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആളാവരുത് കേട്ടോ, അറിയാം എനിക്ക്.
0: നീ എണിറ്റു നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസാരയിലോ കട്ടിലോ പോയി കിടക്ക്.
2: എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവഴികളും മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളൂ.
0: ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു, നീ ആ കട്ടിലിരിക്ക.
2: ഇപ്പം എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി.
1: നീ ഇപ്പോഴെവിടുന്ന് വന്നിറങ്ങി?
2: എന്റെ ധർമ്മപത്നിയല്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിന്ന്.
0: അവളെ കൂട്ടിക്കൊണ്ട് പോരാഞ്ഞതെന്താ?
2: അവൾക്ക് ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്.
0: ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേയില്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്.
3: പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും.
2: മിണ്ടി പോയത് കേട്ടോ, ചോദിക്കാൻ ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും, അതിനിടയ്ക്ക് ഒരു നത്തി ചലിക്കുന്ന പോലെ കേറി ചലിച്ചളയത്.
1: നീ തനിച്ചാണോ വീട്ടിൽ പോയത്?
2: ആ ഇന്ന് തനിച്ച് തന്നെ. മുമ്പൊക്കെ ഞാൻ പോകുമ്പോ നാലഞ്ച് പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും.
0: അത് ശരി, എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ?
2: ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവള് പറയാൻ. അവളെ ഇനി വരുത്താനല്ല, അയക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്നേ പറഞ്ഞയക്ക.
0: എടാ എന്ത് പറ്റിയെന്ന് പറ. ഏതായാലും നടന്നത് നടന്നതല്ലേ.
2: ആ പഴയ തൊഴില് അവള് വച്ച് നടത്തിയായിരുന്നു.
3: ഞാൻ എന്ത് പറഞ്ഞിന്നലെ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ, ആള് പക്ക പുള്ളിയാണ്.
2: നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയാ നീ തറയിൽ നിക്കുക.
1: എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ?
3: തലയ്ക്ക് ലെക്കില്ലാതെ വല്ലതും നാക്കി വന്നത് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ?
2: പറയിക്കാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു.
0: ജയബാല ജയബാല, ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. പാല,
2: ഞാൻ അവളെയും അവനെയും ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി, അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളാം.
1: ആരായി അവൻ?
2: അവനെ എന്റെ കൂടെ നടന്ന് എന്റെ കാശ് കൊണ്ട് ഇത്രനാളും പഠിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്കല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോ തൊട്ട് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോൻ വർഗീസ്. എന്നിട്ട് ആ നന്ദികൾ

0: ചെത്ത കാർക്കോടകൻ. അവന ഇപ്പ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതാ ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ട് കൊത്തി നുറുക്കുമായിരുന്നു.
1: അവൻ തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്ന അവളെ ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു.
2: അപ്പൊ അവളുടെ മൂത്ത കുട്ടി
1: പാവത്തിന്റെ സന്തതിയാ തേ പിടിച്ച് 7 മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്ന് അതിനെ എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പി അടിച്ചു.
2: ഈശ്വര,
1: നാറേ കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്ന ഞാൻ ഓടിയെത്തിയപ്പോ ഉള്ള കേട്ടോ നിലവിളി അങ്ങോട്ടങ്ങ് തുടങ്ങി. പാവപ്പെട്ട ഈ എന്നെ വഞ്ചിച്ചു. എന്റെ ശുദ്ധഗതിക്കെല്ലാം ഞാൻ വിശ്വസിച്ചു. അവൾ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുമായി ഇല്ലല്ലല്ല. ഇനി ഞാനേ അവൾ ഒറ്റത്തിനെയും അവൾ വഞ്ചിക്കുകയില്ല. ഞാൻ അവളെ നരകം കാണിക്കും.
2: നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി?
1: ആ അതെ, ആ നീജന്റെ കൊള്ളരായ്മ കൂട്ടുന്ന ഒരു ശിങ്കിടി ഈ എന്റെ അവന്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടോ കൊടുത്തു.
3: അവന്റെ കരണത്തിൽ തന്നെ പൊടകം പൊട്ടുമ്പോൾ നല്ല അടി.
2: നില്ല് നില്ല് നില്ല്. കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ?

0: ടുത്ത് എന്നെ കൊണ്ട് അവളുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ. അങ്ങനെ അച്ഛൻ്റെ സമ്പാദ്യം മുട്ടുമുക്കാലും സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്കാൻ, അതിനുവേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എൻ്റെ ചേട്ടനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രത സംസാരിക്കുന്നു നാണമില്ലാതെ.
1: ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ?
2: താനും ഗട്ട് അന്യരം കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ. നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാ കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി
0: എന്നെ കള്ളനാണക്കാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും. ഞാൻ ശബ്ദനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല. നേരാണോ കള്ളമാണോ എന്നേ
2: നോട്ടമുള്ളൂ. അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നീ കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ.
1: ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ.
0: സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എൻ്റെ കാര്യം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായിരുന്നു എനിക്ക്. ആ അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ. പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയത്. നീ ക്ഷമിക്കൂ എൻ്റെ മാലതി, എൻ്റെ വിവരക്കേട്.
3: ഈ രാത്രി പലതും എന്നെ കാണിച്ചു തന്നു, സംശയങ്ങൾ പലതും പരിഹരിച്ചു തന്നു. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരും. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും. നിങ്ങളും മുറിയിലേക്ക് പോകും.
1: വാ മാലതി ഇങ്ങോട്ട്, എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
2: ജലപ്പിശാച ശരിക്കും പിടിച്ചു അല്ലേ, നടക്കും.
1: ഇങ്ങോട്ട് വാ.
0: അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്, പക്ഷെ ആവശ്യമില്ലാത്ത നേര് പറഞ്ഞുകൂടാ. ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോട്.
1: പോകൂ.
3: ആഘോഷമാണ് നാളെ നേരം വെളുത്ത ആഘോഷം. എന്തിൻ്റെ, ആരാഘോഷിക്ക, എന്തിന്?
1: മോളെ, നീ രാത്രിയിൽ രാജശേഖരൻ എവിടെ?
4: ഞാൻ തനിച്ചേ ഉള്ളൂ.
3: ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ.
4: രണ്ടുമല്ല നടന്നതച്ഛ.
3: അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്?
4: എനിക്കറിഞ്ഞുകൂടാ.
3: എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ.
4: ഒന്നുമില്ല, ഞാൻ ഇങ്ങു പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല.
3: അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ.
4: ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
3: അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം?
4: അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്.
3: ഓ, അതൊരു സൗന്ദര്യ പിണക്കം, അതത്ര കാര്യമായിട്ടെടുക്കാനുണ്ടോ?
4: ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
3: പോകാതെ?
4: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിനെ ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്.
3: അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു.
4: ഞാൻ തനിച്ചു പോന്ന സ്ഥിതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു.
3: കഷ്ടം മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു.
4: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്നും നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ?
3: പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്?
4: കുറെ പണം കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറെ ക്ഷോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ.

0: ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: പെട്ടെന്നങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ.
0: ആ മനസ്താപം അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന ഭാവം കാണിച്ചു.
1: നിന്റെ മനോവിഷമം അറിയാഞ്ഞല്ല കുട്ടി ഞാനിത് പറഞ്ഞത്. പല്ലിൻ്റെ അടിയിൽ നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും.
0: ആ മാറ്റവും കാത്തു കാത്തു നരകത്തിലിരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
1: ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എൻ്റെ മോഹത്തിന് അടിമയായി നീ തീ തിന്നേണ്ടി വന്നു. ശരി, മകളകത്തു പോകും. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ?
0: അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ.
1: പാവപ്പെട്ട കുട്ടി, ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്.

സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിനുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എൻ്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും പ്രതിനിധികൾ, അവരിതാ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. സപ്തതി ദിവസം വരുന്ന അന്ന് കുറേ കൂടി വിവരം ലഭിച്ചേക്കും എന്ന് ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എൻ്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി, 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം

0: വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എൻ്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു.
1: സുഹൃത്തുക്കളെ,
0: എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ എന്നെ വിചാരിച്ച്, സത്യത്തെ ബഹുമാനിച്ച്, ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താല്പര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എൻ്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവുചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എൻ്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ എൻ്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തൻ്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അഹപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നാശത്തിൻ്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിന് ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ, ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും. ഒരു വശത്ത് വിജയത്തിൻ്റെ കൊടുപുടി, മറുവശത്ത് പരാജയത്തിൻ്റെ പടുകുഴി എന്ന് പറയാവുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തൻ്റെടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എൻ്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എൻ്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എൻ്റെ മകളുടെ അടുത്ത് സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ?
2: ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. ഒരക്ഷരം ആരും വിശ്വസിക്കരുത്. ഭ്രാന്ത്, കിഴവന് ഭ്രാന്ത്.
3: പൊളിയാണ്, ശുദ്ധ പൊളിയാണ്. ആളിനെ വഞ്ചിക്കാൻ പറയുന്നതാണ്.
4: എന്താ പൊന്ന് തിരുവഴികള്, കണ്ണാലെ കണ്ട കടവുള്. ഇതാ മാപ്പ്, മാപ്പ്, മാപ്പ്.
5: ഡാളിങ്, നോക്കൂ, കിഴവൻ വളരെ മോഡേൺ ആയിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തിൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ, പ്രേംനസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥ് നായർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൂമഴ പെയ്യും കുന്നിനു താഴെ. പാടിയത് വി ടി മുരളി, ലീന എന്നിവർ. രചന വേങ്ങാട് മുകുന്ദൻ. സംഗീതം വിജയൻ കോട്ടയ്ക്കൽ.

നീ തിരയുവതാരെ സഖി. ഗായകൻ കവാലം ശ്രീകുമാർ. രചന കവാലം നാരായണ പണിക്കർ. സംഗീത സംവിധാനം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

കബരിയിൽ പൂനിലാ പൂവുകൾ ചൂടി. ബ്രഹ്മാനന്ദൻ പാടിയത്. രചന സുരേഷ് വർമ്മ ടി കെ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

കളമെഴുത്തും പാട്ടും കഴിഞ്ഞു. ബി അരുന്ധതി പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് കെ പി ഉദയഭാനുവിന്റെ സംഗീതം.

കാലം കണ്ണീർ ചിത്രങ്ങൾ എഴുതും, കളിയരങ്ങല്ലയോ ജന്മം. കാവാലം ശ്രീകുമാർ പാടിയത്. രചന ഹരിലാൽ, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

താമരക്കുളിരാണോ പൂമരത്തളിരാണോ, കണ്ണൂർ ഷെരീഫ് പി സുനന്ദ എന്നിവർ പാടിയത്. രചന പി പി ശ്രീധരൻ ഉണ്ണി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഭൂപടത്തിലില്ലാത്ത ഒരിടം, പാടിയത് വിജയ് യേശുദാസ്, രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം മോഹൻ സിത്താര.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.

ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.